0: बाणी से पेश है खबर।
1: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റും 12 സെക്കൻഡും. നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: റെയിൽപാളങ്ങൾ നീണ്ടുപോകുന്നു, വ്യക്തമായി വിചാരിച്ചു. അനേക നാടുകളെ തൊട്ടുരുമിക്കൊണ്ടാണ് അവ സഞ്ചരിക്കുന്നത്. എത്ര പേർ ഇതിലെ കടന്നുപോയി, പോകുന്നു. കുഞ്ഞിരാമനും ഇതിലെയല്ലേ കടന്നുപോയത്, കാർത്തികേയനും. വിചാരങ്ങൾ റെയിൽ തെറ്റുകയാണ്. കാർത്തികേയനെ പറ്റി ഓർത്തപ്പോഴേക്കും ചില രംഗങ്ങൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറി വരുന്നു. ഭാർഗവി അമ്മയുടെ അരുപറ്റിക്കൊണ്ട് നമ്പിടി വീട്ടിൽ ജോലിക്ക് ചെന്ന ദിവസം അവൾ സ്മരിച്ചു. എന്തൊരു ബേജാറായിരുന്നു, ഇവിടെ നിന്നോളൂട്ടോ എന്ന കെട്ടിലമ്മയുടെ മൊഴിയാണ് അന്തരീക്ഷം ഒന്ന് നേർപ്പിച്ചത്. വിങ്ങൽ പതുക്കെ നീങ്ങി. ആ വടക്കെട്ടിലേക്കും കാറ്റും വെളിച്ചവും കടക്കും. കെട്ടിലമ്മയുടെ പ്രത്യേക ദാസിയായ അവളെ മറ്റു വേലക്കാരികൾ എത്ര ആദരവോടെയാണ് സമീപിച്ചത്. ആദരവില്ലെങ്കിൽ പോട്ടെ, അപമാനിച്ചില്ലല്ലോ. ഉണ്ണാനും ഉടുക്കാനും തേക്കാനും കിട്ടിയിരുന്ന ആ ജീവിതം സുഖകരമായിരുന്നു. ഒരു സ്മരണ എപ്പോഴും മനസ്സിന്റെ അടിയിൽ നിന്ന് കരണ്ടു. വരും, തീർച്ചയായിട്ടും വരും എന്ന വാക്കുകൾ അവളുടെ ചെവിയിൽ കിടന്ന് മുഴങ്ങി. വരും വരും എന്നായിരുന്നു ഹൃദയം സ്പന്ദിച്ചിരുന്നത്. ജീവിതത്തിന്റെ താളം തന്നെ അതായി. വരും വരും. വണ്ടിയും ആ ശബ്ദം ഏറ്റുപാടുകയാണോ? വരും വരും. അതെന്താ? കൊച്ചുകുട്ടി അടുത്ത് എന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ചത് ഗോപാലകൃഷ്ണനോടാണ്. ഇതിനിടയ്ക്ക് കുട്ടികളും ഗോപാലകൃഷ്ണനും സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അവർ അടുത്തില്ല, സൂക്ഷിച്ചു നോക്കി ഒഴിഞ്ഞു നിന്നതേയുള്ളൂ. പക്ഷേ ഗോപാലകൃഷ്ണൻ മൂക്കുകൊണ്ട് 2 തവണ ഹാർമോണിയം വായിക്കുകയും വായകൊണ്ട് ചെറിയൊരു തുടികൊട്ട് നടത്തുകയും ചെയ്തപ്പോൾ തങ്ങളുടെ ചേരിയിലാണെന്ന് അവർക്ക് മനസ്സിലായി. കുട്ടി വീണ്ടും പുറത്തേക്ക് ചൂണ്ടിക്കാട്ടി ചോദിച്ചു, അതെന്താ? ഒരു കെട്ടിടം, ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊടുത്തു. എന്ത് കെട്ടിടം എന്നായി കുട്ടിയുടെ അടുത്ത ചോദ്യം. ഗോപാലകൃഷ്ണൻ കൈമലർത്തി. ഓ, ഈ ചേട്ടന് ഒന്നും അറിയില്ല, മൂത്ത കുട്ടി തീരുമാനിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു, രാധയും. കുട്ടികളുടെ അമ്മ വിശദീകരിച്ചു, അത് ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. രാധ അങ്ങോട്ട് നോക്കി. അന്തിച്ചോപ്പ് തഴുകുന്ന ആ കുന്നിൻപുറത്ത് കൈയും മലർത്തി നിൽക്കുന്ന ആ കുരിശ് എന്തോ നിലവിളിച്ചു പറയുകയാണെന്ന് തോന്നും. അകന്നകന്നു പോകുന്ന ആ കുരിശിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അടുത്തിരിക്കുന്ന അമ്മ പറഞ്ഞു, വലിയ ഊറ്റമുള്ള പള്ളിയാണ്. എന്നിട്ട് അവർ അതിൻ്റെ ചരിത്രം വിവരിക്കുകയും ചെയ്തു. പ്രമാണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് പ്രണയനൈരാശ്യം മൂലം ജീവിതം വെറുത്ത് സന്യസിച്ച ഒരു വിശുദ്ധ കന്യകയുടെ സ്മാരകമാണ് ആ പള്ളി. അവിടെയാണ് ആ വിശുദ്ധ കന്യകയെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ ആത്മാവ് ഇന്ന് അത്ഭുതകൃത്യങ്ങൾ നിർവഹിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി എന്തു പ്രാർത്ഥിച്ചാലും വളരെ വേഗമാണ് ഫലം. ആ അമ്മ പറയേണ്ടതെല്ലാം പറഞ്ഞുവെന്ന മട്ടിൽ തൻ്റെ മക്കളുടെ ശിരസ്സുകൾ തടവി പതുക്കെ ഒന്ന് കണ്ണടയ്ക്കുകയും ചെയ്തു. മരണാനന്തരം നിർവഹിക്കുന്നു.

0: അത്ഭുതകൃത്യങ്ങളല്ല. ജീവിച്ചിരുന്ന ആ വിശുദ്ധ കന്യകയാണ് രാധയുടെ ഹൃദയത്തെ ആകർഷിച്ചത്. നിലാവ് പോലുള്ള ഒരു നവതരുണി അവളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നു. അവൾ കാമുകനുമായി യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കടലുകൾക്കപ്പുറത്തേക്ക് ജീവിതസുഖങ്ങളും അന്വേഷിച്ചു പോവുകയാണ് ആ യുവാവ്. കൂടുപോയ ആ കിളി കാത്തുകാത്തിരുന്നു, ഒടുവിൽ ഈശ്വരനിലേക്ക് പറന്നു പറന്നു പോയി. അയാളും പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ വരുമെന്ന്? വരും, വരും, വരും.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. മധുരവും ശാന്ത സ്വഭാവവുമുള്ള രാഗമാണ് ഹിന്ദോളം. സന്തോഷവും കുളിർമയും നൽകാനുതകുന്ന ഹിന്ദോള രാഗത്തിലുള്ള ചില ഗാനങ്ങളാവട്ടെ ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം കാശ്മീരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
10: അടുത്ത ഗാനം ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിൽ ഇതാണ്. പഠിത ഉണ്ണിമേനോനും കേസ് ചിത്രയും. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: സന്തോഷവും കുളിർമയും നൽകുന്ന ഹിന്ദോള രാഗത്തിലുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ഭുജവല്ലി ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: ഭുജമൂലം മുതൽ മണിബന്ധം വരെ, അതായത് ഷോൾഡർ ടു റിസ്റ്റ് അല്ലെങ്കിൽ അപ്പറാം, ലോവറാം, എൽബോ തുടങ്ങിയ ഭാഗങ്ങൾക്ക് ബലം കിട്ടുന്നതിനും അയവ് വരുത്തുന്നതിനും പ്രാണശക്തി വർദ്ധിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനുമൊക്കെയായി ചെയ്യുന്ന പരിശീലനങ്ങളാണ് ഇത്. താടാസന സ്ഥിതിയിൽ നിന്നും ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് വലതുകൈ ശരീരത്തിന് വലതുവശത്തുകൂടി മുകളിലേക്ക് ഉയർത്തുക. കൈത്തലങ്ങൾ പുറമേക്ക് വരുന്ന രീതിയിൽ തന്നെ കൈകൾ ചെവിയോട് അടുപ്പിക്കുക. എന്നാൽ കൈ ചെവിയിൽ മുട്ടാതെ ശ്രദ്ധിക്കുകയും വേണം. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ ശരീരത്തിന് വലതുവശത്തുകൂടി തന്നെ താഴേക്ക് കൊണ്ടുവരിക. ഇവിടെയും കൈ ശരീരത്തിൽ സ്പർശിക്കാതെ അല്പം അകന്നു തന്നെ ആവണം നിൽക്കേണ്ടത്. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. പിന്നീട് ഇടത് കൈകൊണ്ടും ഇതേപോലെ ചെയ്യുക. 2-3 ദിവസങ്ങൾ ഇതേ രീതിയിൽ പരിശീലിച്ചതിനു ശേഷം 2 കൈകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം തുടരാവുന്നതാണ്. ഇത് കൈകൾ, തോളുകൾ, നെഞ്ച് എന്നിവയുടെ ശക്തിയും വഴക്കവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അഥവാ ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ട്രൈസെപ്സ് എന്നീ മസിലുകളെ ശക്തിപ്പെടുത്തുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഹാൻഡ് റൊട്ടേഷൻ അഥവാ പൂർണ്ണ ഭുജശക്തി വികാസക ക്രിയ പരിശീലിക്കാം. ഈ പരിശീലനവും തുടക്കക്കാർ ഓരോ കൈകളിലും പരിശീലിച്ചതിനു ശേഷം 2 കൈകളും ഒരുമിച്ച് പരിശീലിക്കുന്നതാണ് ഉത്തമം. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് നീട്ടി തോളുകൾക്ക് സമാന്തരമായി വയ്ക്കുക. കൈത്തലങ്ങൾ മുകളിലേക്ക് വരുന്ന വിധം മലർത്തിപ്പിടിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ കൈത്തലങ്ങളിൽ ബ്രഹ്മമുദ്ര സ്വീകരിക്കുക. ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് കൈമുട്ട് മടക്കാതെ കൈകൾ ശരീരത്തിന് വശങ്ങളിൽ ഘടികാരദിശയിൽ വട്ടത്തിൽ കറക്കുക. കഴിവിനനുസരിച്ച് പരിശീലിച്ചതിനു ശേഷം കൈകളുടെ ചലനം നിർത്തി കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തുടക്കത്തിൽ ചെയ്തതുപോലെ തോളുകൾക്ക് സമാന്തരമായി പിടിക്കുക. കൈമുട്ടുകൾ മടക്കി കൈമുഷ്ടി തോളുകളോട് ചേർത്ത് കൊണ്ടുവന്ന് ശക്തമായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നിവർത്തുക. വാദസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൈകളിലെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഒക്കെയായി ഈ പരിശീലനങ്ങൾ ചെയ്യാവുന്നതാണ്. ലളിതമെന്ന് തോന്നുമെങ്കിലും തുടക്കക്കാർ ഒരു മികച്ച യോഗ അധ്യാപകന്റെ അടുക്കൽ പഠിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി പരിശീലിക്കുന്നതാണ് നല്ലത്.
2: ഭുജവല്ലി ശക്തി വികാസക, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. കണ്ടീഷൻസ് അപ്ലൈ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ.

0: 10% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഒരു ഗാനം കൂടി കേൾക്കാം. വിനോദയാത്ര എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ മഞ്ചരി പാടിയതാണ്.

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുകയാണല്ലോ നമ്മൾ. ഇന്ത്യക്കാരുടെ മേൽ ഉപദ്രവങ്ങൾ കഠിനമാകും തോറും സത്യാഗ്രഹ സമരം കൂടുതൽ ശക്തമായി. കൊഴിഞ്ഞുപോയവരും കൂടെ ചേർന്നവരും സമരത്തിന് ശക്തി പകർന്നതായാണ് ഗാന്ധിജി ഈ പുസ്തകത്തിൽ വിലയിരുത്തുന്നത്. സത്യാഗ്രഹ സമരം എങ്ങനെ മുന്നോട്ടു പോയി എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹികളെ തടവിലിടുന്നതും നാടുകടത്തുന്നതും തുടർന്നു വന്നു. ഇടയ്ക്ക് ഒരു ഉറങ്ങിയ മട്ടുണ്ടാവും, പിന്നെ ഒരു കൊടുങ്കാറ്റും. എന്നാൽ രണ്ടു കൂട്ടരും കുറേയേറെ ക്ഷീണിച്ചിരുന്നു. കെൽപ്പുള്ള സത്യാഗ്രഹികളെ ജയിലിലേക്ക് അയച്ചതുകൊണ്ട് അവരെ അടിച്ചമർത്തുവാൻ കഴിയില്ലെന്നും നാടുകടത്തുന്ന നയം അത്ര ശരിയല്ലെന്നും ഗവൺമെന്റ് കണ്ടു. കോടതിയിലേക്ക് കൊണ്ടുപോയ ചില കേസുകളിൽ ഗവൺമെന്റ് തോൽക്കുകയും ചെയ്തു. ഇന്ത്യക്കാരും ശക്തിമത്തായ ഒരു സമരം നടത്തുവാൻ പറ്റിയ നിലയിലല്ലായിരുന്നു. വേണ്ടത്ര സത്യാഗ്രഹികളില്ല. ചില ഇന്ത്യക്കാർ യുദ്ധം ചെയ്ത് തളരുന്നു, മറ്റു ചിലർ കേവലമായി പരാജയപ്പെട്ടു. തന്നിമിത്തം ഓടിപ്പോകാത്ത സത്യാഗ്രഹികളെ വിഡ്ഢികളായി കരുതുകയും ചെയ്തു. എങ്കിലും ഈ വിഡ്ഢികൾക്ക് തങ്ങൾ വിവേകികളാണ് എന്നറിയാം. ഈശ്വരനിലും തങ്ങളുടെ കാര്യത്തിലും സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്ത മാർഗങ്ങളുടെ ധാർമ്മികതയിലും അവർക്ക് വിശ്വാസമുണ്ട്. സത്യം വലുതാണെന്നും അതൊടുവിൽ വിജയിക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ട്. ഈയിടെ ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ തുടരെ തുടരെ മാറ്റങ്ങളുണ്ടാകുന്നു. ആ രാജ്യത്തിലെ വിവിധ കോളനികളെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു ഉയർന്ന പദവി നേടുവാൻ ബ്രിട്ടീഷുകാർക്കും ബോവർമാർക്കും താൽപ്പര്യമുണ്ടായി. ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധത്തെ മുഴുവനായി ഉപേക്ഷിക്കണം എന്നായിരുന്നു ജനറൽ ഹോട്ട്സോഗിൻ്റെ അഭിപ്രായം. മറ്റുള്ളവരാകട്ടെ, ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി പേരിന് മാത്രമുള്ള ഒരു ബന്ധത്തെ നിലനിർത്തുന്നതിനെയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്. പൂർണ്ണമായി അകന്നു പോരാൻ ഇംഗ്ലീഷുകാർ ഒരിക്കലും സമ്മതിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള അധികം ഉയർന്ന പദവി ബ്രിട്ടീഷ് പാർലമെന്റ് മുഖേനയെ ലഭിക്കൂ. അതിനാൽ ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷുകാരും ബോവർമാരും തങ്ങൾക്കു വേണ്ടി ഒരു നിവേദക സംഘം ഇംഗ്ലണ്ട് സന്ദർശിച്ച് തങ്ങളുടെ കാര്യം ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. കോളനികളെല്ലാം കൂടി യോജിക്കുകയാണ് എങ്കിൽ തങ്ങളുടെ അവസാനത്തെ നില ആദ്യത്തേതിനേക്കാൾ മോശമാകുമെന്ന് ഇന്ത്യക്കാർ കണ്ടറിഞ്ഞു. എല്ലാ കോളനികൾക്കും എല്ലായ്പ്പോഴുമുണ്ട് ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്നതിൽ താൽപ്പര്യം. ഇന്ത്യക്കാർക്കെതിരെ അവർക്കെല്ലാം ഒരൊറ്റ അഭിപ്രായമാണ് എന്നുള്ളതുകൊണ്ട് അവരൊത്തുകൂടിയാൽ ഇന്ത്യക്കാർക്ക് വലിയ ഉപദ്രവമാകും എന്നത് സ്പഷ്ടമാണ്. യാതൊരു മാർഗവും പരീക്ഷിക്കപ്പെടാതെ ഉപേക്ഷിക്കാൻ

വേണ്ടി ബ്രിട്ടീഷ് സിംഹങ്ങളുടെയും ബോവർ സിംഹങ്ങളുടെയും ഗംഭീര ഗർജനങ്ങൾക്കുള്ളിൽ തങ്ങളുടെ എളിയ ശബ്ദം കേൾക്കാതിരിക്കാൻ ഇടയുണ്ടെങ്കിലും ഇന്ത്യക്കാർ ഇംഗ്ലണ്ടിലേക്ക് ഒരിക്കൽ കൂടി ഒരു നിവേദക സംഘത്തെ അയക്കുവാൻ തീർച്ചപ്പെടുത്തി. ഇത്തവണ പോർബന്തർകാരനായ സെയ്ദ് ഹാജി ഹബീബിനെയാണ് നിവേദക സംഘത്തിൽ എന്റെ കൂട്ടുകാരനായി നിയമിച്ചത്. ഈ സെയ്ദ് ട്രാൻസ്വാളിൽ വളരെ കാലമായി ഒരു കച്ചവടം നടത്തുകയാണ്. ധാരാളം ലോകപരിചയമുള്ള ഒരാളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എങ്കിലും ഇംഗ്ലീഷ്, ഡച്ച്, സുലു മുതലായ ഭാഷകൾ എളുപ്പത്തിൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയൊക്കെ സത്യാഗ്രഹികളുടെ ഭാഗത്താണെങ്കിലും അദ്ദേഹത്തെ ഒരു തികഞ്ഞ സത്യാഗ്രഹി എന്ന് വിളിക്കുവാൻ നിവൃത്തിയില്ല. 1909 June 23 ഞങ്ങൾ കേപ് ടൗൺ വിട്ടു. തെക്കേ ആഫ്രിക്കയിലെ പഴക്കവും പ്രസിദ്ധിയുമുള്ള ഒരു രാജ്യതന്ത്രജ്ഞനായിരുന്നു മിസ്റ്റർ മെറിമാൻ. ജനറൽ സ്മട്സും മറ്റും ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഏതാണ്ട് ഇക്കാലത്ത് നെറ്റാളിലെ ഇന്ത്യക്കാരുടെ മറ്റൊരു നിവേദക സംഘവും അവരുടെ പ്രത്യേക സംഘടനകൾ സംബന്ധിച്ച് ഇംഗ്ലണ്ട് സന്ദർശിക്കുകയുണ്ടായി. ഇക്കാലത്ത് കോളനികളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ക്രൂ പ്രഭുവും ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി മോർലി പ്രഭുവുമായിരുന്നു. വളരെയേറെ വാദപ്രതിവാദങ്ങളുണ്ടായി. ധാരാളം ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയുമുണ്ടായി. ഞങ്ങൾ കാണാതിരുന്ന ഒരൊറ്റ പത്രപ്രവർത്തകനോ പാർലമെന്റ് മെമ്പറോ ഇല്ല. ആംഡ് ഹിൽ പ്രഭു ഞങ്ങൾക്ക് അമൂല്യമായ സഹായം ചെയ്തു. അദ്ദേഹം മിസ്റ്റർ മെറിമാനെയും ജനറൽ ബോധയെയും മറ്റും കാണുക പതിവായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആ ജനറലിൽ നിന്ന് ഒരു സന്ദേശം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങൾക്കുള്ള വികാരങ്ങളെ ജനറൽ ബോധ വിലമതിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ അനുവദിക്കുവാൻ അദ്ദേഹം തയ്യാറുമാണ്. എന്നാൽ ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കാനോ പ്രവേശന നിയന്ത്രണ നിയമത്തെ ഭേദപ്പെടുത്തുവാനോ അദ്ദേഹം തയ്യാറല്ല. ആ രാജ്യത്തെ നിയമത്തിലുണ്ടായിട്ടുള്ള വർണ്ണ തടസ്സത്തെ നീക്കം ചെയ്യാനും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. വർണ്ണ തടസ്സം നിലനിർത്തുക എന്നത് ആ ജനറലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തത്വമാണ്. ഇനി അദ്ദേഹം അതുപേക്ഷിക്കാൻ വിചാരിക്കുകയാണ് എങ്കിൽ തന്നെ തെക്കേ ആഫ്രിക്കയിലെ യൂറോപ്യന്മാർ അദ്ദേഹം പറയുന്നതൊട്ട് കേൾക്കുകയുമില്ല. ജനറൽ സ്മട്സിനും ജനറൽ ബോധയുടേതുപോലെ അഭിപ്രായമാണുള്ളത്. ഇതവരുടെ അവസാന തീരുമാനവുമാണ്. ഇതുതന്നെയാണ് അവർക്കവസാനമായി നിങ്ങളോട് പറയാനുള്ളതും. നിങ്ങൾ ഇതിലധികം എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആളുകൾക്കും കുഴപ്പത്തെ ക്ഷണിച്ചു വരുത്തുക മാത്രമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും അത് ബോവർ നേതാക്കന്മാരുടെ ഈ മനോഭാവത്തെപ്പറ്റി വേണ്ടത്ര ആലോചിച്ചതിന് ശേഷം ചെയ്യുക. ഇത് നിങ്ങളോട് പറയുവാനും നിങ്ങൾ നിറവേറ്റേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് നൽകുവാനും ജനറൽ ബോധ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സന്ദേശം നൽകിയ ശേഷം ആംഹിൽ പ്രഭു പറഞ്ഞു, നിങ്ങളുടെ പ്രായോഗികങ്ങളായ ആവശ്യങ്ങളെയെല്ലാം ജനറൽ ബോധ സമ്മതിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ നാം എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യണം. നാം ആഗ്രഹിക്കുന്നതൊക്കെ നമുക്കുണ്ടാക്കുവാൻ വയ്യ. അതുകൊണ്ട് ഈ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് കാര്യമായി ഉപദേശിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തത്വത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പിന്നീടാവാം. നിങ്ങളും സേത്തും ഇതിനെപ്പറ്റി ആലോചിക്കണം. എന്നിട്ട് സൗകര്യം പോലെ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഇത് കേട്ടപ്പോൾ ഞാൻ സേത്തിൻ്റെ നേരെ നോക്കി. അദ്ദേഹം പറഞ്ഞു, സമാധാനം ആവശ്യപ്പെടുന്ന കക്ഷിക്ക് വേണ്ടി ജനറൽ ബോധയുടെ വാക്ക് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് പറയുക. ഈ വിട്ടുവീഴ്ചകളെല്ലാം അദ്ദേഹം ചെയ്യുന്നുവെങ്കിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ സംതൃപ്തരാകും. തത്വത്തിനു വേണ്ടി ഞങ്ങൾ പിന്നീട് സമരം ചെയ്തുകൊള്ളാം. ഇന്ത്യക്കാർ ഇനിയും കഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന കക്ഷിക്കാണ് ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷമുള്ളത്. ഇന്ത്യക്കാരുടെ സ്വത്തിൽ അധിക ഭാഗവും കൈവശം വയ്ക്കുന്നതും അവർ തന്നെ. സേത്തിൻ്റെ വാക്യങ്ങൾ ഞാൻ പദാനുപദം തർജ്ജമ ചെയ്തു. പിന്നീട് സത്യാഗ്രഹികൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വയം വരിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ രണ്ടുപേരും കൃതജ്ഞതയുള്ളവരാണ്. ഏത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണോ ഞാൻ സംസാരിക്കുന്നത്, അവർ ദരിദ്രരാണ്, എണ്ണത്തിൽ താഴെയുമാണ്. എങ്കിലും അവർ മരണം വരെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രായോഗിക ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ആശയങ്ങൾക്കും കൂടി വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അവർക്കതിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യത്തേതിനെ വലിച്ചെറിഞ്ഞ് രണ്ടാമത്തേതിനു വേണ്ടി സമരം ചെയ്യും.

ജനറൽ ബോധയുടെ ശക്തിയെപ്പറ്റി ഞങ്ങൾക്ക് വിവരമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിലുമധികം പ്രാധാന്യം ഞങ്ങളുടെ പ്രതിജ്ഞയ്ക്ക് നൽകുന്നു. തന്നിമിത്തം അതിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി എന്തും സഹിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തോട് ചേർന്ന് നിന്നാൽ ആരുടെ പേരിലാണോ അത് ചെയ്തിട്ടുള്ളത്, ആ ഈശ്വരൻ അതിനെ നിറവേറ്റിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ക്ഷമയുണ്ടാകാം. നിങ്ങളുടെ നില എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ചില സത്യാഗ്രഹികൾക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതിൽ നീരസം തോന്നുകയില്ല. നിങ്ങളോട് ഞങ്ങൾക്കുള്ള കൃതജ്ഞത ഞങ്ങൾ വിസ്മരിക്കുകയുമില്ല. എങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ കഴിയില്ലാത്തതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരുമെന്ന് വിശ്വസിക്കുന്നു. സേത്തും ഞാനും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് തീർച്ചയായും ജനറൽ ബോധയോട് പറയാം. സത്യാഗ്രഹികൾ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ തങ്ങളുടെ പ്രതിജ്ഞയെ അനുഷ്ഠിക്കുമെന്നും തങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മൃദുലമാക്കുവാനും അദ്ദേഹത്തെക്കൊണ്ട് ഏഷ്യാറ്റിക് നിയമത്തെ പിൻവലിക്കുവാനും അവർ ആശിക്കുന്നുവെന്നും നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം. ആംഥിൽ പ്രഭു മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്വയം ഏറ്റെടുത്ത ഒരു ജോലി പെട്ടെന്ന് ഉപേക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇംഗ്ലീഷുകാർ. നിങ്ങളുടേത് ധാർമ്മികമായ ഒരു സമരമാണ്. ധാർമ്മികമായ ആയുധങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നതും. എനിക്കെങ്ങനെയാണ് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുക? പക്ഷേ എൻ്റെ ഈ വല്ലാത്ത അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം. കഷ്ടപ്പാടുകൾ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതനുഭവിക്കുവാൻ നിങ്ങൾ തന്നെയേയുള്ളൂ. അതിനാൽ ഈ പരിതസ്ഥിതികളിൽ സാധ്യമായ വല്ല സന്ധിയും സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഉപദേശിക്കുക എന്നത് എൻ്റെ കടമയാണ്. എന്നാൽ കഷ്ടപ്പാടനുഭവിക്കേണ്ട ആളായ നിങ്ങൾ ആശയങ്ങൾക്ക് വേണ്ടി

0: ആയിരിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പ്രഭുസഭയിലെ പ്രായം കുറഞ്ഞ ഒരംഗമാണെന്നും എനിക്ക് വലിയ സ്വാധീനങ്ങളൊന്നുമില്ലെന്നും നിങ്ങൾ ഓർക്കണം. എങ്കിലും എനിക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പ്രോത്സാഹജനകമായ ഈ വാക്കുകൾ കേട്ട് ഞങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരായി. ഈ അഭിമുഖത്തിൻ്റെ സന്തോഷപ്രദമായൊരു വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിരിക്കില്ല. സെയ്ദ് ഹാജി ഹബീബിനും എനിക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളതെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സൗഹാർദ്ദവും വിശ്വാസവുമായിരുന്നതുകൊണ്ട് സെയ്ദ് എൻ്റെ അഭിപ്രായത്തെ എന്നിലൂടെ അറിയിക്കുവാൻ മടിച്ചില്ല. ആംഹിൽ പ്രഭുവിനോട് തനിക്ക് പറയുവാനുള്ളത് വേണ്ടതുപോലെ പറയുന്നതിൽ അദ്ദേഹം എന്നെ വിശ്വസിച്ചു. ആംഹിൽ പ്രഭുവിൻ്റെ പ്രോത്സാഹനജനകമായ പിന്തുണ സമരത്തെ പിന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി.
2: സഞ്ചാരി.
3: ചെറിയ വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? എല്ലാവരും റെഡിയല്ലേ? ഇന്ന് ഞങ്ങളുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ്.

0: അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോത്തുരുത്ത്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം DTPC സ്റ്റാഫായ ഷീജയുണ്ട് കൂടെ.
1: രണ്ട് രീതിയിൽ വരാം, ബസ്സിന് വരാം, ട്രെയിനിന് വരാം. ബസ്സിന് വരുവാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് രണ്ട് ബസ്സുണ്ട് നേരിട്ട് നമുക്ക് മൺട്രോത്തുരുത്തിലോട്ട് വരാൻ. അല്ലാതെ വരുന്നവർക്കാണെങ്കിൽ കുണ്ട്ര ഇറങ്ങിയിട്ട് കുണ്ട്രയിൽ നിന്ന് നമുക്ക് നേരിട്ട് മൺട്രോത്തുരുത്ത് ബസ്സുകളുണ്ട്. നാലഞ്ച് ബസ്സുകളുണ്ട്. നമുക്ക് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. നമ്മളുടെ ഈ സെന്റർ DTPC കീഴിലുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കാര്യോത്തരക്കടവ് ജംഗ്ഷനിലാണ്. ആ കാര്യോത്തരക്കടവ് ജംഗ്ഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ബസ്സിന് വരുന്നവർക്ക് ഒരു വലച്ചിലുമില്ലാതെ നമുക്ക് നേരിട്ട് ഇനി എത്താൻ പറ്റും. പിന്നെ ട്രെയിന് വരുന്നവർക്കും അതിനേക്കാൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ട്രെയിൻ സർവീസ് എപ്പോഴും ഇല്ലെങ്കിലും നാലഞ്ച് ട്രെയിൻ നമുക്ക് മെമു സർവീസ് ഉണ്ട്, അല്ലാതെ എക്സ്പ്രസ്സുകളുണ്ട്, അല്ലാതെ പാസഞ്ചർ ഉണ്ട്. അതിന് വന്നാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരമുള്ളൂ. അവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടും, അല്ലെങ്കിൽ നടന്നു വരാനാണേ കണ്ട് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെന്ററിൽ എത്താൻ കഴിയും. അങ്ങനെ രണ്ട് മാർഗം, ഏത് മാർഗത്തിൽ വരുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു വിധമായ അലച്ചിലും ഇല്ലാതെ വന്ന് നമ്മുടെ ഓഫീസിൽ എത്താൻ കഴിയും. നമ്മുടെ ഈ നാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകാൻ കഴിയും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യസമ്പത്തുകള്, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകള് എല്ലാം നല്ലതുപോലെ കണ്ട് ആസ്വദിച്ച് നമുക്ക് രുചികരമായ ഭക്ഷണവും കഴിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഈ മൺട്രോത്തുരുത്തിലുണ്ട്.
0: 1810 മുതൽ 1815 വരെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു കേണൽ ജോൺ മൺട്രോ. ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേണൽ ജോൺ മൺട്രോ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്.
1: മൺട്രോ സാഹിബ് വന്ന് ഇവിടെ പല നല്ല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. ഒരു ഡച്ച് പള്ളി പണിയുകയുണ്ടായി. പിന്നെ ഒരു ബദേൽ ആശ്രമം എന്നും പറഞ്ഞ അവിടെ ഒരു ബംഗ്ലാവും ഒരു സ്കൂളും സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്ന് ഇതെല്ലാം സ്ഥാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ഭരണസമിതി എല്ലാം കൂടെ ഉൾപ്പെട്ടാണ് നമുക്കിവിടെ ഈ പ്രദേശത്തിന് ഒരു വിളിപ്പേരില്ലാതെ കിടക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ ആ സായിപ്പിന്റെ പേരിൽ നമുക്ക് ആ ഈ സ്ഥലത്തെ മൺട്രോ തുരുത്ത് എന്ന പേരിൽ ആക്കാമെന്നുള്ള തീരുമാനത്തിൽ മൺട്രോ തുരുത്ത് എന്ന് ആക്കിയെന്നാണ് ചരിത്രം പറയുന്നത്.
0: തുരുത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് സാധാരണക്കാർക്ക് വേണ്ടി പറയാം.
1: തുരുത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ 13 വാർഡാണ് നമുക്കുള്ളത്. അതിലൊരു 2-3 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും നമുക്ക് എല്ലാ ഭാഗത്തോടുകളും പുഴകളുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും എല്ലാ ഭാഗത്തും നമുക്ക് തോടുകളും കുഴികളും എല്ലാം ഉണ്ട്. മൺട്രോ തുരുത്തിന്റെ ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ 4 വശവും ഈ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ മൺട്രോ തുരുത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കണക്ക് തന്നെ തോടും കുഴികളും തെങ്ങും തോപ്പുകളും എല്ലാമായിട്ട് നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്.
0: ചെറിയ തോടുകളുണ്ടെന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരുകൾ വല്ലതും
1: നമ്മളിവിടെ അങ്ങനെ പ്രത്യേകിച്ച് തോടുകളൊന്നും ഒരു പേരായിട്ടില്ല. നമ്മളിപ്പം സമീപ പ്രദേശത്തുള്ളവർ ചെല്ലുമ്പോൾ നമ്മൾ പറയും നമ്മളൊരു വീടിന്റെയോ ആളിന്റെയോ ഒക്കെ പേര് വെച്ച് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ 1-2 സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് തോടുകളുടെ പാട്. അപ്പൊ ഒരു പൂപ്പാണി എന്ന് പറഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ 16 വശത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അവിടെ പറയുമ്പോൾ നമ്മൾ പറയും പൂപ്പാണിക്കായൽ. അവിടെ എല്ലാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പൊ അത് ആ പൂപ്പാണിക്കായൽ എന്ന് പറയുന്നത് അത് ഒരു സ്ഥലം അങ്ങനെ പറയുന്ന ഒരു വളരെ പ്രകൃതി ഭംഗിയാണ്. അത് കണക്ക് തന്നെ പെരിങ്ങാലം എന്ന് പറയുന്നത് മൺട്രോ തുരുത്ത് പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് പെരിങ്ങാലം എന്ന് പറയുന്നത്. ആ പെരിങ്ങാലം എന്ന് പറയുന്നതും ഇത് കണക്കാണ്. നമ്മൾ റോഡിൽ പോകുമ്പോൾ 4 സൈഡും വെള്ളവുമാണ്, എന്നാൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ നല്ലതുപോലെ ഉണ്ട്. ഈ 4 സൈഡിലും കണ്ടൽ കാടുകളും കണ്ടൽ മരങ്ങളും എല്ലാം ചുറ്റിക്കിടക്കുന്ന നല്ല പ്രകൃതി ഭംഗിയെ ഒത്തുകിണങ്ങിയ ഈ പ്രദേശത്തെ എങ്ങനെയെല്ലാം പുകഴ്ത്താവോ അതേ കണക്ക് പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ് അവിടെ ആ പെരിങ്ങാലം. അങ്ങനെ ആ പെരിങ്ങാലം ഭാഗമെന്നാണ് പറയുന്നത്.
0: ഇവിടുത്തെ കണ്ടലുകൾക്ക് പ്രത്യേകിച്ച് പേര് അങ്ങനെ ഉണ്ടോ?
1: പല തരത്തിലുള്ള കണ്ടലുകളുണ്ട്. കണ്ടലുകൾ ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ നമ്മളെ ഇത് താങ്ങി നിർത്തുന്നതിനും എല്ലാം നമുക്ക് അത് കണ്ടല് കാഴ്ചക്കാർക്ക് നല്ലതും നമ്മുടെ ഭൂമിക്കും ഏറ്റവും നല്ലതാണ് ഈ കണ്ടലുകൾ. ആ കണ്ടൽ കാടുകളെല്ലാം ഇങ്ങനെ നല്ലതുപോലെ അതിന്റെ വേരുകളും എല്ലാം പിടിച്ച് നമുക്ക് യാത്രക്കാർക്ക് പോകുമ്പോൾ നല്ല തണലും തണുപ്പും ഒക്കെ നൽകുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. അങ്ങനെ അതെല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്.
0: ചുറ്റും ഈ തോടുകൾക്കിടയിൽ വീടുകളാണ്.
1: വീടുകളുണ്ട്.
0: അവിടെ എങ്ങനെ താമസ സൗകര്യങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
1: അവിടെ നമ്മള് താമസക്കാരുണ്ട്. അവിടങ്ങളിൽ നമ്മൾ ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്, റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. അവിടെയൊക്കെയാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ്. നമ്മൾ താമസിക്കുന്നതിന്. അപ്പം നമുക്ക് അവിടെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളും അവിടെ ഇല്ല. നമുക്ക് നല്ല പ്രകൃതി രമണീയ നല്ല നിശബ്ദമായ അന്തരീക്ഷവും
0: എല്ലാ
1: പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് താമസക്കാരുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അവിടെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല ആളുകളും ഉണ്ട്.
0: മൺറോ തുരുത്ത് ഒരു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നതിനുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ വിദേശികളായിരുന്നു തുടക്കം മുതലേ ഇവിടെ നമ്മുടെ ഈ നാട് കാണാൻ വന്നുകൊണ്ടിരുന്നത്. അവരാണ് ഇവിടെ വന്ന് ആദ്യം നമ്മുടെ ഈ മൺറോ തുരുത്തിന്റെ പ്രകൃതി ഭംഗിയും ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ മറ്റു നാടുകളെ അറിയിച്ചത് വിദേശികൾ തന്നെ ആയിരുന്നു. നമ്മുടെ സ്വദേശികളൊക്കെ മുന്നേ വന്നത് വിദേശികളാണ്. കുറച്ചു കാലമേ ആയുള്ളൂ നമ്മുടെ സ്വദേശികൾ ഇവിടെ വന്ന് നമ്മളുടെ ഈ നാടിനെ കുറിച്ച് അറിയുന്നതും അതിനെ കുറിച്ച് മറ്റുള്ളടത്തോട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയതും കുറച്ചു കാലമേ ആയുള്ളൂ.

0: വിദേശികള് കൂടുതലും പേരും വരുമ്പോ അവരെന്താ പറയാറ്? എങ്ങനെയാണ് അവർ ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത്?
1: അവർക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടാൽ അവർ ഭയങ്കര അത്ഭുതമാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഈ തെങ്ങുകളും മരങ്ങളും ഈ കൊച്ചു തോടുകളും പിന്നെ മീൻകുളങ്ങളും കൊഞ്ചുകുളങ്ങളും എല്ലാം ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാം തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വദേശികളെ ഇവിടത്തേക്ക് ആകർഷിച്ചത് വിദേശികൾ വന്ന് കണ്ടിട്ട് പോയ അനുഭവങ്ങൾ പങ്കുവെച്ചതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സ്വദേശികൾ ഇവിടെ വരാൻ തുടങ്ങിയത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ് ഇപ്പോഴും വരുന്നവര്, ഭയങ്കര സന്തോഷത്തോടെയാണ് വർഷങ്ങളായിട്ട് ഇപ്പം ഇവിടെ വരുന്ന വിദേശികളുണ്ട്.
0: ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ?
1: എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഒരു രാജ്യമല്ല നമുക്ക്, ഏത് ഒരുപാട് രാജ്യം, അമേരിക്ക, ലണ്ടൻ, അങ്ങനൊക്കെ ഉള്ള ഒരു ഫ്രാൻസ്, എല്ലാ രാജ്യത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ കണ്ട് ആസ്വദിച്ച് പോകുന്നത് വിദേശികൾ തന്നെയാണ്. അവരാണ് നമ്മളുടെ ഈ മൺട്രോത്തുരുത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും വിദേശികളാണ്. വിദേശികളുടെ ഒരു അഭിപ്രായത്തിലും സന്തോഷത്തിലുമാണ് നമ്മളുടെ ആളുകൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് നമ്മുടെ ആളുകൾ പിന്നെ ഇവിടെ തുടങ്ങിയത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഞങ്ങളും ഇവിടെ അവരുടെ അനുഭവങ്ങൾ ഇവിടെ എഴുതി മേടിക്കുമായിരുന്നു.
0: അത് കഴിഞ്ഞ് സ്വദേശികൾ വരാൻ തുടങ്ങിയത് ഏതൊരു സമയം മുതലാണെന്നാണ് തോന്നുന്നത്?
1: എനിക്ക് തോന്നുന്നു ഈ മൊബൈലൊക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മീഡിയ

0: ട്രിപ്പ് കൊണ്ടുവരും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു ട്രിപ്പിനെ കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു നമ്മളിവിടെ ഡി ടി പി സിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 2018-ലാണ് നമുക്കിവിടെ
1: ആദ്യം തന്നെ വന്ന ശേഷം എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡി ടി പി സി?
0: ആദ്യം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, നമ്മൾ എങ്ങനെയുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്, അത് പോയാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അവർക്ക് നല്ല ഭക്ഷണം എങ്ങനെ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം കിട്ടുന്നത്, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല താമസ സൗകര്യങ്ങൾ. മൺട്രോത്തുപ്പ് ഡി ടി പി സിയിൽ നമുക്ക് 2 മണിക്കൂർ ഉള്ള ഒരു ഓപ്പൺ ബോട്ടിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മേളിൽ മൂടിയില്ലാത്ത വള്ളങ്ങളെയാണ് നമ്മൾ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്നത്. ചില കൂടുതൽ വന്ന് ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കും ഇവിടെ ശിക്കാരയുണ്ടോ ഹൗസ് ബോട്ട് ഉണ്ടോ എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് മൂടിയൊന്നുമില്ലാത്ത സാധാരണ നമ്മളെ വഞ്ചി ചിലർ പറയും വഞ്ചി എന്ന് പറയും, നമ്മളിവിടെ സാധാരണ ഞങ്ങൾ ഇവിടെ പറയുന്ന ഈ പ്രദേശത്ത് പറയുന്ന വള്ളം എന്ന് പറയും. ആ വള്ളത്തേലുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ 2 മണിക്കൂർ ട്രിപ്പിൽ നമ്മൾ തുടങ്ങുന്നത് മുതൽ ഒരാള് നിന്ന് തുഴഞ്ഞാണ് നമ്മൾ ഈ വള്ളം പോകുന്നത്. അപ്പൊ അത് അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ സമീപത്ത് അക്കരയും ഇക്കരയും ഒക്കെ നമുക്ക് മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് തോടിലൂടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ അവരെ കാണാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ കൊച്ചു കൊച്ചു തോടുകളാണ്. കൊച്ചു തോടുകൾ എന്ന് പറയുമ്പോൾ അവിടെ പാലങ്ങളുണ്ട്. ആ തോടുകളിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആൾതാമസം ഇല്ലാത്ത കുറച്ച് ഏരിയയുണ്ട്. ആ ആൾതാമസം ഇല്ലാത്ത അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കരിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കരിക്ക് അത്യാവശ്യം വെള്ളം കുടിക്കണം, നമുക്കൊരു അത്യാവശ്യം വെള്ളം ദാഹം വരുവാണെങ്കിൽ നമുക്ക് കരിക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് 3/4 മണിക്കൂർ നമ്മൾ ഈ വള്ളത്തിൽ ഇരുന്ന് ചെല്ലുന്നത് ചെന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ കവർ ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിന്റെ ആ ചെറിയ ഭാഗം എന്ന് പറയുന്നത് മൊത്തവും നമുക്ക് കണ്ടൽ കാടുകളാണ്. ഈ യാത്രയിലെ ഏറ്റവും ഒരു പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് അതിരാവിലെയും വൈകുന്നേരത്ത് ഒരു 4 മണി കഴിഞ്ഞുള്ള യാത്രയാണ് ഏറ്റവും സൗകര്യം. ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ 9 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് സമയമെങ്കിലും ഞങ്ങൾ വെളുപ്പിലെ 5 മണിക്ക് തൊട്ട് തന്നെ നമ്മളിവിടെ യാത്ര കൊടുക്കുന്നുണ്ട്. വരുന്നവരുടെ ബോട്ടിംഗ് സൗകര്യം കൊടുക്കുന്നുണ്ട് വരുന്നവരുടെ ആവശ്യപ്രകാരം. എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ഉദയം കാണാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്, അസ്തമയം കാണാനായിട്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദയം കാണാൻ ഈ ഞാൻ പറഞ്ഞ ഈ അഷ്ടമുടി കായലിന്റെ ആ പോർഷൻ നമ്മൾ അങ്ങോട്ട് ചെന്നെത്തുമ്പോൾ അവിടെ എത്തിയ ആ ഒരു പ്രകൃതി ഭംഗി ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഈ 2 മണിക്കൂർ ട്രിപ്പ്. പിന്നെ നമ്മൾ ഈ ആ അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ പോർഷൻ കവർ ചെയ്ത് അവിടെ ഒരു 3-4 കണ്ടൽ മരങ്ങൾ വളർന്ന് ആർച്ച് മാതിരിയായി കിടക്കുവാണ്. ഇവിടെ നമ്മൾ കണ്ടൽ ആർച്ചിനകത്തും നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ അവരെ ആ തണുപ്പിനകത്ത് പോകുന്ന ആരാണോ യാത്രക്കാർ അവരെ നമ്മൾ അവിടെ കയറ്റിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വരാൻ നമുക്ക് തോന്നത്തില്ല. അതേ രീതിയിലുള്ള തണുപ്പും കാറ്റും എല്ലാമാണ് നല്ലൊരു അത് നമ്മൾ വന്ന് കണ്ട് അത് അനുഭവിച്ചറിയുക. അതാണ് അതിന്റെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത.
1: ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്?
0: നമ്മൾ ഈ 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്നത് എസ്ബെൻഡ്. എസ്ബെൻഡ് എന്ന് പറഞ്ഞാൽ എസ് വളവ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ഭാഗത്തെ. ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നാടൻ വിഭവങ്ങൾ കിട്ടുന്നുണ്ട്, പാനീയങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഇവിടെ ഇതെല്ലാം എത്തിക്കുന്നത് എങ്ങനെയാണ്?
0: കൊച്ചു കൊച്ചു കടകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്, വലിയ വലിയ ഹോട്ടലായിട്ട് നടത്തുന്നവരും എല്ലാം ഉണ്ട്. ഇതിന് നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അവർ.
1: ഇവരെല്ലാവരും തന്നെ നമ്മുടെ മൺട്രോത്തുരുത്ത് സ്വദേശികൾ?
0: എല്ലാവരും മൺട്രോത്തുരുത്ത് സ്വദേശികളാണ്. എല്ലാവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇവിടെ ഉപജീവന മാർഗമായിട്ടാണ് അവരുടെ എല്ലാം തുടങ്ങി. നമ്മളെ മൺട്രോത്തുരുത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിവാസികളുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് കയറുവിരിപ്പായി. പിന്നെ കാലക്രമേണ ആ കയറുവിരിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുരുഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് കല്ലടയാറ്റിൽ മണൽ വാരലായിരുന്നു. മണൽ വാരലും നമുക്ക് പിന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മണ്ണ് വാരാൻ പറ്റത്തില്ല എന്ന് എൻ്റെ ഒരു നിയമവ്യവസ്ഥ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ആളുകളും ഈ ടൂറിസം രംഗത്തേക്ക് ആളുകളെ എല്ലാവരും വള്ളത്തിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തൊഴിലിലോട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് വള്ളത്തിൽ പോകുന്നവരുണ്ട്, ശിക്കാര ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ഇവരെ ഹോം സ്റ്റേകൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഈ ടൂറിസ്റ്റ്

0: സ്വായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്.
1: ഇതിൽ ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ള, നമ്മൾ പറയില്ലേ, ഓരോ ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേകമായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണം, ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭക്ഷണം എന്താണ്?
0: ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ഇവിടെ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ തിരക്കുന്നത് മൺറോത്തുരുത്തിൽ വന്നാൽ മൺറോത്തുരുത്തിന്റെ ഇവിടുത്തെ കായലിൽ നിന്ന് ഇവിടുത്തെ തോടുകളിൽ നിന്ന് കിട്ടുന്ന കരിമീൻ, പിന്നെ കക്ക, കൊഞ്ച്, ഇതാണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളും ആദ്യം ചോദിക്കുന്നത് ഈ മൂന്ന് വിഭവങ്ങളാണ്
1: ഈ മൂന്ന് വിഭവങ്ങളാണ് കൂടുതൽ പേര് ചോദിച്ചു
0: ചോദിക്കുന്നത്
1: വരുന്നത് അല്ലേ?
0: അല്ലത്. ആ
1: ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഡിഷ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഇത് വെച്ചുണ്ടാക്കുന്നത്?
0: മീൻ കരിമീനാണെങ്കിൽ ചിലര് വറുത്ത് മേടിക്കണമെന്നുണ്ട്, ചിലര് മാങ്ങയിട്ട് കറി വെച്ചു വേണമെന്ന് പറയുന്നവരുണ്ട്, ചിലര് പിന്നെ അല്ലാതെ മുളക് കറി വെക്കണമെന്ന് പറഞ്ഞു മേടിക്കുന്നവരുണ്ട്. കക്ക പിന്നെ നമ്മളിവിടെ ചെയ്യുന്നവര് വറുത്ത് റോസ്റ്റ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം അവർ പറയുന്നതനുസരിച്ചാണ്. അങ്ങനെ കക്ക തോരൻ വേണോന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും, റോസ്റ്റ് ചെയ്ത് വേണോന്ന് പറയുന്നവർക്ക് അങ്ങനെ, അവരവരുടെ ഇഷ്ടപ്രകാരം. നമ്മൾ പിന്നെ ഒരു നോർമൽ ഒരു ആഹാരം, ഒരു സാധാരണ ഭക്ഷണം ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെറിയ രീതിയിൽ അവര് കറിയും കക്കാത്തോരനും പിന്നെ കൊഞ്ചാണെങ്കിൽ ചിലർക്ക്
1: കൊഞ്ചിനെ ഇവിടെ വളർത്തുന്നത്
0: കൊഞ്ചിന്,
1: അല്ലേ?
0: ഇവിടെ എല്ലാം നമ്മൾ ഈ പോകുന്ന ഈ യാത്രക്കിടയിലെല്ലാം നമുക്കത് കാണാൻ കഴിയും. കൊഞ്ചും മീനും എല്ലാം വളർത്തുന്ന കുളങ്ങളും ഇതെല്ലാം നമ്മൾ പോകുന്ന തോടിന്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ, എല്ലടവും വലയൊക്കെ വെച്ച് അവിടെ ആളുകളും അത് മീനെ നോക്കുന്നതിനും അവർക്ക് മീനിന്റെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളും അതിനുള്ള എല്ലാം ചെയ്യുന്നതും നമ്മൾ ഈ വന്ന കാഴ്ച വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഈ വിഭവങ്ങൾ എല്ലാം കിട്ടുന്നതാണ്. ഏത് സൈസ് മീനും ഏത് സൈസ് കൊഞ്ചായാലും കക്കയായാലും നമുക്ക് ഇവിടെ വന്നാ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വന്നാൽ ഇവിടുന്ന് നമുക്ക് ഈ യാത്രക്കിടയിൽ നമുക്ക് അതും
1: കിട്ടും.
0: ലഭ്യമാവുന്നതാണ്.

0: നമ്മുടെ ഈ വോട്ടിംഗിന്റെ സമയം പറഞ്ഞു, അതിരാവിലെ മുതലുണ്ട്. നമ്മുടെ ഓഫീസ് സമയം ഒന്ന് പറയാമോ?
1: നമ്മുടെ ഓഫീസ് സമയം നമുക്ക് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്.
0: വള്ളങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഫോറിനേഴ്സ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരം വള്ളം ആവശ്യപ്പെടാറുണ്ടോ?
1: ഫോറിനേഴ്സ് ഇപ്പോൾ വരുന്നവർ കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നത് കനോയിങ് എന്നും പറഞ്ഞ്, കനോയിങ് എന്ന് വെച്ചാൽ കൊതുമ്പ് വള്ളത്തിന്റെ മാതൃകയിലുള്ള കൊച്ചു വള്ളങ്ങൾ. കൊച്ചു വള്ളങ്ങളാണ് അവര് വിദേശികൾ മാത്രം

0: ഇപ്പൊ സ്വദേശികളും ചോദിക്കുന്നുണ്ട്, ആ സൈസ് കൊച്ചു കൊതുമ്പ്, പണ്ടത്തെ നമ്മൾ കൊതുമ്പ് വള്ളം എന്ന് പറയും, ഇപ്പൊ ഇത് ഫൈബർ വെച്ച് ചെയ്യുന്നതാണ്, അത് കൊച്ചു ചെറിയ വള്ളങ്ങൾ, അതിലൂടെ അവർ ഒരു ബാലൻസിങ് ഉണ്ട് അതിന്, അത് അങ്ങനെ തുഴഞ്ഞു വേണം, അതിന് നമ്മൾ അവരുടെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഇത് പഠിച്ച ഒരാളും കൂടെ അവരുടെ കൂടെ ഇരുന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വിദേശികളാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഇതെല്ലാം നല്ല സ്വിമ്മിങ്ങും എല്ലാം നല്ല പരിചയമുള്ളവരായതുകൊണ്ട് അവർ തനിയെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ അത് ചോദിച്ചു വരുന്നുണ്ട്, ഈ ചെറിയ വള്ളങ്ങൾ, കൊതുമ്പ് വള്ളം മോഡലിലുള്ള ഈ വള്ളങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്.
1: എത്ര രൂപയാണ് നമ്മുടെ ബോട്ടിങ്ങിന് ഫീ?
0: നമ്മുടെ ഇവിടുത്തെ DTPC യുടെ ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. മിനിമം ചാർജ് 800 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരാളായാലും രണ്ടു പേരായാലും നമുക്ക് 800 രൂപ.
1: ഒരു വള്ളത്തിനാണ് ചാർജ്?
0: അല്ല, വള്ളത്തിനല്ല, നമ്മുടെ ഒരു മിനിമം ചാർജ് ഈ 800 രൂപ. അത് നമുക്ക് 3 പേരാണെങ്കിൽ നമുക്ക് 900, 4 പേരൊട്ട് 5 പേരാണെങ്കിൽ നമുക്ക് 1000 രൂപ. പിന്നെ 6 പേര് തൊട്ട് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ഒരാൾക്ക് 200 രൂപ വെച്ചെന്നുള്ളതാണ്. 6 പേർക്ക് മുകളിലോട്ട് നമുക്ക് പിന്നെ ആളായാൽ ഒരാൾക്ക് 200 രൂപ വെച്ച്.
1: നമ്മുടെ ഈ കൊതുമ്പ് വള്ളങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ ബോട്ടിംഗിൽ എത്ര പേരാണ് മാക്സിമം കയറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി?
0: നമുക്ക് ഇപ്പോൾ നമുക്കൊരു 8 പേര്, 7 പേര്, 6 പേര് കൊള്ളുന്ന വള്ളങ്ങളാണ് നമുക്ക് ഇപ്പൊ കയറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കനാൽ ഓഫീസർമാര് നമുക്ക് ഓരോ വള്ളത്തിനും ഇത്ര പേരെ കയറ്റാമെന്നുള്ളതിന്റെ ലൈസൻസ് തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഈ ആളിനെ കയറ്റുന്നത്. അതിൽ 8 പേരെ കൊള്ളാവുന്ന വള്ളങ്ങളുണ്ട്, 6 പേരെ കൊള്ളുന്നവരുണ്ട്, 7 പേരെ കൊള്ളുന്നവരുണ്ട്, 9 പേരെ കൊള്ളുന്നത്. അത് വള്ളത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് കനാൽ ഓഫീസർമാര് അവർക്ക് ഇത് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ അത്രയും ആളുകളെ മാത്രമേ നമ്മൾ വള്ളത്തെ കയറ്റുകയുള്ളൂ.
1: ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഏത്
0: സീസൺ? നവംബർ തൊട്ട് ഫെബ്രുവരി വരെ നമുക്ക് സീസൺ സമയമാണ്. സീസൺ സമയം എന്ന് പറയുന്നത് നമ്മൾ വിദേശികളുടെ വരവിനെയാണ് നമ്മൾ ഇവിടുത്തെ സീസൺ സമയമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ സീസൺ സമയമാണ്. ഈ എത്ര പേര് കയറുന്നുണ്ടോ അത്രയും പേർക്ക്, കുട്ടികൾക്കുൾപ്പെടെ, ജാക്കറ്റ് ധരിച്ചല്ലാതെ നമ്മൾ യാത്രയ്ക്ക് അനുവദിക്കുന്നതേ അല്ല. നിർബന്ധമായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിപ്പിച്ച് മാത്രമേ നമ്മൾ ഇവരെ വിടുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം മഴയായാലും വെയിലായാലും നമുക്ക് ഇവിടുന്ന് കുടകൾ നൽകുന്നുണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് DTPC യുടെ കീഴില.
1: ഇവിടെ വരുന്ന സഞ്ചാരികളോടായിട്ട് പറയാനുള്ള എന്താണ്? ഈ മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട്
0: നമ്മൾ DTPC യിൽ വരുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് മാലിന്യ നിക്ഷേപത്തിനുള്ള ബോക്സുകൾ ഇവിടെയുണ്ട്. അവരുടെ പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും എല്ലാം ഇടുന്നതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഒരെണ്ണം പോലും നമ്മൾ റോഡിലോ വെള്ളത്തിലോ നിക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കാത്തതുമില്ല. നമ്മുടെ വള്ളത്തിൽ പോകുന്നവർ വള്ളത്തിലിരുന്ന് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വന്ന് വേസ്റ്റ് ബിന്നുകളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുകയാണ്. അത് ഞങ്ങൾ പിന്നെ തരം തിരിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്കും കുപ്പികൾ അല്ലാതെയും കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ നമ്മൾ പരമാവധി വരുന്നവർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെയുള്ള നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്.
1: നമുക്കറിയാം ഓരോ സമയങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം കഴിയും തോറും ഈ തുരുത്തിനൊരു മാറ്റം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് സഞ്ചാരികളിലും വരുന്നവരിലും മാറ്റമുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: നമ്മളിവിടെ ആദ്യ കാലത്ത് പറഞ്ഞില്ലേ ഈ മൺറോ തുരുത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ തുരുത്തായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു നമ്മൾ പോയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. ആ സ്ഥലത്തുനിന്ന് നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം നമുക്ക് എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും വീടുകളുടെ മുറ്റത്ത് റോഡുകളായി, എല്ലാവർക്കും വണ്ടികൾ അവരുടെ വീടുകളിലെ മുറ്റത്ത് ചെല്ലാനായി. ആ അത്രയും വലിയൊരു വികസനം നമ്മുടെ ഈ മൺറോത്തുരുത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു. മറ്റ് റോഡുകളില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലായിടവും നമുക്ക് റോഡുകളായിട്ടുണ്ട്. വന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഇവിടെ കിട്ടുന്നുണ്ട്.
1: സഞ്ചാരികളും അതുകൊണ്ട് കൂടി
0: സഞ്ചാരികളും കൂടിക്കൊണ്ട് വരുവാണ്. നമുക്കിപ്പോ ഇവിടെ വന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരുന്ന ഒരാൾക്ക് ഒരു ഒന്ന് താമസിക്കണമെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. അവരവരുടെ കാശിന്റെ അനുസരിച്ച് ഏത് രീതിയിലുള്ള ഹോം സ്റ്റേകളായാലും റിസോർട്ടുകളായാലും നമുക്കുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. നമുക്ക് വൻ ഒരു വികസനമാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് മൺറോത്തുരുത്തിയാരെ സംബന്ധിച്ചോളം വലിയൊരു വികസനമാണ് ഇപ്പം ഇവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും. റോഡിന്റെ ആയാലും എല്ലാം മറ്റേത് ഇതണൊക്കെ ആയിരുന്നു. മറ്റേത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു ഈ കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകുന്നത്. ആ സ്ഥലത്താണ് ഇപ്പൊ നമുക്ക് വലിയ വലിയ പാലങ്ങളായി.
1: അന്ന് ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചൊരു 20 വർഷത്തിന് മുൻപ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അധികം ആനക്കം ഇല്ലാത്ത വളരെ നിശബ്ദമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതില് പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: പ്രകൃതിക്ക് നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രകൃതിക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ച് നമുക്ക് പ്രകൃതിക്ക് നമുക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലല്ല. ഇപ്പോൾ നമ്മൾ ഈ മൺറോത്തുരുത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകളെ നമ്മളിവിടെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കണ്ടൽക്കാടുകളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പല ഈ തോടുകളും കുഴികളും ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി കൊണ്ടാണ് അങ്ങനെ നട്ടു വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതൊന്നും നമുക്ക് തോന്നുന്നില്ല. പ്രകൃതിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു തന്നെ കൊണ്ടുവരികയാണ്. നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് കണക്കിൽ വരുന്നുണ്ട്.
1: പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ടൂറിസം പ്രൊമോഷൻ ആണ് ഇവിടെ നടക്കുന്നത്.
0: തീർച്ചയായിട്ടും.

0: നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി തന്നുള്ള അത് നമുക്ക് നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ള വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് നേരിൽ തന്നെ വന്ന് എല്ലാവരും കാണുക.
1: അപ്പോ ഒട്ടും മടിക്കേണ്ട, വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് ഈ പ്രകൃതി രമണീയമായ തുരുത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഏവർക്കും ഇപ്പൊ തന്നെ തയ്യാറെടുക്കാം. ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മൺറോ തുരുത്ത് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു പേടി തോന്നാറുണ്ട്. ഈ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു വെള്ളം കൂടുതൽ വരുമ്പോഴും നിങ്ങളെല്ലാവരും ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
0: നമ്മള് വെള്ളം കൂടി കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ബോട്ടിങ്ങിന് നമ്മുടെ വള്ളങ്ങൾ പോകുന്നതിനും ആ വെള്ളം കൂടി കിടക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ സമയത്തും ആ വള്ളത്തിൽ പോകാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളുടെ ആ വെള്ളം കൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് വള്ളത്തിൽ പോകുന്നതിന് നമുക്കിവിടെ അപകടകരമായ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ കൊച്ചു തോടുകളും കൈവഴികളുമായിട്ട് പോകുന്നിടത്ത് നമുക്ക് ഈ വെള്ളം കൂടുന്ന ഒരു സാധാരണയിൽ നിന്നൊരു അര ഇഞ്ചോ അല്ലെ മുക്കാൽ ഇഞ്ച് വെള്ളം കൂടിയെന്നും പറഞ്ഞു നമുക്ക് ഇവിടെ നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതേ ഇല്ല. അതും ആസ്വദിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഈ ഒരു വിനോദസഞ്ചാര മേഖലയെ നമ്മളെ വെള്ളം കൂടി കിടക്കുന്നു എന്നുള്ളത് ഒരു കാരണമേ അല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മൺറോ തുരുത്തിൽ ഒരു വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഈ വേലിയേറ്റം എന്ന് പറയുന്നത് അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പം ഇതിന്റെ ഈ പ്രകൃതിയുടെ ഒരു വേലിയേറ്റം വേലിയിറക്കം ഒരു പ്രതിഭാസമാണ്. അതിനൊരു സമയമുണ്ട്. നമുക്ക് അതിരാവിലെ തുടങ്ങി നമുക്ക് 6 മണി 7 മണിയാകുമ്പോൾ അതൊരു ചിലപ്പം വെള്ളം പെട്ടെന്ന് വരുന്നത് പോലെ തന്നെ അത് ഇറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് വെള്ളം കയറുന്നത് പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതാണ് വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ ഒരു കാരണവശാലും ബാധിക്കുന്നതേ ഇല്ല. അതും ആസ്വദിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്.
1: കണ്ടൽക്കാടുകൾ ഇത്രയധികം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാട്ടർ ലെവൽ മാനേജ് ചെയ്തു.
0: തീർച്ചയായിട്ടും കണ്ടൽക്കാടുകളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടിന്റെ വേരുകൾ എന്ന് പറയുന്നത് ഒരു വേര് നമ്മൾ കരയിലോട്ട് ഒരു വേര് കായലിലോട്ടുമാണ്. അപ്പോൾ അത് നമ്മളെ ഈ തീരസംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. തീരസംരക്ഷണം കൊണ്ട് നമുക്ക് കാഴ്ചക്കാർക്ക് പ്രകൃതി ആസ്വദിക്കാനും ഉള്ള രണ്ട് ഗുണമാണ് ഈ കണ്ടൽക്കാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകൾ നമ്മളെ ഇവിടെ സംരക്ഷിച്ച് എല്ലാ തരത്തിലും നമ്മളുടെ വരുമാന മാർഗത്തെയും എല്ലാം നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മളുടെ മൺറോ തുരുത്തിനെ സംബന്ധിച്ചുള്ള കണ്ടൽക്കാടുകൾ.
2: ജൈവ വൈവിധ്യ സമ്പന്നമായ മൺറോ തുരുത്ത് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ചെറുവള്ളങ്ങളിലേറി കണ്ടൽക്കാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ഇവിടുത്തുകാരുടെ ജീവിതം മനസ്സിലാക്കി ഇളം കാറ്റേറ്റ് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഈ യാത്ര ഒട്ടും വൈകിപ്പിക്കണ്ട. ദേശഭേദങ്ങളെല്ലാം മറന്ന്, നഗരങ്ങളുടെ തിരക്കുകളെല്ലാം മറന്ന് സന്തോഷവും സമാധാനവും അനുഭവവേദ്യമാകാൻ മൺറോ തുരുത്തിന്റെ പച്ചപ്പിലേക്ക് ആഴ്ന്നിറങ്ങാം. ഇനി ഒട്ടും വൈകണ്ട.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനമാണ് കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നമ്മളിൽ വമ്പനോളം കൊമ്പനോക്ക്. വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: സർ. എന്താണ് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ

0: പ്രധാനമായും എടുത്തു പറയേണ്ട കാരണങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ പൊതുവിൽ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ. ബുദ്ധി വൈകല്യം ഉണ്ടാകാം, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാകാം, അതുപോലെ ഓട്ടിസത്തിൻ്റെ ഭാഗമാകാം, ഓട്ടിസം ഉണ്ടാകാം. ഇതിനോടൊപ്പം തന്നെ ചില കുട്ടികളിൽ പഠന വൈകല്യവും ഉണ്ടാകാം. ഇപ്പോൾ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നിശ്ചിത ക്ലാസ് ആവറേജിൽ താഴെ നിൽക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ നമുക്ക് ക്ലാസ് ശരാശരിയുടെ മാർക്കിൻ്റെ ഓരോ വിഷയത്തിനുമുള്ള ക്ലാസ് ശരാശരി മാർക്കിൻ്റെ താഴെ നിൽക്കുന്ന അവസ്ഥയുള്ള കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയാം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിലെ ഒരു കാരണം പഠന വൈകല്യമാണ്. ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകാം പഠന പിന്നോക്കാവസ്ഥ, പഠന വൈകല്യം മൂലം ഉണ്ടാകാം, ബുദ്ധി വൈകല്യം മൂലം ഉണ്ടാകാം, ഓട്ടിസം മൂലം ഉണ്ടാകാം. ശരിയായ തരത്തിലുള്ള സ്കൂളിംഗ് കിട്ടാത്ത സാഹചര്യത്തിലെ കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാം. അങ്ങനെ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പഠന വൈകല്യമായിരിക്കും. ഇപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊരു 10-25 വർഷത്തിന് മുമ്പ് ഒരു സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അതിൽ മൊത്തം 100 കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥ എടുക്കുമ്പോൾ അതിലൊരു 25% കുട്ടികൾ പഠന വൈകല്യം മൂലമുള്ള കുട്ടികളായിരിക്കും. ഇപ്പോൾ പഠന വൈകല്യവും പഠന പിന്നോക്കാവസ്ഥയും എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠന വൈകല്യമുള്ള കുട്ടികളിൽ ബുദ്ധി ശരിയായ തരത്തിൽ ബുദ്ധി നിലവാരം ഉണ്ടാകും. അതുപോലെ അവർക്ക് കാഴ്ച, ഹിയറിംഗ് എല്ലാം ശരിയായ തരത്തിലുള്ള സാധാരണ അവസ്ഥയിലുണ്ടാകും. പക്ഷേ പഠനത്തിൽ മാത്രം അവർ പിന്നോക്കം നിൽക്കും. അപ്പോൾ അമ്മ പറയുന്ന ഒരു സ്ഥിരം വാചകം, സാറേ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ്, പക്ഷേ പഠിക്കാൻ വിളിച്ചാൽ മാത്രം വരത്തില്ല. അപ്പോൾ അതാണ് പഠന വൈകല്യത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതിൽ ഒരു കാരണമാണ് പഠന വൈകല്യം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാനുള്ള ശേഷി കുറവായിരിക്കും. അക്ഷര നിപുണത കാണത്തില്ല. അപ്പോൾ ലെറ്റർ റെക്കഗ്നീഷൻ കാണത്തില്ല. അല്ലെങ്കിൽ ലെറ്ററുകൾ ചേർത്ത് വേർഡുണ്ടാക്കുന്ന വേർഡ് കൺസ്ട്രക്ഷൻ കാണത്തില്ല. അല്ലെങ്കിൽ വേർഡ്സ് തമ്മിൽ കൺസ്ട്രക്ട് ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സെൻറ്റൻസ് റീഡിംഗ് കാണത്തില്ല. അപ്പോൾ ഇത് പഠന വൈകല്യത്തിൽ വായനാ വൈകല്യം ഉള്ള അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, വാക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല, തുടർ വായന നടത്താൻ പറ്റുന്നില്ല. അതാണ് വായനാ വൈകല്യം. അതുപോലെ ഇതേപോലെ തന്നെ അക്ഷരം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലും എഴുത്ത് വൈകല്യം എന്ന് പറയും. പഠന വൈകല്യം വായനാ വൈകല്യം മൂലം ഉണ്ടാകാം, അത് ഒരു കാരണമാകാം. അതുപോലെ എഴുത്ത് വൈകല്യം മൂലമാകാം, അതുപോലെ ഗണിത വൈകല്യം മൂലമാകാം. അപ്പോൾ പഠന വൈകല്യത്തിന് 3 കാരണങ്ങൾ, 3 തരത്തിലുള്ള വ്യത്യസ്തമായ രീതികൾ പ്രത്യേകതകളാണുള്ളത്. വായനാ വൈകല്യമാകാം, എഴുത്ത് വൈകല്യമാകാം, അല്ലെങ്കിൽ ഗണിത വൈകല്യമാകാം. അതാണ് അതനുസരിച്ച് ഇപ്പം നമ്മൾ ഈ കുട്ടികളെ നമ്മളുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് പഠന പിന്നോക്കാവസ്ഥയുള്ള ഒരു കുട്ടിയെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള നേരത്തെ ചോദിച്ച ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ട് അതിനകത്ത് ബുദ്ധി വൈകല്യത്തിൻ്റെ ലക്ഷണമുണ്ടോ, അല്ലെങ്കിൽ ഓട്ടിസമാണോ, അല്ലെങ്കിൽ പിന്നെ സംസാര വൈകല്യമാണോ, ADHD ഉണ്ടോ, കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ട് ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബുദ്ധി പരിശോധന നടത്തും. ഇപ്പോൾ ബുദ്ധി പരിശോധന നടത്തുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ IQ 70 താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ ബുദ്ധി വൈകല്യം എന്ന് പറയും. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥയുണ്ട്, കാരണം ബുദ്ധി വൈകല്യം, അങ്ങനെ ഒരു അവസ്ഥ. ഇനി മറ്റൊരു കുട്ടിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് 70-85 ഇടയ്ക്കായിരിക്കും IQ ഉള്ള കുട്ടി. അപ്പോൾ അവരെ നമ്മൾ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയും. ബോർഡർ ലൈൻ ഇൻ്റലിജൻസിനെ നമ്മൾ പിന്നെ അവർക്ക് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ പഠിച്ച് മുന്നേറാനുള്ള കഴിവ് കാണത്തില്ല അവർക്ക്. സ്വന്തം നിലയിൽ പഠിച്ച് മുന്നേറാനുള്ള, അപ്പം ഒരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു, മറ്റൊരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു, പിന്നെ രണ്ടാമത് ഈ രണ്ട് സിദ്ധാന്തവും കൂടെ ചേർത്ത് അനലൈസ് ചെയ്ത് പുതിയൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള അനലറ്റിക്കലായിട്ടുള്ള ലേണിംഗ് സ്കില്ല് ഈ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് കുറവായിരിക്കും. ഇനി 3-ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 മുകളിലായിക്കു. അപ്പോൾ നമ്മൾ 85 മുകളിലുള്ള IQ ഉള്ള കുട്ടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബുദ്ധി അവർക്ക് സാധാരണ പോലെ ഉണ്ടായിരിക്കും. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധി സാധാരണ പോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പഠന വൈകല്യമാണോന്ന് അറിയാൻ വേണ്ടി 85 മുകളിലുള്ള IQ ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പിന്നെ 2-ാമത് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തും. നിംഹാൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പം ആ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റും കൂടെ നടത്തും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ട് വരുന്നതാണ് പഠന വൈകല്യം. ഇപ്പോൾ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ, അതിലൊരു കാരണം പഠന വൈകല്യമാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ തരത്തിലുള്ള ബുദ്ധിശേഷി കാണും, പിന്നെ അതുപോലെ അവർക്ക് പിന്നെ കാഴ്ച കേൾവി ഇതിലൊന്നും ഒരു തകരാറും കാണത്തില്ല. പക്ഷേ സ്കൂളിങ്ങും ശരിയായ തരത്തിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ടാകും. എന്നൊക്കെ ആണെങ്കിലും കുട്ടി പഠനത്തിൽ പുറയിൽ

0: നിൽക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്.
1: പഠന പിന്നോക്കാവസ്ഥയുടെ വിവിധ കാരണങ്ങളെ കുറിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
0: പഠന പിന്നോക്കാവസ്ഥയും പഠന വൈകല്യവും പരിഹരിക്കുന്നതിനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് കുട്ടിയിൽ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മരുന്നുകളൊന്നും ബുദ്ധി കൂടുന്നതിനോ അതല്ല എന്നുണ്ടെങ്കിൽ സംസാരം മെച്ചപ്പെടുന്നതിനോ മരുന്നുകളൊന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പഠന പരിശീലനമാണ് അതിന് ഞങ്ങൾ കൃത്യമായ വാക്കെന്ന് പറഞ്ഞാൽ റെമിഡിയൽ ടീച്ചിങ്, പഠന പരിശീലനം. അപ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ്, അതിനനുസരിച്ചിട്ടുള്ള ലെറ്റർ ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഉള്ള രീതിയിലുള്ള റെമിഡിയൽ ടീച്ചിങ് കൊടുക്കും. ഈ റെമിഡിയൽ ടീച്ചിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ്. ഒരു കുട്ടിയുടെ പഠന പിന്നോക്ക അവസ്ഥയായിരിക്കത്തില്ല മറ്റൊരു കുട്ടിയിൽ. ചിലപ്പം മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള ഒരു കുട്ടി കാണും, തീവ്രമായ പഠന വൈകല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടിക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പഠന പരിശീലനം ആയിരിക്കത്തില്ല തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരമേ അറിഞ്ഞുകൂടാത്ത ഒരു തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു. അതേസമയത്ത് വാക്കുകൾ ചേർത്ത് വാചകം വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഠന വൈകല്യമുള്ള, മിതമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള പഠന പരിശീലനം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ് നമ്മൾ ഒരു പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആ കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിക്കുന്നതിനുള്ള അറ്റൻഷൻ എൻഹാൻസ്മെൻ്റ് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിലും അതുപോലെ പിന്നെ എഴുത്ത് വൈകല്യമാണെന്നുണ്ടെങ്കിൽ എഴുതി കോപ്പി റൈറ്റിങ്ങും അതുപോലെയുള്ള തരത്തിലുള്ള പിക്ചർ പേസ്റ്റിംഗ്, ലെറ്റർ നെയിമിംഗ്, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പഠന പരിശീലനത്തിൻ്റെ വിവിധ തരത്തിലുള്ള പഠന പരിശീലന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഠന വൈകല്യമാണ് കുട്ടിക്കുള്ളതെങ്കിലും പെട്ടെന്ന് പുരോഗതി ആർജിക്കത്തില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ദീർഘമായ തരത്തിൽ കാലയളവിലുള്ള പഠന പരിശീലനം കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ് കൊടുത്താൽ മാത്രമേ കുട്ടിയിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതേസമയത്ത് മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഈ ചികിത്സയോടൊപ്പം തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളിൽ ഭിന്നശേഷികൾ കാണും. ചിലപ്പോൾ ഈ ചില കുട്ടികൾ പഠന വൈകല്യമുള്ള കുട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പാടും. ചില കുട്ടികൾ നന്നായി പടം വരയ്ക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും, മാർക്ക് ഒരു സ്കില്ലുകൾ കാണും പ്രത്യേക തരത്തിലുള്ള. അപ്പോൾ ഈ കുട്ടിയിലുള്ള പഠന വൈകല്യത്തിനുള്ള കണ്ടെത്തൽ നടത്തി, അതിനുള്ള ടെസ്റ്റിംഗ് നടത്തി, അതിനനുസരിച്ചുള്ള പഠന പരിശീലനം ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്ക് ഈ ഭിന്നശേഷി കണ്ടെത്തി ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനവും കൂടി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനം കൂടെ നൽകുന്നത് ഈ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കുട്ടിയിലുള്ള ഭിന്നശേഷികൾ പ്രായത്തിന് ഒപ്പം തന്നെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകിക്കഴിഞ്ഞാൽ ആ കുട്ടി പഠനത്തിൽ പുരോഗതി പ്രാപിക്കുന്നത് കുറവാണെങ്കിലും മറ്റ് തരത്തിലുള്ള ആ ശേഷിയിൽ, ഭിന്നശേഷിയിൽ പുരോഗതി പ്രാപിച്ച് ഒരുപക്ഷെ ആ കുട്ടിക്ക് സ്വന്തം ജീവിതം ആ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ, പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഠന പിന്നോക്കാവസ്ഥയുള്ള പഠന വൈകല്യമുള്ള കുട്ടികളിലും അതിന് ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷികളുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തണമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: സാർ, കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രക്ഷിതാക്കളോട് എന്ത് നിർദ്ദേശമാണ് സാറിന് നൽകാനുള്ളത്?
0: മാതാപിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസാര വൈകല്യമുള്ള കുട്ടികളിൽ പഠന വൈകല്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വികാസ സൂചികകൾ പരിശോധിച്ച് നോക്കണം. അതിൽ തന്നെ സംസാരശേഷി വികസിച്ചു വരുന്ന ഒന്ന്. സംസാരശേഷി പല കാരണങ്ങൾ കൊണ്ട് വികസിച്ചു വരാൻ താമസിക്കും. ബുദ്ധി വൈകല്യമുള്ള കുട്ടികളിൽ, സംസാര വൈകല്യമുള്ള കുട്ടികളിൽ, അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒക്കെ സംസാരശേഷി താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വയസ്സുള്ള ഒരു കുട്ടി, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടോ മൂന്ന് വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മൂന്ന് വാക്കുകൾ ചേർത്തുള്ള വാചകം പറയുന്നു, മൂന്ന് വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നു, നാല് വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് കഥകൾ പറയുന്നു, പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടിയാകുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ കഥകൾ വേർതിരിച്ചെടുത്തിട്ട് ഓരോ കഥകൾ പറയുന്നു. ഈ രീതിയിലുള്ള സംസാരശേഷി വികസിച്ചു വരുന്നുണ്ടാന്ന് നോക്കണം. അപ്പോൾ സംസാരശേഷി വികസിച്ചു വരാത്ത ഒരു കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിദഗ്ധരെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തണം. അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് ഡിലേ ആണോ, അതോ ഓട്ടിസത്തിൻ്റെ ഭാഗമാണോ, ഈ ബുദ്ധി വൈകല്യത്തിൻ്റെ ഭാഗമാണോ, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറാപ്പി കൊടുക്കാനായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, പഠനത്തിൽ പ്രത്യേകിച്ച് താഴോട്ട് വരുന്ന കുട്ടിയിൽ പ്രത്യേകിച്ച് ഒരുള്ളത് ഈ പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറയും. ഇപ്പം കളറിങ് നടത്തുന്നു, പടം വരയ്ക്കുന്നു, നിറം കൊടുക്കുന്നു,

0: കുട്ടികളെ വീട്ടിലിരുത്തിയേക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്മമാർ ചിലപ്പം സംശയം വരും, പക്ഷേ ഈ അമ്മമാർ ഈ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. അവർ പറയും അവനൊരു കുഴപ്പമില്ല, വെറുതെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് വട്ടനാക്കണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംസാരം താമസിച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രീ ലേണിംഗ് സ്കിൽസ് താമസിച്ച് വരുന്നു. പിന്നെ അതുപോലെ അക്ഷരം എഴുതുമ്പോഴത്തേക്ക് അക്ഷരം തന്നെ എഴുതാൻ പറ്റുന്നില്ല, അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. വിലയിരുത്തൽ നടത്തുമ്പോൾ അവരാവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ ഇടപെടൽ തുടർന്ന് നടത്തും. വിലയിരുത്തൽ നടത്തിയല്ല കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പഠന വൈകല്യത്തിൻ്റെ ആദ്യ സൂചനകളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ എഴുത്ത് വൈകല്യം, വായനാ വൈകല്യം, ഗണിത വൈകല്യം ഉണ്ടാകുന്നുള്ളത്. എഴുത്ത് വൈകല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെറ്റർ എയ്ക്ക് പകരം പിന്നെ സി എഴുതുക, ഇ എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, പിക്ക് പകരം ക്യൂ എഴുതുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എഴുത്ത് വൈകല്യത്തിൽ കാണും. വായനാ വൈകല്യമാകുമ്പോൾ ചില്ലുകൾ തിരിച്ചറിയാനുള്ള, ഇപ്പോൾ കോഴി എന്ന് എഴുതിയാൽ കാഴാന്നായിരിക്കും വായിക്കുന്നത്, അപ്പോൾ അത് ചില്ലുകൾ വായിച്ചെടുക്കാൻ പറ്റത്തില്ല കുട്ടിക്ക്. അപ്പോൾ ചില്ലുകൾ കുറവ് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, ഗണിത വൈകല്യം. ഗണിത വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംഖ്യാബോധം തിരിച്ചറിവ് ഉണ്ടാവത്തില്ല. മൂന്നാണോ എട്ടാണോ വലുതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതുപോലെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, പ്രാഥമികമായിട്ടുള്ള ഗണിത ശേഷികൾ, കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഗുണിക്കുന്നു, ഹരിക്കുന്നു, അതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, ഇത് താമസിച്ച് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ടതില്ല. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ വിദഗ്ധരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇതൊക്കെ കേൾക്കുമ്പം ചിലപ്പം ചില മാതാപിതാക്കൾക്കൊരു പേടി വരും. ചില അമ്മമാർ വന്നിട്ട് പറയും, രണ്ട് വയസ്സ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മിറർ റൈറ്റിംഗ്, തിരിച്ചെഴുതുന്നു, അക്ഷരം എഴുതിയതുപോലെ തിരിച്ച് എഴുതുന്നു. അത് നോർമലാണ്, അതുകൊണ്ട് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിദഗ്ധരുടെ വിലയിരുത്തലിന് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുട്ടി പഠന വൈകല്യം കണ്ടെത്താൻ കഴിയും. നേരത്തെ കുട്ടി കണ്ടെത്തി മൈൽഡായിട്ടുള്ള പഠന വൈകല്യമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും. പിന്നെ ബാക്കി ഭിന്നശേഷി വിലയിരുത്തി അതിനനുസരിച്ചുള്ള, അപ്പോൾ ഇങ്ങനെ ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ പ്രക്രിയയിലൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്നാലും പഠന വൈകല്യത്തിൽ നമ്മൾ കാണേണ്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിശീലന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കുട്ടിയിൽ മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്.
1: കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക്യൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ.
7: ആകാശവാണി

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ കേൾക്കാം. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ്, മൃദംഗം. ഇരയിമ്മൻ തമ്പി രചിച്ച നീലവർണ്ണ പാഹിമാം എന്നു തുടങ്ങുന്ന കൃതിയാണ് ആദ്യം.

ഇതുവരെ കേട്ടത് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടിയ കൃതികൾ. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ് മൃദംഗം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ, ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: ഓണക്കാലം ഗ്രാമത്തിലെ കുട്ടികൾ വളരെയേറെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ ബാല്യവും അങ്ങനെ തന്നെ. വിശാലമായ മുറ്റമുള്ള വീടുകളിൽ അയൽക്കാർ ഒത്തുകൂടി ഓണക്കളികളിൽ ഏർപ്പെടുന്നതാണ് പെട്ടെന്ന് വരുന്ന ഓർമ്മ. വലിയ രണ്ട് മരങ്ങളിൽ കുറുകെ വടം കെട്ടി അതിൻ്റെ മധ്യത്തിൽ ഊഞ്ഞാൽ കെട്ടും. താഴെയുള്ള തണൽവൃക്ഷ ചുവട്ടി

0: വിവിധ തരം കളികൾ നടക്കും. തിരുവാതിര നിശ്ചയമായും ഉണ്ടാകും. അശകൊശലെ പെണ്ണുണ്ടോ എന്ന വായ്ത്താരിയിൽ ഒരു കളിയുണ്ടാകും. കിളിത്തട്ട് കളിയുണ്ടാവും. ഏറ്റവും പ്രധാനം കരടികളിയായിരുന്നു. തൃശ്ശൂരിലെ പുലികളി പോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു നാടൻ കളിയാണ് കരടികളി. കരടികളി പാട്ട് വളരെ കൗതുകകരമായാണ് തുടങ്ങുന്നത്. അതിനൊരു വായ്ത്താരി ഉണ്ടാവും. താനിന്നം താനായി തന്നാനോ തനി താനിന്നം തന്നായി താനാനോ. ഇത് കുത്തിയോട്ടപ്പാട്ടിൻ്റെ വായ്ത്താരിയുമായി താനവട്ടത്തിൽ ചെറിയ സാമ്യമുണ്ടെങ്കിലും അങ്ങനെയല്ല തുടങ്ങുന്നതും. താനവട്ടത്തിൻ്റെ രീതിയും വ്യത്യസ്തമാണ്. അതിൽ കരടിപ്പാട്ടിൽ മറ്റൊരു നാല് വരികൾ രസകരമാണ്. കാട്ടിൽ കിടന്നൊരു കള്ളക്കരടിയെ കൂട്ടിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നു. ഉണ്ട കിട്ടും, പിന്നെ അവല് കിട്ടും, പിന്നെ വെള്ളിപ്പണത്തിന്മേലൊരു ഒന്ന് കിട്ടും. ഈ വായ്ത്താരിക്ക് കുത്തിയോട്ടത്തോട് സാമ്യമുണ്ടെങ്കിലും താനവട്ടത്തിൽ വ്യത്യാസമുണ്ട്. ഉണക്ക വാഴയില ദേഹത്തു കെട്ടി കരടിയെ ഉണ്ടാക്കുന്നു. മറ്റൊന്ന് പച്ച ഓല ചീകി തോരണമാക്കി ദേഹമാകെ പൊതിയുന്ന കരടിയുമുണ്ട്. കരി ദേഹമാസകലം പുരട്ടിയ കരടിയെ കാണാം. ഇത് രസകരവും ആവേശകരവുമാണ്. പട്ടികടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടിണിക്കാരായ പിള്ളേരാണ്. ഇങ്ങനെ കൗതുകരമായ പാട്ടുകളും ചില കുസൃതികൾ ഉണ്ടാക്കാറുണ്ട്. കൊല്ലം കായംകുളം ഭാഗങ്ങളിലാണ് ഈ നാടൻ കല അരങ്ങേറാറുള്ളത്. ഈ കരടികളിപ്പാട്ടിൻ്റെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തുന്നവർ ഇന്നുമുണ്ട്. വാടാവടക്കൻ കരടി, മനോഹര, ഓമനിയെ നീയൊന്നു ചാടിക്കളി തുടങ്ങിയ വരികൾ രസാവഹമാണ്. നാടിൻ്റെ ചരിത്രം, ഉത്സവാഘോഷങ്ങൾ, പ്രദേശത്തെ മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം കരടിപ്പാട്ടുകളിൽ കാലാകാലങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. നാട്ടുമ്പുറത്തിൻ്റെ തനത് ആവിഷ്കാരമാണിത്. ഭാരം കുറഞ്ഞ പാലത്തടി, കമുകിൻ പാള, തടി എന്നിവകൊണ്ടുണ്ടാക്കുന്ന കരടിത്തലകൾ അണിഞ്ഞ് യുവാക്കൾ വേഷം കെട്ടുന്നു. ഒരു മരത്തോക്കുമുണ്ടാകും. രണ്ട് കരടികളും ഒരു വേട്ടക്കാരനും പാട്ടുകാരനും ഉൾപ്പെടുന്നതാണ് കരടികളി സംഘം. ഓണത്തിന്റെ തലേന്നാൾ ഉത്രാടം ദിനത്തിൽ മഹാബലിയെ എതിരേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളോടും നടത്തി എല്ലാവരും കാത്തിരിക്കും. അത്തപ്പൂക്കളം ഇടുന്നത് വളരെ കൃത്യതയോടെയാണ്. അത്തം ദിനത്തിൽ ഒരു ചുറ്റ്, അതുമുതൽ പത്തു ദിനത്തിലേക്ക് ചുറ്റുകൾ കൂടിക്കൂടി വന്ന് അങ്ങനെ പത്ത് ചുറ്റിലേക്ക് എത്തിച്ചേരും. ഓണപ്പടവ വളരെ വിശേഷമാണ്. ഓണസദ്യയാണെങ്കിൽ അതിനേക്കാൾ വിശേഷമാണ്. നിരവധിയായിട്ടുള്ള ഓണക്കളികളും ഉണ്ടാവും. പൂക്കളമിടാൻ, പൂക്കൾ പറിക്കാൻ പുരേടങ്ങൾ തോറും നടക്കും. ഇന്നത്തെ പോലെ വില കൊടുത്ത് വാങ്ങുന്ന പൂക്കളല്ല ഉപയോഗിച്ചിരുന്നത്. നാട്ടുംപുറത്തുനിന്നും പുരേടങ്ങളിൽ നിന്നും പറിച്ചെടുക്കുന്ന പൂക്കളാണ്. പ്രധാനമായും തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, നാലുമണിപ്പൂവ്, മന്ദാരപുഷ്പം, തെറ്റിപ്പൂവ്, തുളസിപ്പൂവ്, ജമന്തി, രാജമല്ലി, ഗന്ധരാജൻ, വാടാമുല്ല എന്നിങ്ങനെയുള്ള നാട്ടുപൂക്കൾ മാത്രമാണ് അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓണസദ്യ ഒരുക്കിക്കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തി ഒരു നാക്കിലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പിവെക്കും. അതിനുശേഷമേ നിലത്ത് മെത്തപ്പായ മടക്കി വിരിച്ച് അതിനു മുന്നിൽ ഇലയിട്ട് ഊണ് വിളമ്പുകയുള്ളൂ. സദ്യ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. സദ്യ വിളമ്പുന്നതിനും ചില ചിട്ടവട്ടങ്ങൾ ഒക്കെയുണ്ട്. ഓണം സമഭാവനയുടെ പ്രതീകമായിരുന്നു. ജാതി, മത, വർഗ വർണ്ണ വ്യത്യാസമില്ലാതെയാണ് ഓണമെന്ന് ആഘോഷിച്ചിരുന്നത്. സമത്വസുന്ദരമായ ഒരു ഗതകാലത്തെ വരവേൽക്കുന്നതാണ് ഓണം. മാവേലി നന്മയുടെയും സമഷ്ടിബോധത്തിന്റെയും അടയാളമോ പ്രതിപുരുഷനുമാണ്. നാട് മുഴുവൻ പൂക്കൾ കൊണ്ടും കളികൾ കൊണ്ടും കുട്ടികൾ ആർപ്പു വിളിച്ചുകൊണ്ടും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സദ്യവട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടും വർണ്ണാഞ്ചിതമാക്കുന്ന ഒരു തുല്യതയുടെ കാലഘട്ടമായിരുന്നു ഓണക്കാലം. പിന്നീട് നാട്ടുമ്പുറങ്ങളിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും ഗ്രന്ഥശാലകളും ഓണാഘോഷം ഏറ്റെടുത്തു. ഓണക്കളികൾക്കൊപ്പം മത്സരങ്ങൾ കൂടി വന്നു. ഉറിയടി മത്സരം, വടംവലി മത്സരം, കിളിത്തട്ടുകളി മത്സരം, തിരുവാതിരകളി മത്സരം, പാട്ടുമത്സരം, നൃത്ത മത്സരം, നാടക മത്സരം, അങ്ങനെ മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിനോടൊപ്പം സമ്മാന വിതരണവും ഉണ്ടായി. ഓണം കൂടുതൽ ജനകീയമായി, ഓണം ക്രിയാത്മകമായി മാറി. ഇന്നും ലോകമാകെയുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്നു. എൻ്റെ ബാല്യകാലത്ത് ഓണം പ്രധാനമായും വന്നു ചേരുന്നത് ഈ പൂക്കളുടെ ഭംഗി ഗ്രാമം മുഴുവൻ നിലനിൽക്കുമ്പോഴാണ്. മറ്റൊന്ന് ഊഞ്ഞാൽ ഇട്ടുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ കടന്നു വരുന്നത്. അതുകഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളെല്ലാം കടന്നു വരുന്ന ഒരു കാലമാണ് ഓണം. അതിനോടൊപ്പം തന്നെ വെക്കേഷൻ കാലവും ഓണം പ്രഖ്യാപിക്കുന്നു. ഈ തരത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും കലാ സാംസ്കാരിക പരിപാടികളുടെയും ഒരു ചേർപ്പാണ് ഓണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഘബോധത്തെ ഉണ്ടാക്കിയെടുക്കുക, ചേർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുക, ആഹ്ലാദത്തോടുകൂടി നല്ലൊരു നാളെയെക്കുറിച്ച് സ്വപ്നം കാണുക, ഗതകാലത്തെ സമൃദ്ധമായ ഒരു നാളെയെക്കുറിച്ച് ഓർത്തെടുക്കുക, ഇങ്ങനെ ഓണം നിരവധി തലങ്ങളിലൂടെ സജീവമായിക്കൊണ്ടിരുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ ബാല്യകൗമാരങ്ങളിലെ ഓണം ഒട്ടും മങ്ങാതെ നിലനിൽക്കുകയാണ്. വരുന്ന കാലത്തും മനുഷ്യരെല്ലാം സമഷ്ടിബോധത്തോടുകൂടി നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. ബേബി ടീച്ചറേ, നമ്മുടെ മനോഹരൻ സാറിന്റെ ഗ്രാമസേവാ ട്രസ്റ്റിന്റെ മീറ്റിംഗിന്റെ വിശേഷങ്ങൾ അറിഞ്ഞോ?
3: എന്താ ഗംഗരട്ട, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ലേ അത്? പണിക്കർ സാറിന്റെ ഇവിടെയുള്ള സംരംഭം കണ്ടു തുടങ്ങിയതാണെന്ന് കുട്ടപ്പായി പറഞ്ഞു കേട്ടിട്ടുണ്ട്.
2: അതേന്നേ, പക്ഷെ പണിക്കർ സാർ കെട്ടിപ്പടുത്തതുപോലെ കെട്ടിപ്പടുക്കാൻ ഇത്തിരി പാടാണെന്നേ. ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തെ കണ്ടുപഠിക്കണം ഇവരൊക്കെ. എല്ലാവരെയും ഒപ്പം കൂട്ടി പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ അദ്ദേഹം മാതൃക കാട്ടുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് അസൂയമുത്ത് തുടങ്ങിയതാ മനോഹരനും സംഘവും അവിടെ ഈ ഗ്രാമസേവാ ട്രസ്റ്റ്.
4: എന്താണ് അയൽക്കാരെ പറ്റി ഇവിടെ ഒരു ചർച്ച?
3: ചർച്ച ചെയ്യാൻ ഗംഗാരട്ടൻ കാര്യം പറഞ്ഞു തീർന്നില്ല കുട്ടപ്പായി.
2: അല്ല, ഒന്നുമില്ല. ഇന്നലെ അവരുടെ മീറ്റിംഗിൽ ഓണപ്പരിപാടികളെക്കുറിച്ചും പിന്നെ നടപ്പിലാക്കേണ്ട സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചും ചർച്ച ഉണ്ടായെന്ന്. ഒരു കമ്മിറ്റി അതിനായി രൂപീകരിക്കണമെന്ന് തീരുമാനവും ഉണ്ടായി.
3: അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? അതിനാണോ നിങ്ങൾ ഈ വിഷമിക്കുന്നത്?
2: ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ എന്റെ ബേബി. കമ്മിറ്റി രൂപീകരണത്തിൽ സ്ത്രീകൾക്ക് വോട്ടുണ്ടാവില്ലത്ര. മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങളും ആവശ്യമില്ലെന്ന്. വല്ല കലാപരിപാടികളും അവതരിപ്പിക്കണമെങ്കിൽ ആവാമെന്ന്. ആണുങ്ങൾ മാത്രം ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സ്ത്രീകൾ പുറകിലിരുന്ന് കേൾക്കുകയോ ചായക്കപ്പ് കഴുകുകയോ ചെയ്താൽ മതിയെന്നാണ് ഭാരവാഹികളുടെ നിലപാട്.
3: അത് കൊള്ളാലോ, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ?
2: വിലാസിനി അമ്മയില്ലേ, ആ ട്രസ്റ്റിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ വിയർപ്പൊഴുക്കിയത് എനിക്കറിയാം.
4: വീടുകളിലും പുറത്തും പണിയെടുക്കാൻ സ്ത്രീകൾ വേണം. പക്ഷേ ഒരു കാര്യം തീരുമാനിക്കാൻ വരുമ്പോ അവർക്ക് വകതിരിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതേ പണ്ടേ ചിലരുടെ ജന്മ സ്വഭാവമാണ്.
3: എന്ത് കഷ്ടമാണിത്! അണയും പൈസയും കൂട്ടിപ്പെറുക്കി പാവപ്പെട്ട കർഷകരും സ്ത്രീകളും കൊടുക്കുന്ന പണം കൊണ്ടാണ് ആ ട്രസ്റ്റ് നടക്കുന്നത്. നമ്മുടേതുപോലല്ല. എന്നിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോ പെണ്ണുങ്ങളെ വാതിലിന് പുറത്തു നിർത്താനോ? നമുക്കിത് വെറുതെ വിട്ടുകൂടാ.
4: ചേച്ചി ഒന്ന് അടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ.
5: ബേബി ടീച്ചർ പറഞ്ഞതില് വലിയൊരു കാര്യമുണ്ട് അഭിരാമി.

0: സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന ട്രസ്റ്റുകളുടെ പരമ്പരാഗത രീതി മാറ്റാൻ അച്ഛൻ കാണിച്ച ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കഴിവാണ് പ്രധാനം, ലിംഗഭേദമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു.
1: മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. നാം മാതൃക കാട്ടിയിട്ടും ആളുകൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്?
2: എനിക്ക് അഭിപ്രായം പറയാമോ?
1: ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞത് എത്രയോ ശരി. എന്താണ് അനാമിക ഇത്? ഇത്രയുമായിട്ടും അനാമികയ്ക്ക് അനാമികയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ?
2: ഫാദർ ഇന്ന് മൊത്തം പഴഞ്ചൊല്ലുകളുടെ പൊരുളുമായാണല്ലോ വന്നിരിക്കുന്നത്.
1: കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കാരണവന്മാർ തന്നെ വഴികൾ കണ്ടുവച്ചിട്ടുള്ളപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കുകയല്ലേ വേണ്ടൂ. എന്തായാലും അനാമിക കാര്യം പറയട്ടെ.
2: നമ്മൾ ഒരു പൊതുയോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അഭിരാമി അധ്യക്ഷയായിരുന്ന് പ്രമേയം മുന്നോട്ട് വയ്ക്കണം. അത് ആ ട്രസ്റ്റ് ഭാരവാഹികൾ മാത്രമല്ല, ഈ നാട് മുഴുവൻ കാണണം.
0: അനാമിക, നീ തന്നെയാണോ ഇത് പറയുന്നത്?
2: എന്താ അഭിരാമി, എനിക്കിത് പറഞ്ഞൂടെ? ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥയൊന്നുമല്ല കേട്ടോ, എന്നെ അങ്ങനെ മാത്രം ചിത്രീകരിക്കരുത്.
1: അനാമികയുടെ ഈ വാക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിച്ചം. വ്യക്തിപരമായ പിടിവാശികളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് നാടിൻ്റെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നതാണ് വലിയ കാര്യം. അനാമികയെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ചത് അനാമികയുടെ ഉള്ളിലെ ആ നന്മ തന്നെയാണ്.
2: അപ്പോൾ നമ്മൾ അഭിരാമിയെ മുന്നിൽ നിർത്തി യോഗം സംഘടിപ്പിക്കുന്നു. ഗ്രാമഭേദമന്യേ എല്ലാവരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ പെൺകുട്ടികൾ തയ്യാറാക്കിയ പല മേഖലയെ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. പെണ്ണുങ്ങളുടെ വകതിരിവും കാര്യപ്രാപ്തിയും ആ ഭാരവാഹികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണട്ടെ അല്ലേ?
0: അത് മാത്രമല്ല, അനാമിക കൺവീനറായി

0: അവർ സ്വയം വലിയവർ ചമഞ്ഞ് നടക്കട്ടെന്ന്.
1: അതെ, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായ വഴിയാണല്ലോ. സ്ത്രീകളുടെ സംഘാടക ശേഷിയും കഴിവുകളും ഒക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് പ്രമാണിക്കാ ധൈര്യം ഉണ്ടാവുന്നത്?
2: സ്ത്രീയും പുരുഷനും പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ.
3: പണിക്കർ സാറിന്റെ മാതൃക, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇവയെല്ലാം സമ്മേളിക്കുന്ന നാളത്തെ യോഗം ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാകും.
4: ഞാൻ എല്ലാം കേട്ടു, എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. ഞാൻ ദാ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
6: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് തച്ചോട്ടുകാവ് പ്ലാവിലക്കോണത്ത് നിന്നും ഡോക്ടർ ഉമാദേവി.
8: ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം മുരിങ്ങൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലായിരുന്നു, ചാലക്കുടി പുഴയുടെ തീരത്ത്. അവിടുത്തെ ഒരു ബ്രാഹ്മിൻ ഫാമിലി ആയിരുന്നു ഞാൻ. പഴയ ഒരു മനയായിരുന്നു അത്, രണ്ട് നാല് കെട്ടൊക്കെയുള്ള കുറേ ചെറിയ ചെറിയ മുറികളും മച്ചുകളെന്ന് പറയാനും നടുക്ക് ഒരു നടുത്തളമായിട്ട് അങ്ങനെ ഒരു ഇതാണ്. ആ തളത്തിൻ്റെ ഒരു സൈഡിൽ അറയുണ്ട്, മരം കൊണ്ടുള്ള അറ, അതിലാണ് നെല്ലും അതൊക്കെ സൂക്ഷിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ അറയുണ്ട്, അത് മരം കൊണ്ടുള്ളതാണ്. അതിൽ അച്ചാർ ഒരു കൊല്ലത്തേക്കുള്ള എല്ലാം വലിയ ഭരണികളിൽ സൂക്ഷിച്ചു വയ്ക്കും. കായ വറുത്ത് ചക്ക വറുത്ത് എല്ലാം അതിനകത്ത് വലിയ വലിയ ഭരണികൾ സൂക്ഷിച്ചു വെച്ച് എന്നും അതിൽ നിന്ന് അമ്മ മാത്രമേ എടുക്കുള്ളൂ, വേറെ ആരും എടുക്കില്ല. അതിനകത്ത് അച്ചാർ കേടു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലാണ് സൂക്ഷിക്കുന്നത്. ഒരു ഭരണിയിൽ സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ അടപ്പിട്ട് ഈ മണൽക്കിഴി വയ്ക്കും. പുഴയെന്നുള്ള മണൽ ശുദ്ധീകരിച്ചിട്ട് തുണിയിൽ കെട്ടി അതിൻ്റെ മുകളിൽ വയ്ക്കും. അതായത് ഇൻഫെക്ഷൻ ഒന്നും വരില്ല അതിൽ. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നല്ല നല്ല ഓർമ്മകളാണുള്ളത്. എനിക്ക് പശുക്കളുണ്ടായിരുന്നു, പശുക്കളെ കറക്കാൻ ഒരാളുണ്ടാവും, ആവശ്യത്തിലുള്ള പാലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ മോരും തൈരുണ്ടാക്കി വെണ്ണയൊക്കെ എടുത്തിട്ട് നെയ്യും എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഊണ് കഴിക്കുന്ന അടുക്കള തന്നെയാണ്. അടുക്കള ഒരു വലിയ ഹാളാണ് ശരിക്ക്, കിണറുണ്ട്. അടുക്കള കിണറെന്ന് പറയാം, അടുക്കളയിൽ നിന്നുകൊണ്ട് നമുക്ക് കിണറിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. പാള കെട്ടി പാത്തിമാരി ആക്കിയിട്ട് അത് കയറിട്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം കോരിയെടുക്കും. ആ കിണർ ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്, ശരിക്കും മിനറൽ വാട്ടർ പോലെയുള്ള നല്ല വെള്ളമാണ്. അടുക്കളയിൽ തന്നെ ഒരു സൈഡ് കുറച്ച് ഉയർന്ന സ്ഥലമാണ്, അവിടെ ഒരു പ്ലാറ്റ്ഫോം മാതിരി കെട്ടിട്ട് അതിൻ്റെ മുകളിലാണ് അടുപ്പ്. മൂന്നാല് അടുപ്പുണ്ട്, വിറക് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ ആ അടുക്കള തന്നെ ധാരാളം സ്പേസുണ്ട്, അപ്പോൾ താഴെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും. വാഴയിലാണ് എല്ലാവരും ഊണ് കഴിക്കുന്നത്. ഓരോരുത്തർ പിറന്നാൾ, അതുപോലെ ശ്രാദ്ധം, ഇതിനൊക്കെ സദ്യയുണ്ട്. രാവിലെ അമ്മ 4 മണിക്ക് പുഴയിൽ പോയിട്ട് കുളിച്ചു വരും. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും അമ്മയുടെ കൂടെ തന്നെ പോയിട്ട്, ബ്രദറെ എപ്പോഴും അടുക്കളയിൽ സാ, ഞങ്ങളുടെ അവിടെ ആണുങ്ങൾക്ക് അടുക്കള കയറാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടനും കൂടെ തന്നെ കയറിയിട്ട് അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുക. നല്ല കുക്കായിരുന്നു ഏട്ടനും. ഒരു സദ്യ എന്ന് പറഞ്ഞാൽ 10-30 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവും എന്തായാലും. അതെല്ലാം അടുക്കളയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറികളെല്ലാം അവിടെ തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, വാങ്ങേണ്ട ആവശ്യം വരില്ല. എപ്പോഴും അന്നത്തെ നടന്നാണ് എല്ലാവരും പോകുന്നത്, ബസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട്. പലരും ക്ഷീണിക്കുമ്പോൾ അവിടെ വന്ന് ഇറത്ത് വന്നിരിക്കും. അപ്പോൾ സംഭാരം ഉണ്ടാവും, വലിയ കുടത്തിൽ സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. പുഴയിൽ പോയി കുളിച്ചു വരാൻ പറ്റുമവർക്ക്, അങ്ങനെ റിഫ്രഷ് ആയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വിശന്ന് പോകരുത് എന്നൊരു അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ സമയത്തൊക്കെ എപ്പോഴും വലിയ ആഘോഷം. അപ്പോൾ ഓണം 10 ദിവസം മുമ്പേ ഓണം തുടങ്ങും നമുക്ക്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ചെറിയ ചെറിയ കൊട്ടകളുണ്ട്, അപ്പോൾ ഓണത്തിന് മുമ്പ് അത് വാങ്ങും. ഈ പപ്പടം കാച്ചിടാനുള്ള വലിയ കൊട്ട, പിന്നെ ചെറിയ കുട്ടികൾക്ക് പൂ പൊട്ടിക്കാനുള്ള കൊട്ട, ചെറിയ ചെറിയ കൊട്ട, അതെല്ലാം എന്നിട്ട് തലേ ദിവസം പോയിട്ട് പൂവെല്ലാം പറിച്ചു കൊണ്ട് വയ്ക്കും. രാവിലെ പൂക്കളമിടണം, അപ്പോൾ 10 ദിവസം പൂക്കളമിടണം. അതെല്ലാം കുട്ടികളുടെ ചുമതലയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓണം ഇവിടെ തിരുവനന്തപുരത്ത് ഓണമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ദിവസവും വലിയ പൂക്കളാണെന്ന്, ഞങ്ങൾക്ക് തലേ ദിവസം വരെയുള്ള പൂക്കളം. അന്നത്തെ ദിവസം തൃക്കാക്കരപ്പൻ എന്ന് പറയും, കളിമണ്ണ് കൊണ്ട് ഒരു പിരമിഡ് സൈസിൽ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അത് കുറേ ഉണ്ടാവും, 10-30 എണ്ണം വയ്ക്കുന്നതുകൊണ്ട് ഡിഫറെൻറ്റ്, അതായത് ഗ്രൂപ്പ്സ് ആയിട്ടാണ് വയ്ക്കുന്നത്. അതിൽ ഈ കാവിമാതിരി കളറൊക്കെ ഇട്ടിട്ട് പൂവൊക്കെ വെച്ചിട്ട് തുമ്പക്കുടം, ഒരു തുമ്പ എന്ന് പറഞ്ഞിട്ട് ചെടിയുണ്ട്, തുമ്പ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തുമ്പക്കുടം ഇട്ടണം, അതിലെല്ലാം പറിച്ചു വയ്ക്കും. പിന്നെ കൃഷ്ണഗിരിയുടെ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്, അതെൻ്റെ മുകളിൽ കുത്തി വയ്ക്കും. ഇതെല്ലാം

0: എല്ലാം അതിൽ ഒരു സങ്കല്പമുണ്ട്. വാമനൻ, പിന്നെ മഹാബലി, പിന്നെ ശിവൻ, ഇവരെല്ലാവരും സങ്കല്പമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ്സായിട്ട് വന്നിച്ചിട്ട് അത് വച്ചിട്ട് പൂജയുണ്ട് ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ദിവസം. ആ പൂജയിൽ അടയുണ്ടാക്കണം, അപ്പം ഉണ്ടാക്കും, പിന്നെ തേങ്ങ ഉടയ്ക്കും. ആ തേങ്ങ ഉടച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്ന് ആറപ്പേന്ന് പറഞ്ഞ് ആറപ്പ് വിളിക്കും. ഇതെല്ലാം അവിടുത്തെ ഒരു ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കുട്ടികൾ ഓണപ്പടയൊക്കെ കൊടുത്തിട്ട് പുറത്തുപോയി പന്ത് കളിക്കും. അന്ന് പന്ത് കളി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പന്ത് ഉണ്ടാക്കും, നമ്മൾ ഇലയൊക്കെ കൂട്ടി കൂട്ടി കൂട്ടി ഇത് വലിയ പന്ത് ഉണ്ടാക്കും. ആ പന്ത് കളിക്കും, പകിട കളിക്കും, എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ട് അന്ന്. പിന്നെ ഊഞ്ഞാലാടും. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ വരും. ഇലയട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇലയട ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും, അതിനുവേണ്ടിയുള്ള ഇലയട ഉണ്ടാക്കും. അമ്മയാണ് അതെല്ലാം ചെയ്യുന്നത്. ഇനി നാല് ദിവസത്തെ ഓണം എന്ന് പറഞ്ഞാൽ നാല് ദിവസവും ഭയങ്കര ആഘോഷമാണ്. ആദ്യത്തെ ദിവസം സ്വന്തം വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവാതിര കളി എന്ന് പറയുന്നത് ഞങ്ങൾ കൈകൊട്ടി കളി എന്നാണ് പറഞ്ഞിരുന്നത് അന്ന്. അപ്പോൾ ഈ കൈകൊട്ടി പിള്ളിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, അമ്മ ട്രെയിൻ ചെയ്തൊരു ഗ്രൂപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ കൈകൊട്ടി കളിയുണ്ട്. ആദ്യത്തെ ദിവസം നമ്മുടെ അവിടെ തന്നെയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാളുണ്ട്, ആ ഹാളിൽ കൈകൊട്ടി കളിയാണ്, തിരുവാതിര കളി എന്ന് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തുടങ്ങി ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യും നമ്മളെ. നമ്മളെല്ലാവരും കൂടെ ഈ പതിനഞ്ച് പേരും കൂടെ അമ്മ എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ പോയിട്ട് കളിക്കും. ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് പോയിട്ട് കളിക്കും, വൈകുന്നേരം ചായയൊക്കെ എത്തുന്ന നമ്മളെ വിടും. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഈ ഒരിട്ടാതി ഇവരെങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് തൃക്കാക്കര പിന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ആഘോഷമാണ് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ സൈഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഓണം നല്ലൊരു ആഘോഷമായിരുന്നു.
1: വായനശാലകളിലൂടെ പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ഡോക്ടർ എസ് അജയ്കുമാർ സംസാരിക്കുന്നു.
2: ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ പറവൂർ എന്ന ദേശത്ത് പ്രവർത്തിക്കുന്ന A+ നിലവാരമുള്ള ഗ്രന്ഥശാലയാണ് പറവൂർ പബ്ലിക് ലൈബ്രറി. 1946 ഈ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത്. 80th പിറന്നാൾ ആഘോഷ വേളയിലാണ്, നിറവിലാണ് ഈ ഗ്രാമീണ ഗ്രന്ഥശാല. പ്രദേശത്തെ കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സ്തുലമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയും അഭിമാനവുമായി പറവൂർ പബ്ലിക് ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നു. ഒട്ടേറെ വൈവിധ്യങ്ങളായ സാംസ്കാരിക പരിപാടികൾ കൊണ്ടും ജനകീയ ഇടപെടൽ കൊണ്ടുമൊക്കെ ലൈബ്രറി പ്രദേശത്തെ പ്രദേശവാസികളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. ഏതാണ്ട് 460+ ആയുഷ്കാല അംഗങ്ങളും 2600+ അംഗങ്ങളും ആയി പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണിത്. 40,000+ ഗ്രന്ഥങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. പ്രത്യേകിച്ച് അക്കാദമിക് സ്റ്റഡി സെന്റർ, റഫറൻസ് വിഭാഗമൊക്കെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കടക്കം വിദ്യാഭ്യാസത്തിന് റഫറൻസ് എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിപുലമായ സൗകര്യം, പുസ്തകങ്ങളുടെ ലഭ്യതയും സ്ഥല സൗകര്യവും, 3 നില പറവൂർ ജംഗ്ഷനിൽ തന്നെ ദേശീയപാതയുടെ സമീപത്ത് 3 നില കെട്ടിടത്തിലാണ് ഈ ഗ്രന്ഥപുര പ്രവർത്തിക്കുന്നത്. 1946 ദേശീയ സമരത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒക്കെ ഭാഗമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ചതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. 80 വർഷമായി അതിന്റെ പ്രവർത്തനം. ഇവിടെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും ഉപയോഗപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി. വായനശാലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്ലബ്ബുകൾ, വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യുവജനവേദിയുണ്ട്, ബാലവേദിയുണ്ട്, വനിതാവേദി, വയോജനവേദി, കലാപരിശീലന സംഘം, നാടക സംഘം, അങ്ങനെ പല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഈ ലൈബ്രറി സജീവമായി ഏർപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു സവിശേഷത. ഏതാണ്ട് 40 വർഷമായി മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം ഈ ലൈബ്രറിയിൽ നടന്നു വരുന്നു. 1000 പേരാണ് വിവിധ വിഭാഗങ്ങളിലായിട്ട് സർക്കാർ സർവീസിലും അല്ലാതെയും ഒക്കെ സിവിൽ സർവീസ് അടക്കമുള്ള മേഖലയിലേക്കൊക്കെ ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ലൈബ്രറിയുടെ ഒരു പ്രാധാന്യത്തെയാണ് വെളിവാക്കുന്നത്. കലാ പരിശീലനം, അത് സംഗീതമായാലും അഭിനയമായാലും ഒക്കെ കലാ പരിശീലനത്തിനുള്ള സൗകര്യം, ചെസ്, കാരംസ് പരിശീലനം, യോഗ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മാനസികവും

0: കലാപരവും ഒക്കെ സാംസ്കാരികവും ഒക്കെയായ വികാസത്തിന് നമ്മുടെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് പറവൂർ പബ്ലിക് ലൈബ്രറി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവികരായിട്ടുള്ള പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ ഇടപെടൽ കൊണ്ട് ഈ ലൈബ്രറിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അംഗീകാരങ്ങളൊന്നുമില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലൈബ്രറിക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നൽകുന്ന ഏതാണ്ട് എല്ലാ പുരസ്കാരങ്ങളും പ്രഥമമായി ലഭിക്കുന്ന ലൈബ്രറി എന്ന ഒരു ഖ്യാതിയും ഈ പറവൂർ പബ്ലിക് ലൈബ്രറിക്കുണ്ട്. ഉദാഹരണത്തിനായി സമാധാനം പരമേശ്വരൻ അവാർഡ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ലൈബ്രറിക്കുള്ള പുരസ്കാരമാണ്. അത് ഏർപ്പെടുത്തിയ ആദ്യ വർഷം തന്നെ അത് കരസ്ഥമാക്കുന്നത് പറവൂർ പബ്ലിക് ലൈബ്രറിയാണ്. അതുപോലെ ഐ വി ദാസ് പുരസ്കാരം കണ്ണൂർ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച പുരസ്കാരങ്ങളിലൊന്നാണ് ഐ വി ദാസ് പുരസ്കാരം. ഇ എം എസ് അവാർഡ് ഒക്കെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പി എൻ പണിക്കർ പുരസ്കാരം, അതേപോലെ ഡി സി പുരസ്കാരം, മംഗളം സുവർണ ജൂബിലി പുരസ്കാരം, പിന്നീട് ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളിൽ ഏത് തരത്തിലുള്ള പുരസ്കാരം ഗ്രാമീണ ലൈബ്രറിക്ക് വേണ്ടി ഏർപ്പെടുത്തിയാലും അതിനൊക്കെ ആദ്യം പരിഗണിക്കപ്പെടുന്ന പേര് പറവൂർ പബ്ലിക് ലൈബ്രറിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. ലൈബ്രറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകം അതിന്റെ ലൈബ്രേറിയനാണ്. ഈ ലൈബ്രറിയുടെ ഉണ്ണിച്ചേട്ടൻ എന്ന നാട്ടുകാർക്കൊക്കെ പ്രിയനായ കെ ഉണ്ണികൃഷ്ണനാണ് ഈ ലൈബ്രറിയുടെ ലൈബ്രേറിയൻ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ മികച്ച ലൈബ്രറിയനുള്ള അവാർഡ്, അതേപോലെ ലൈബ്രറിയന് കേരളത്തിൽ ഏത് അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ടോ ഏതാണ്ട് ആ അവാർഡുകളെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു ലൈബ്രറിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഗ്രന്ഥനാളായി തീർന്ന ഒരാളാണ് ഈ കെ ഉണ്ണികൃഷ്ണൻ എന്ന ലൈബ്രറിയൻ. ലൈബ്രറിയിലെ വന്നുപോകാത്ത ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാത്ത സാഹിത്യകാരന്മാർ വിരളമാണ്. വള്ളത്തോള്, ജി ശങ്കരക്കുറുപ്പ്, തകഴി, പൊൻകുന്നം അങ്ങോട്ടൊക്കെയുള്ള പഴയകാല എഴുത്തുകാർ മുതൽ ഇങ്ങേയറ്റം കൃഷ്ണവാചാർ ചന്ദ്രൻ വരെയുള്ള പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാർ വരെ ഈ ലൈബ്രറിയുടെ സന്ദർശകരായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. വള്ളത്തോളും ജി ശങ്കരക്കുറുപ്പും കൂടെ ഒരു ദിവസമാണ് ലൈബ്രറി സന്ദർശിക്കുന്നത് എന്ന സവിശേഷതയുണ്ട്. അവരുടെയൊക്കെ കൈപ്പട അന്നത്തെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ സാഹിത്യ സാംസ്കാരിക പ്രതിഭകളുടെയൊക്കെ കൈപ്പട സന്ദർശക ഡയറിയിലെ ഒരു നിധി പോലെ ലൈബ്രറി കാത്തു സൂക്ഷിക്കുന്നു. അതിന്റെ ഡിജിറ്റലൈസേഷനും ഒക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ഉഴവ് എന്ന ജൈവ കർഷക കൂട്ടായ്മയാണ്. പ്രദേശത്തെ ജൈവ കർഷകർ, വീട്ടില് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വീട്ടുകാരായ കർഷകർ, നമ്മൾ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ, അവരുടെ ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന പച്ചക്കറികള് അത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഒരു 5 മണിയോടെ ലൈബ്രറിയിൽ കൊണ്ടുവരികയും ലൈബ്രറി അതിനൊരു വിപണന സാധ്യത ഒരുക്കുകയുമാണ് ചെയ്യുക. അവിടെ വരുന്ന ആർക്കും, പേര് എഴുതിയിടുന്ന ആർക്കും ആ ഉഴവ് ചന്തയിൽ നിന്ന് വീട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്ന പൂർണ്ണമായും ജൈവമായ പച്ചക്കറികൾ വാങ്ങാവുന്നതാണ്. ഏതാണ്ട് 10 വർഷമായിട്ട് ഈ ജൈവ കർഷകരുടെ കൂട്ടായ്മ തുടരുകയാണ്. അതിന്റെ 10-40 കർഷകർ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് സവിശേഷതയാണ്. 100 കണക്കിന് ആളുകൾ ആഴ്ചകളിൽ ലൈബ്രറിയിൽ വരികയും ഈ പച്ചക്കറികൾ വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നും ഉള്ളത് ഒരു ജനകീയ ഇടപെടലിന്റെ ഒരു വലിയ സാധ്യതയാണ്. അതേപോലെ നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സാംസ്കാരിക പരിപാടികളിലും ലൈബ്രറി സജീവമാണ്. ഇപ്പൊ ഓണക്കാലം വരികയാണ്, ഈ സന്ദർഭം ഓണത്തിൻ്റെതാണ്. വളരെ വിപുലമായ പരിപാടികളാണ്. പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചയും ലൈബ്രറിയിൽ ഒത്തുകൂടുന്ന കുട്ടികൾ ബാലവേദി എന്ന പേരിലാണ്. 10-50 കുട്ടികൾ എല്ലാ ഞായറാഴ്ചകളിലും ലൈബ്രറിയിൽ ഒത്തുകൂടാറുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി വേനൽക്കാലത്ത് 1-2 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയും നടക്കുന്നുണ്ട്. അതിൽ 180-200 കുട്ടികളൊക്കെയാണ് ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുക. അത്രയും പേരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അത്ര സജീവമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ ബാലവേദിയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായിട്ട് സംഘടിപ്പിക്കും ാണ് എല്ലാ വർഷവും. അത്തപ്പൂക്കളം ഒരുക്കല്, ഓണക്കളികൾ കളിക്കുക, കൗതുക മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഇക്കുറി നമ്മൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മുഴുവൻ വീടുകളിലും ഇടുന്ന അത്തപ്പൂക്കളം ഒരു മത്സര ഇനമായിട്ട് നടത്താനുള്ള ഒരു ആലോചനയും ലൈബ്രറിയും സ്വീകരിച്ചിട്ടുണ്ട്. വീട്ടിലെ അത്തം ഒരു നാടൻ ഉത്സവത്തിന്റെ ഒരു പ്രതീതി അതിലൂടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ഓണക്കാലത്ത് കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടെലഗ്രാം മാർഗത്തിലെ കഥയിടം എന്ന ഒരു പ്ലാറ്റ്ഫോം ലൈബ്രറിക്കുണ്ട്. മലയാളത്തിലെ മികച്ച കഥകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു മാർഗമാണത്. അതുപോലെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, വെബ്സൈറ്റ്, ഇങ്ങനെ അതിന്റെ സാങ്കേതിക രംഗത്തെ മാധ്യമ സാധ്യതകളെയെല്ലാം ലൈബ്രറി അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8:30 വരെ പുസ്തക വിതരണം അടക്കമുള്ള സജീവമായ പ്രവർത്തനമാണ് ലൈബ്രറിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ 80 വർഷമായി ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നിറവെളിച്ചമായി ഏത് സമയവും ആർക്കും അറിവിനും വിനോദത്തിനും വേണ്ടി കടന്നു വരാവുന്ന ഒരു ദീപസ്തംഭമായി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ പറവൂർ പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഐ എസ് കുണ്ടൂറിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി ബിജു നാരായണനും സുജാതയും പാടിയത്. ചിത്രം പുതുക്കോട്ടയിലെ പുതുമണവാളൻ.

അനക്ക് എന്തിന്റെ കേടാ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. വരികൾ എഴുതിയിരിക്കുന്നത് വിനോദ് വൈശാഖി, സംഗീതം രമേശ് നാരായണൻ.

സ്വന്തം സംഗീത സംവിധാനത്തിൽ വില്യം ഫ്രാൻസിസ് നജി മർഷാദിനൊപ്പം പാടിയ ഗാനം, ഗാനരചന ബി കെ ഹരിനാരായണൻ, ചിത്രം ഫ്ലഷ്.

പുതുമുഖങ്ങൾ എന്ന ചിത്രത്തിൽ അൽഫോൺസ് ജോസഫ് പാടിയ ഗാനം. സംഗീതം ശ്യാം ധർമ്മൻ. വരികൾ എങ്ങൻടിയൂർ ചന്ദ്രശേഖരൻ.

സന്തോഷ് വർമ്മയുടെ വരികൾ, ശങ്കർ ശർമ്മയുടെ സംഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം ജയ് ഗണേശ്.

0: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15 രാഗാമൃതം.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം എ. ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്നു.

ഈ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി ആലപ്പുഴ റംല ബീഗം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആലപ്പുഴ റംല ബീഗം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്.
1: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115125.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420223.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ബി ശോഭ പാടിയത്. സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. ആവണിചന്ദ്രൻ വിരുന്നൊരുക്കിയിടുന്നു എന്നു തുടങ്ങുന്നു ആദ്യഗാനം. ഗാനരചന ഡോക്ടർ ചേരാവള്ളി ശശി.

0: ബി ശോഭ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. സമയം 12 മണി കഴിഞ്ഞ 29:25. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം തിരുവനന്തപുരം.

0: ഓണവിപണികൾ സജീവമായതോടെ സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർസംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ സലാം വധശ്രമക്കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 കഠിന തടവും 10,000 രൂപ പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000-ലധികം കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
0: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റൽ വീനിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ

0: ഫയലിന്റെ ഭൗതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 പോയിന്റ് ഉയർന്ന് 77,614, നിഫ്റ്റി 14 പോയിന്റ് വർദ്ധിച്ച് 24,246 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 117,680 രൂപയും ഗ്രാമിന് 14,710 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു.
1: പ്രവേശന പരീക്ഷകൾ ഇന്നത്തെ കാലത്ത് സമസ്ത വിദ്യാഭ്യാസ മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങളാണ് പ്രവേശന പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 4-5 ഉത്തരങ്ങളുണ്ടാകും. അതിൽ ഒരെണ്ണം മാത്രമാകും ശരി. വിദ്യാർത്ഥി ഏറ്റവും ശരിയായ ഉത്തരം തന്നിരിക്കുന്ന ചോയ്സിൽ നിന്ന് കണ്ടെത്തണം, അത് മാർക്ക് ചെയ്യണം. വിവരണാത്മക പരീക്ഷകളിൽ മാർക്കിടുമ്പോൾ വ്യക്തിഗത വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയേറെയാണ്. അതേസമയം മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വസ്തുനിഷ്ഠ പ്രവേശന പരീക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്തി മാർക്ക് ചെയ്യണം. മൂല്യനിർണ്ണയം എപ്പോഴും കമ്പ്യൂട്ടർ അധിഷ്ഠിതവുമായിരിക്കും. അതുകൊണ്ട് മാർക്കിൽ വ്യക്തിഗത വ്യതിയാനം ഉണ്ടാകില്ല. അതേസമയം ഉത്തരം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഉത്തരം നൽകാൻ കഴിയില്ല. നന്നായി അറിയാതെ ഒരു ചോദ്യത്തിന് ഉത്തരം മാർക്ക് ചെയ്താൽ നിർദ്ദിഷ്ട വിദ്യാർത്ഥിക്ക് നെഗറ്റീവ് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് മൊത്തം മാർക്കിനെ കുറയ്ക്കും. വിഷയങ്ങൾ വളരെ വിശദമായി വസ്തുനിഷ്ഠമായി പഠിച്ചാൽ മാത്രമേ പ്രവേശന പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങാൻ കഴിയുകയുള്ളൂ. വ്യക്തിഗത പഠനത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് പ്രവേശന പരീക്ഷയിൽ നല്ല സ്കോർ വാങ്ങാൻ പ്രയാസമായിരിക്കും. പ്രവേശന പരീക്ഷയുടെ പരിശീലന ക്ലാസ്സുകളിൽ ചേർന്ന് പരിശീലനം നേടണം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് രാജ്യത്തുടനീളം പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ ഉടലെടുത്തത്. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ ഓരോ വിഷയത്തിലെയും വിവിധ അധ്യായങ്ങളെ കേന്ദ്രീകരിച്ച് തിയറി ക്ലാസ്സും ദിവസവും മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയും ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും പരിശീലന കേന്ദ്രങ്ങളിൽ അവർ പൂർത്തീകരിക്കും. സ്വാഭാവികമായും ഇത്തരത്തിൽ പരിശീലനം നേടുന്ന കുട്ടി നിർദ്ദിഷ്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടും. അങ്ങനെ അവർ നിർദ്ദിഷ്ട പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി അഡ്മിഷൻ നേടും. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നോക്കാം. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ കടുത്ത മത്സരാധിഷ്ഠിത അന്തരീക്ഷമായിരിക്കും നടമാടുന്നത്. ദിവസവും നടത്തുന്ന പരിശീലന പരീക്ഷകളിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ദൈനംദിന മുൻപിൻ സീറ്റുകളിലേക്ക് മാറി മാറി ഇരിക്കേണ്ടി വരും. ഒരു ദിവസം മാർക്ക് കുറഞ്ഞാൽ തൻ്റെ സ്ഥാനം മുൻ സീറ്റിൽ നിന്ന് പിൻ സീറ്റിലേക്ക് മാറ്റപ്പെടും. ഇത് ഓരോ കുട്ടിയിലും മത്സരാധിഷ്ഠിത മനോഭാവവും അന്യസ്പർദ്ധയും ഉത്കണ്ഠയും സൃഷ്ടിക്കും. അങ്ങനെ അവർ പോരുകാളകളെപ്പോലെ പരസ്പരം മത്സരിക്കും. ഇതുതന്നെയാണ് പരിശീലന കേന്ദ്രങ്ങളുടെ ഉദ്ദേശവും. മത്സരത്തിന് ആനുപാതികമായി കുട്ടികളുടെ ഉത്കണ്ഠയും വർദ്ധിക്കും. അങ്ങനെ കടുത്ത മത്സരവും അതിന് ആനുപാതികമായി സൃഷ്ടിക്കപ്പെടുന്ന സംഘർഷം നിറഞ്ഞ അന്തരീക്ഷവുമായിരിക്കും പരിശീലന കേന്ദ്രങ്ങളിൽ നടമാടുന്നത്. എന്നാൽ ഇന്നത്തെ

മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ട്രെയിനിങ് കേന്ദ്രങ്ങളിലെ പരിശീലനം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ മത്സര പരീക്ഷകളിൽ അവർ പിന്നോക്കം പോകും. ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും. പരിശീലന കേന്ദ്രങ്ങളിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന മത്സരാധിഷ്ഠിത അന്തരീക്ഷം എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്നതാണ് മുഖ്യ വിഷയം. അതിന് പരിശീലന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർ തയ്യാറാകണം. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങൾ തമ്മിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുകയുമില്ല. പരമാവധി കുട്ടികളെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടതെല്ലാം അവർ ചെയ്യും. പരിശീലന കേന്ദ്രങ്ങളിലെ ഈ അശാസ്ത്രീയ സമീപനം നിയന്ത്രിക്കുന്നതിന് രാജ്യത്ത് നിയമം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം മത്സരാധിഷ്ഠിത അന്തരീക്ഷവും വർദ്ധിച്ചു വരുന്ന മാനസിക ഉത്കണ്ഠയും താങ്ങാനാവാതെ കുറച്ച് കുട്ടികളിൽ ഉത്കണ്ഠാരോഗവും വിഷാദരോഗവും സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്തപ്പെടും. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാനാകാതെ കുട്ടികൾ ആത്മഹത്യ പ്രവണതയും ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. വീടുകളിൽ മാതാപിതാക്കളുടെ സമീപനവും പ്രധാനമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി സ്കോറുകൾ പരിശീലന കേന്ദ്രങ്ങൾ നേടുന്നില്ലെങ്കിലും അവർക്ക് സ്നേഹവും പരിഗണനയും നൽകി അവരുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പ്രധാന പരീക്ഷയ്ക്ക് നല്ല സ്കോർ നേടിയില്ലെങ്കിലും ജീവിതം അവസാനിക്കുകയില്ല എന്ന സന്ദേശമാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് നൽകേണ്ടത്. നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് വീട്ടിൽ ഇടമുണ്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകണം. പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നതാണ് അടുത്ത വിഷയം. പഠനത്തിന് മൊത്തം ലഭ്യമായ പഠന കാലയളവിനെ 3 റൗണ്ടായി നമുക്ക് തിരിക്കാം. 1-ാം റൗണ്ടിൽ ഗഹനമായ പഠനത്തിൻ്റെ കാലമാണ്. ഓരോ വിഷയങ്ങളിലെയും വ്യത്യസ്ത വിഷയ അധ്യായങ്ങൾ വിശകലനം ചെയ്ത് വസ്തുനിഷ്ഠമായി സ്വയം പഠിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് ആദ്യ പടി. മാതൃകാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതാത് പഠിച്ച അധ്യായങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. സമയമില്ല എന്ന കാരണത്താൽ കുട്ടികൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രവൃത്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അത് ശരിയായ രീതിയല്ല. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും 1-ാം റൗണ്ട് പൂർത്തിയാക്കുക. 1-ാം റൗണ്ടിൽ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലും പ്രധാനമായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. 2-ാം റൗണ്ട്. 2-ാം റൗണ്ടിൽ പഠിച്ച ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളുടെയും 2-ാം റൗണ്ട് നടത്തുക. ഒപ്പം മാതൃകാ ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ക്രോസ് റെഫറൻസ് ചെയ്യുക. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ ആദ്യ റൗണ്ടിൽ സ്വയം തയ്യാറാക്കിയ നോട്ട് ഉപയോഗപ്പെടുത്തി റെഫറൻസ് നടത്തുക. 3-ാം റൗണ്ട്. 3-ാം റൗണ്ടിൽ 2-ാം റൗണ്ടിലെ പ്രവർത്തനം ആവർത്തിക്കുക. ഈ ഘട്ടത്തിൽ തയ്യാറാക്കിയ നോട്ടുകൾ റെഫർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് റെഫർ ചെയ്യണം. അത് പിന്നീടൊരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. ചിലപ്പോൾ നമ്മൾ പിന്നീട് റെഫർ ചെയ്യാനായി മാറ്റിവെച്ച ചോദ്യമാകും പരീക്ഷയ്ക്ക് വരിക. 3-ാം റൗണ്ട് പൂർത്തിയാകുന്ന വേളയിൽ സ്വയം തയ്യാറാക്കിയ നോട്ടിനെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളെയും അധികരിച്ച് വളരെ ചെറിയൊരു കുറിപ്പ് ഓരോ വിഷയത്തിനും പ്രത്യേകമായി തയ്യാറാക്കുക. അടുത്തതായി ഫൈനൽ റൗണ്ട്. ഫൈനൽ റൗണ്ട് 3-ാം റൗണ്ടിൽ തയ്യാറാക്കിയ കുറിപ്പ് ഉപയോഗിച്ച് പരീക്ഷയുടെ തൊട്ടു മുൻപുള്ള ഒരാഴ്ച പുനരാവർത്തനം നടത്തുക. പരീക്ഷയുടെ 3-4 ദിവസങ്ങൾ മുതൽ ഒരാഴ്ച വരെ ഇത്തരത്തിൽ ഫൈനൽ റൗണ്ടിനായി നമ്മൾ ആദ്യ സമയം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്. ഈ അവസാന റൗണ്ടിൽ ചോദ്യങ്ങൾ റെഫർ ചെയ്യേണ്ടതില്ല. ഫൈനൽ റൗണ്ട് കാലത്തിൽ നമ്മൾ സ്വയം തയ്യാറാക്കിയ ചെറുകുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവിടെ നമ്മൾ വിശദീകരിച്ച രീതിയിൽ 1, 2, 3 റൗണ്ടുകൾ വരെ നീളുന്ന വിശദമായ പഠന രീതി ആസൂത്രണം ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കി ആദ്യഘട്ടത്തിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒടുവിൽ ഫൈനൽ റൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ചെറുകുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ റിവിഷൻ നടത്തുക. തീർച്ചയായിട്ടും ഈ രീതിയിൽ ശാസ്ത്രീയമായ പഠന രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കുട്ടികളും അവരെ സഹായിക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മെച്ചപ്പെട്ട പരീക്ഷ സ്കോർ നേടുന്നതിനും സഹായകരമായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി വിശ്രമവും വ്യായാമവും മതിയായ ഉറക്കവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുന്നതിനായി നിജപ്പെടുത്തി വയ്ക്കുക. ഒപ്പം 1 മണിക്കൂർ വിശ്രമത്തിനും വിനോദത്തിനും വ്യായാമത്തിനുമായി മാറ്റിവെക്കുക. ആ സമയം കൂടി പഠിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. മറിച്ച് വിശ്രമവും വ്യായാമവും നമ്മുടെ മനസ്സിന് അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല അത് നമുക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക പിരിമുറക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും. തുടർന്ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക.
പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. പ്രത്യേകിച്ച് സെക്യൂരിറ്റി റീസൺസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയുടെയും ഭാഗമായി നടത്തുന്ന ഫ്രിസ്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ധരിക്കേണ്ട വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച്, മറ്റ് ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ

0: നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും, അത് കൃത്യമായി പാലിക്കുക. ആ സമയത്ത് ബ്രിസ്കിങ്ങിൻ്റെ സമയത്ത് ഒരു വലിയൊരു ആങ്സൈറ്റി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ കാണേണ്ടതാണ്. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ ആദ്യം എന്ന ക്രമത്തിൽ ഉത്തരം എഴുതുക. രണ്ടാം റൗണ്ടിൽ ചിന്തിച്ച് ഉത്തരം എഴുതുന്ന ചോദ്യങ്ങൾ കേന്ദ്രീകരിക്കുക. ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതായിരിക്കും നല്ലത്. ഈ സമീപനം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയെ കടുത്ത രീതിയിൽ ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്ന രീതി മാതാപിതാക്കൾ വെച്ച് പുലർത്താറുണ്ട്. ഇത് കുട്ടികളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത്തരമൊരു രീതി ഉപേക്ഷിക്കുകയാണ് നല്ലത്. റിസൾട്ട് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കുട്ടിയും മാതാപിതാക്കളും തയ്യാറാവുക. എന്തു വന്നാലും നേരിടാമെന്ന മാനസിക നില നേടിയെടുക്കുക. അതായിരിക്കും കുട്ടിക്കും മാതാപിതാക്കൾക്കും നല്ലത്.
1: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
2: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 ദിവസത്തെ

0: യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24-നാണ് തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്കാവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ശീലയംപെട്ടിയിലെ 100 കണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2nd പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2nd റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം

0: അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3ാമത് വന്ദേഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
2: ആവണിപ്പൊന്നുഞ്ഞാൽ

0: ഒരു ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് ആരംഭിക്കാം.
1: എനിക്ക് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്നിനടുത്ത് കാച്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ അമ്പലക്കുളങ്ങള്, ഒത്തിരി അമ്പലങ്ങളുണ്ട് ആ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ പൂക്കൾ പറിക്കാനായിട്ട് പോവും. ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് പൂക്കളം ഇടുകയും അങ്ങനെ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓരോ ഓർഗനൈസേഷൻസ് ഓരോരോ ജംഗ്ഷനിൽ പൂക്കളം ഇടും, എന്നിട്ട് ഭയങ്കര പാട്ട് അവിടെ പ്ലേയിങ്ങും. അപ്പൊ അതൊരു ഈ സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും ഇതെല്ലാം കാണാനും ഒക്കെ. പിന്നെ അതുപോലെ കുമ്മാട്ടിക്കളി, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് പോയി. അവിടെ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ വീണ്ടും ശക്തമായിട്ട് വന്നത്. ഓണത്തിൻ്റെതായ പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓണപരിപാടികൾക്ക് മ്യൂസിക് കൊടുക്കണം. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും യാത്രകളായിരിക്കും.
0: ഇനി നമുക്ക് ആവണി പൊന്നുഞ്ഞാലിലെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
1: എന്റെ പാട്ടുകള് വെച്ച് പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട് എങ്കിലും രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് മനസ്സിൽ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പാട്ടുകളാണ്. എസ്പെഷ്യലി ജലോത്സവം എന്ന ചിത്രത്തില് കേരനിരകളാടുന്ന ഒരു ഹരിത ചാരുതീരം, ഈ പാട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഈ പാട്ടിന് കിട്ടിയത് കേരളത്തിന് പുറത്തും. ഇപ്പൊ നമ്മള് പല പ്രോഗ്രാമുകൾക്കായിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ യു എസിലോ യൂറോപ്പിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഡാൻസ് ആയിട്ട് അല്ലെങ്കിൽ പാട്ടായിട്ട് ആളുകൾ ഈ പാട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേരനിരകളാടും. ആ പാട്ടിൽ തുടങ്ങിയാലോ?
2: ഓക്കെ.

0: ഈ ഒരു ഗാനത്തിന്റെ പിറവിയെ കുറിച്ച്.
1: ഈ പാട്ട് ബി ആർ പ്രസാദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കമ്പോസിഷനായിട്ട് വന്നിരുന്ന സമയത്ത് സിബി സാർ കഥയെല്ലാം പറഞ്ഞു തന്നു. അപ്പം അതിനിടയിൽ ഓരോ പാട്ടുകളുടെ സിറ്റുവേഷൻ എല്ലാം പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് സിബി സാറ് ചോദിച്ചു, അൽഫോൻസ് കുട്ടനാട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടില്ല. അപ്പം കുട്ടനാട് കാണാതെ എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്? കാര്യം ഇതിനകത്ത് ഓരോ സീനുകളും എസ്പെഷ്യലി താറാവിൻ കൂട്ടം അങ്ങനെ അങ്ങനെ അവിടുത്തെ പ്രത്യേകതകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും ഞാനും പ്രൊഡ്യൂസേഴ്സും പാടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ചെന്ന് വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടു, അവരുടെ കുറേ വായ്ത്താരികളും കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനകത്തൊരു വഞ്ചിപ്പാട്ടുണ്ട്, ഇറത്തോ

0: ഓം തരിക്കിടത്ത് ഓം തക്കിടത്ത് താരക പൊടി പൊടി എന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കൊക്കെ ഉള്ള കുറേ എലമെൻസ് ഒക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ട് ഇരുന്നു. അതുവരെയുള്ള പാട്ടുകളെല്ലാം ടിപ്പിക്കൽ ഒരു ഓണത്തിൻ്റെ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ ചായയിലാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂട്ട് പിടിച്ചാൽ എങ്ങനെയാണ്, ഒരു സജഷൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വന്ന്, നമുക്ക് സരസ്വതി രാഗം സാധാരണ അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ച് അത് ശരിയാണല്ലോ, ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. പാട്ടിന്റെ ട്രെൻഡൊക്കെ അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നമ്മള് ജലോത്സവത്തിലെ പാട്ടുകളെല്ലാം തന്നെ ആ ഒരു കുറച്ചൊരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സൗണ്ടിങ്ങിൽ കുറച്ച് പുതുത് കൊണ്ട് അങ്ങനെ ഇതിലാ ചെയ്തത്. പാട്ട് നല്ല വൈറലായി, പാട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ് ഗ്രോ ചെയ്തു, എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക് ഒരു കോമ്പോസിഷൻ ആയിട്ട് അത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
1: അതുപോലെ മലയാള സിനിമയിലേക്ക് വലിയൊരു തരംഗമായിട്ടാണല്ലോ അങ്ങ് കടന്നു വന്നത്.
0: വെള്ളിത്തിരയാണ് ശരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമി കോമ്പോസിഷൻ. വെള്ളിത്തിരയിലെ പാട്ടുകൾക്ക് ഭദ്രൻ സാറ് തന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആ വിഷ്വൽ ശരിക്കും വരും സാറ് ആ കഥ പറയുമ്പോഴത്തേക്കും, എനിക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്രൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇത്രയും നാൾ പല ആൽബംസ് നീ ചെയ്തിട്ടുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ ഇനി ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഏത് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വേണമെങ്കിലും നിനക്ക് തിങ്ക് ചെയ്യാം. ഞാൻ കഥ പറയുമ്പോഴാണെങ്കിലും അൺലിമിറ്റഡ് ഓപ്ഷൻ ആയിരിക്കണം എൻ്റെ മനസ്സിൽ വരേണ്ടത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ. ഉദാഹരണം പറഞ്ഞ കുടമുല്ലക്കടവിൽ സുജാത ചേച്ചി പാടി, നീ മണിമുഖില് പി ജയചന്ദ്രൻ ചിത്ര ചേച്ചി പാടി, ഹൃദയസഖി എന്നുള്ള പാട്ട് ഹരിഹരൻ സാറ് പാടി, അതുപോലെ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവനും ചിത്ര ചേച്ചിയും കൂടി പാടി. എനിക്ക് ഒരു പുതുമുഖ സംഗീത സംവിധായകൻ എന്നുള്ള ഒരു രീതിയിനേക്കാളപ്പുറത്ത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് നല്ല ലാവിഷായിട്ട് എന്നെ പാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അപ്പോൾ പാട്ട് എഴുതാൻ വന്ന ഷിബുചേട്ടനായിക്കൊള്ളട്ടെ, കൈതപ്രം തിരുമേനി ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഡയറക്ടർ സംസാരിക്കുന്നത്, നമുക്കിത് അതിൻ്റെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയല്ലോ, ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു മാങ്ങയും കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ പോലും ഇതിനകത്തൂടെ പാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. അത് ശരിക്കും ഞാനൊരു ഡമ്മി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാതെ നീ കൊണ്ടുപോകട്ടെ, ഞാൻ ചുമ്മാ വെറുതെ ഇതിലിട്ടതാ. നമുക്ക് മാങ്ങ കളയണ്ട, മാങ്ങ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് പച്ചമാങ്ങയാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയാണ് അത് വന്നത്. അതിനകത്തൊരു ചെട്ടി മദ്ദളം ഒട്ടി ഒരു ഭാഗമുണ്ട് ഒരു പാട്ടിനകത്ത്, അത് തൃശ്ശൂരത്തെ ഒരു ഫേമസ് സംഭവമാണ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് കയറ്റണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹൃദയസഖിയും നീ മണിമുകിലാടകൾ എന്നുള്ള പാട്ടും.

0: വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
5: അപ്പച്ചൻ പാട്ട് പാടുന്ന ആളാണ്, തബല വായിക്കും ഹാർമോണിയം വായിക്കും. പള്ളിയില് ക്വയർ മാസ്റ്റർ ആയിരുന്നു. അപ്പച്ചൻ തന്നെ കമ്പോസ് ചെയ്യും പാട്ടുകൾ. കെ ജോസഫ് തമ്പി എന്നാണ് പേര്. സബ് എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോ അപ്പച്ചൻ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കും. ആ കുഞ്ഞിലെ മുതൽ ആ ഒരു പഠനം കിട്ടി കർണാട്ടിക് മ്യൂസിക്കിന്റെ. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചന്റെ ബ്രദർ കെ പോൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിരുന്നു. ഔസപ്പച്ചൻ മാഷായിട്ടും ജോൺസൺ മാസ്റ്ററായിട്ടും മോഹൻ സിത്താര ഇവരൊക്കെ കൂടെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. വലിയൊരു മ്യൂസീഷ്യൻ ആയിരുന്നു തൃശ്ശൂരത്തെ. അപ്പൊ ഇളയപ്പനാണ് സജസ്റ്റ് ചെയ്ത് നല്ലൊരാളുടെ അടുത്ത് വിട്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മങ്ങാട്ടെ നടേശൻ എന്ന് പറഞ്ഞ് തൃശ്ശൂര് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കുക. അപ്പൊ ഞാൻ ഒരു 4-ാം ക്ലാസ്സോ അങ്ങനെ ഉള്ളു. ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ മാഷിന്റെ ശിഷ്യനായിരുന്നു. എന്റെ ഒരു വളർച്ചയുടെ എല്ലാ കാലഘട്ടം അറിയാവുന്ന മാഷാണ് നടേശൻ. മാഷയുടെ ഒരു പഠനത്തിന്റെ പ്രത്യേകത നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ബാൻഡ് അതുപോലെ വെസ്റ്റേൺ ബാൻഡും അങ്ങനെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോയി. ഒരു 10 വർഷത്തോളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർണാട്ടിക്കിന്റെ ഒരു മൂഡ് വിട്ട് വേറെ ജോണറുകളും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പല മേഖലകളൊക്കെ അങ്ങനെ അന്വേഷിച്ച് കുറെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കർണാട്ടിക്കിന്റെ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു MA ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി കർണാട്ടിക് മ്യൂസിക്കിൽ. ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ഞാനൊരു മ്യൂസിക് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം മുളയിൽ എന്നുള്ളി കളഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് MA ചെയ്യണം.
4: അതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു?
5: ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc മാത്തമാറ്റിക്സ്, MCA കഴിഞ്ഞ് ആണ് ദുബായിൽ ജോലിക്ക് പോകുന്നതൊക്കെ. അവിടുന്ന് നാട്ടിൽ

വന്ന് സിനിമയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ മറ്റ് ഡിഗ്രി ചെയ്ത ആൾക്കാർക്കും മ്യൂസിക് ചെയ്യാം, എം എ ചെയ്യാം. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ജലജ വർമ്മ ടീച്ചർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റുമോ ക്ലാസ്സിന്? അവിടെ റെഗുലർ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം ടീച്ചറെ എങ്ങനെയെങ്കിലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് എം എ ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഉപകാരമായി. കാര്യം ഞാൻ വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാസിക്കൽ കോമ്പോസിഷൻ ചെയ്യാൻ പറ്റി.

0: ഇങ്ങനെ ഒരു പാട്ട് അതിനകത്ത് കമ്പോസ് ചെയ്തു. അപ്പൊ അത് ഫുള്ളി ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടായിരുന്നു, കാപ്പി രാഗം ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതൊക്കെ ചെയ്യാൻ പറ്റിയത് അത് പഠിച്ചത് കൊണ്ടാണ്. എല്ലാവരും സാധാരണ എന്നെ പറ്റി പറയും അയാള് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളല്ലേ എന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ എന്റെ ബേസ് മുഴുവൻ കർണാട്ടിക്കിലാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയും കുറെയൊക്കെ ഞാൻ എൻ്റെ കൂടെ, എൻ്റെ അനിയൻ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റ് ആണ്, അവന് BA-ക്കും MA-ക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ സിത്താറ് വായിക്കുന്ന പോൾസൺ എന്നാണ് പേര്. ഇപ്പോൾ ഒരുവിധ എല്ലാ കോൺസേർട്ടുകളിലും ഫിലിം സോങ് ഇതിലൊക്കെ പോൾസൺ ആണ് സിത്താറ് വായിക്കുന്നത്.
1: വരനെ ആവശ്യമുണ്ട് എന്ന ഈ ഒരു ഫിലിമിലെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു കർണാട്ടിക്കല്ലേ,
0: ഒരു കർണാട്ടിക്ക
1: അത് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കേ.

0: ഓരോ പടത്തിന്റെ സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് പ്രചോദിപ്പിക്കുന്ന ഓരോരോ. ഇപ്പം വെള്ളിത്തിരി പോലെയല്ല ജലോത്സവത്തിന് വന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടി പടം ചെയ്തപ്പോൾ കമൽ സാറിന് നിർബന്ധമായിരുന്നു അതൊരു വെസ്റ്റേൺ സ്റ്റൈല് വേണം. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, എം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് പാടിയിട്ടാണ് സൈനോരെ വന്നത്. ഈ റീസെന്റ് ചെയ്തൊരു സിനിമയുണ്ട് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്,
1: അതാണ് ഒ ടി ടിയിൽ ഒരുപാട് ഹിറ്റായത്. അതിലെ പാട്ടുകളും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു അല്ലേ?
0: അതൊരു ചാർലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് അതിനകത്ത് ഇവോൾവ് ചെയ്ത് വന്നത്. ഈ കോവിഡ് ഇങ്ങനെ അങ്ങോട്ട് തീരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ സിനിമയുടെ ഒരു ഇത് വരുന്നത്. അപ്പോ ഞാൻ സാധാരണ കമ്പോസ് ചെയ്യുന്ന പോലെയല്ല, ചാർലി വന്ന് എന്റെ മുറിയിൽ വന്ന് ഇരിക്കും, ഞാനൊരു ലൈൻ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ അതിന്റെ എൻഡിൽ ഒന്നും മാറ്റം വരുത്താവോ. ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, കാര്യം നമ്മളൊരു സാധനം കൊണ്ട് ചെയ്ത് തുടങ്ങണുള്ളൂ, അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അഭിപ്രായം. പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റി അതിലെ പാട്ടുകൾ. എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ ഉണ്ട് അതിനകത്ത്.
1: സൈനോരെ കൂടാതെ മറ്റ് ആരൊക്കെ പാടിയത്?
0: ഈ സിനിമയ്ക്കകത്ത് ഞാനും മൃദുലയാണ് പ്രധാനമായിട്ടും പാടിയിരിക്കുന്നത്. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്, ഇവർ രണ്ടുപേരും ഒരു കഫേയിൽ വരുന്ന ഒരു സീനുണ്ട്. ആ കഫേയിൽ വരുമ്പോ ഞാനും സിത്താരയും ഇരുന്ന് പാടുന്നതായിട്ടാണ് സിനിമയില് രംഗം.
1: അങ്ങനെ
0: അഭിനയിക്കൂടി ചെയ്തു.
1: അതായിരുന്നു ആദ്യത്തെ അഭിനയം?
0: ആദ്യ അഭിനയം മഞ്ഞു പോലൊരു പെൺകുട്ടിയിലായിരുന്നു. ഞാന് ലാലു ലക്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത് ലാലു ലക്സ് അവിടെ പെൺകുട്ടികൾ വന്ന് അവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഞങ്ങൾക്കും ഐസ്ക്രീം മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടൊന്ന്

0: കുറേ നാൾക്ക് ശേഷം ചെയ്ത നല്ല കുറേ പാട്ടുകൾ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയും കൂടിയായിരുന്നു. പക്ഷെ ഒ ടി ടി വഴി കേട്ടിട്ട് മലയാളികളല്ലാത്ത ഒത്തിരി പേര് പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു.
1: ആവണി പൊന്നൂഞ്ഞാൽ തുടരും ഇടവേളയ്ക്ക് ശേഷം.
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ 14 സുസുക്കി.

0: ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
4: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ബിഗ് ബിയിൽ ഒരു വാക്കും മിണ്ടാതെ ആ പാട്ടില് ഡ്യൂറ്റ് ആയിട്ട് ആണ് ഫസ്റ്റ് പാട്ട്. മൃദുലയുടെ സിത്താരയുടെ ഫസ്റ്റ് പാട്ട് എന്റെ പാട്ടായിരുന്നു, അതിശയ എന്ന് പറഞ്ഞ സിനിമയില്. പിന്നെ ശ്രേയ ഘോഷലിന്റെ ആദ്യത്തെ മലയാളം പാട്ട് വിട പറയുകയാണ്.

ശ്രേയ ഘോഷല് അങ്ങനെ അതുവരെ മലയാളത്തിൽ ഇതുവരെയും പാട്ട് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ശ്രേയ ഘോഷലിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ആൽബം വർക്ക് ചെയ്ത, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിലൊരു സോങ് ഉണ്ടായിരുന്നു, അത് ശ്രേയ കൊണ്ട് പാടിച്ച നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് പാടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പുള്ളിക്കാരി ഒരു മലയാളം ക്ലാസ് കുറേ സമയം എടുത്തതിന് ശേഷം പാടാൻ വേണ്ടി കയറുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ശ്രേയജി ഞാനത് പഞ്ചിൻ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു, പഞ്ചിനൊന്നും ചെയ്യേണ്ട, ഐ വോണ്ട് ടു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ടുഗെദർ അറ്റ് വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മുഴുവൻ വീണ്ടും പാടി. അപ്പൊ അന്നേരം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കൂ എന്ന്. അങ്ങനെയാണ് ബിഗ് ബി വന്ന സമയത്ത് അമലിനോട് പറഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അവർക്കും സന്തോഷമായി. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് അതിനകത്തോട്ട് വരുന്നത്.

0: ഈ ജീവിതത്തിനും കരിയറിനും ഇടയ്ക്കുണ്ടായ ചില മറക്കാനാവാത്ത നിമിഷങ്ങളെക്കുറിച്ച്, ആ ഒരു അനുഭവങ്ങൾ, അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം ആവുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫില് ചില സമയത്ത് നമ്മൾ വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ വാതിലുകൾ അടഞ്ഞു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്ന് അറിയത്തില്ല. എസ്പെഷ്യലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് ഒരു മ്യൂസിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത്, അവിടെ വെച്ച് എൻ്റെ ഗിറ്റാറ് നല്ല വെയിറ്റുള്ള ഗിറ്റാറായിരുന്നു, തണുപ്പുള്ള സമയമായിരുന്നു, ഞാൻ ഗിറ്റാർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ ഇടയ്ക്ക് ചാടി, പല പ്രാവശ്യം ഇങ്ങനെ ചാടി ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഈ ഗിറ്റാറിൻ്റെ സ്ട്രാപ്പ് വന്നടിച്ചിട്ട് എൻ്റെ നെർവ് കംപ്രസ്ഡ് ആയിപ്പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പോണ്ടിലൈറ്റിസ് അഗ്രവൈറ്റ് ചെയ്തിട്ട് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാനൊരു 4 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊജക്റ്റും ക്യാൻസൽ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ ലൈഫിലൊരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ഡെസ്പെറേറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് കുറെ കൂട്ടുകാരും, ആ സമയത്താണ് എനിക്കൊരു ദൈവവിശ്വാസം, ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വഴി നടത്തുന്നൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറേയും കൂടി ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യതാണ്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിലൊരു നന്മയുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയത് ആ സമയത്താണ്. അപ്പം നമ്മൾ അവിടെ എന്താ വേണ്ടത് വെച്ചാൽ, അവിടെ ട്രസ്റ്റ് ചെയ്യുക, ദൈവൻ്റെ കൂടെയാണ്, ദൈവം ആ വെളിച്ചത്തിലേക്കാണ് എന്നെ നയിക്കുന്നത്. ഇത് എൻ്റെ ഒരു പക്ഷെ എൻ്റെ റെസ്റ്റിനാകാം, അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കും. അങ്ങനെ ഞാനത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിറാക്കുലസ് സംഭവം ഉണ്ടായത് ആ സമയത്താണ് എ ആർ റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പം അതുവരെ ഞാനൊരു പാട്ടുകാരനായിട്ട് പോലും അങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോള് വരിക, അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൽ എന്നെ കൊണ്ട് പാടിക്കണമെന്ന്. ഏത് പടമാണെന്ന് ചോദിച്ചപ്പോൾ വെണ്ണൈത്താണ്ടി വരുവായി. അങ്ങനെ ചെന്നൈ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു പാട്ട് പടത്തിലുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് തോന്നാണ് ഒരു പാട്ട് കൂടി കമ്പോസ് ചെയ്യണം, അപ്പോൾ അത് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിറിക്ക് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതുന്നു, ഓൺ ദ സ്പോട്ട് സ്റ്റുഡിയോയിലിരുന്ന് കമ്പോസ് ചെയ്ത് ഞാൻ പാടുന്നു. മലയാളത്തിലാണ് ലിറിക്സ്. അങ്ങനെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്ത് ഈ പാട്ട് പടത്തിൻ്റെ ഏറ്റവും പ്രോമിനൻറ്റ് പാട്ടായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല പാട്ടുകാരനും കൂടെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠം അതാണ്,

നമ്മളൊരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തീർന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിലും നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആ പോക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ പോക്കായിരുന്നു അത്. കാര്യം ഞാൻ റഹ്മാൻ സാറിൻ്റെ കൂടെ വേൾഡ് മുഴുവൻ ടൂർ ചെയ്ത് മരിയ കാരി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വേൾഡ് ഫേമസ് സിംഗറിൻ്റെ ട്രെയിനർ കം സ്റ്റേജ് ഡയറക്ടറുടെ കൂടെ ഞാൻ അവിടെ പെർഫോം ചെയ്തു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറയുന്ന വലിയ സിംഗറിൻ്റെ ഡ്രമ്മറിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഷക്കീറയുടെ പെർക്കഷനിസ്റ്റിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഇതൊക്കെ നമ്മളെ സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംഭവമാണ് സംഭവിക്കുന്നതിന് ശേഷം.

0: ഇടവേളയിലേക്ക്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: ആവണി പൊന്നുഞ്ഞാൽ തുടരുന്നു.
5: അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകളാണല്ലോ. ഇതിൽ ഏതാണ് അങ്ങേക്ക് കൂടുതൽ ആത്മാവ് നൽകിയിട്ടുള്ളത്?
6: രണ്ടും രണ്ട് രീതിയിലാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലുണ്ടാവും. ഇപ്പൊ ഒന്നെങ്കിൽ ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മൂഡ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെന്റൽ ഒരു ബാക്കിങ്. ഇപ്പൊ വിട പറയുകയാണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടല്ല ആദ്യം വന്നത്, എനിക്ക് ഇങ്ങനെ ഗിറ്റാറിന്റെ ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് ട്യൂണ് വരുന്നത്. ചിലത് നമുക്ക് ആ വൈദ്യ നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. യാ, ഓഫ് കോഴ്സ് അതിൻ്റെ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ബൗണ്ടഡ് അല്ല. ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു സോങ് ചെയ്ത് കഴിയുമ്പോൾ ആ സോങ്ങിനനുസരിച്ചിട്ടാണ് അവർ വിഷ്വൽ ക്രമീകരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയല്ല. ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നു, ഡയലോഗ് ഉണ്ട്, ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് ആർ ദർ. മ്യൂസിക് എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഇമോഷനെ എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സട്ടിലായിട്ട് ആളുകൾ പോലും അറിയാൻ പാടില്ല അതിനെങ്ങനെ മ്യൂസിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചലനം, ഫാസ്റ്റായിട്ടുള്ളൊരു പേസിങ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മ്യൂസിക് നമ്മൾ. അപ്പോൾ രണ്ടിന് രണ്ട് രീതിയിലായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ചാലഞ്ചസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റായിട്ടൊരു സാധനം, വെള്ളിത്തരയും എൻ്റെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇതാണ്. പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, അതിശയൻ ഉണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ്. സുന്ദരി ഗാർഡൻസ് സിനിമ കണ്ടിട്ടാണ് വി കെ പ്രകാശ് സാർ എന്നെ വിളിക്കുന്നത്. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞങ്ങൾ ചെയ്തായിരുന്നു. ഈവൻ വരണാശുകൊണ്ടാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അതിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം അവിടെ മ്യൂസിക് ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇന്റർലീവ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ മ്യൂസിക്കിനോട് ചേർന്ന് തന്നെയാണ്. കുട്ടിക്കുറുമ്പ ഒരു അമ്മ പാടുന്നൊരു പാട്ടിൻ്റെ ഒരു സംഭവത്തിലേക്ക് കയറി പോവുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മ്യൂസിക് തനിയെ എന്നുള്ളതല്ലേ കാണുന്നത്, ഓവറോൾ അതിൻ്റെ ഒരു സൗണ്ട്, അതിൻ്റെ ഡയലോഗ്, ഇതെല്ലാം കൂടി ഒരു മെറ്റീരിയലായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടിൻ്റെ അപ്ലിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പാട്ടിനെ വെച്ച് പ്ലേ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറേ കാര്യങ്ങൾ. അതൊരു തീമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ ചാലഞ്ചസ് നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ.
5: ഇനിയൊരു ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനം,
6: മറ്റൊരു പാട്ട് പിഗ് ബീലത്തെ മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് പറഞ്ഞിട്ട്.

0: അതിനിടെ തേടിയെത്തിയിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച്?
1: ആദ്യത്തെ കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, അത് കേരനിരകളാടുന്നു എന്ന് പറഞ്ഞ സോങ്ങിന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പല അവാർഡുകളും ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് കിട്ടിയ ഒരു അവാർഡിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലുള്ള ഊട്ടാ ഫിലിം ഫെസ്റ്റിവലിൽ ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ പടത്തിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ ഓസ്കാറിന് വേണ്ടിയിട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ സെലക്ഷനിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 160 ഫിലിംസിൻ്റെ ഉള്ളിൽ നമ്മുടെ സിനിമയും അതുപോലെ തന്നെ പാട്ടുകളും അതിനകത്തോട്ട് വന്നു. വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുക. കാര്യം അവിടുത്തെ ന്യൂസ് പേപ്പറിൽ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് വന്ന കൂട്ടത്തിൽ എൻ്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ട് ഡെഫിനറ്റ്ലി ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: അതോടൊപ്പം കുടുംബത്തെ കുറിച്ച്.
1: കുടുംബം എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഭാര്യ രജനി, മൂത്ത ആള് ജോസഫ്, മോള് മരിയ. ജോസഫ് ഞങ്ങളെ ജോക്കുട്ടെന്ന് വിളിക്കും. മോൻ എൻ്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, ചിങ്കാരിയാ പൂങ്കുയിലും ചെങ്ങാതിയാ മുയലും എന്ന് പറഞ്ഞ് നമ്മളുടെ ലോനപ്പൻ്റെ മാമുദീസ എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞു വോയിസായിട്ട് അവൻ പാടി. പിന്നെ അതിനുശേഷം വേറെ മൂന്ന് സിനിമകളിൽ അവൻ പാടിയിട്ടുണ്ട്, സോങ്സ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആക്ച്വലി അവൻ കമ്പോസിംഗ് ഒക്കെ ഉണ്ട്. അവനിപ്പം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ അവൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, പാട്ടും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. ഇവൻ അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യു എസിലേക്ക് പോയിരിക്കുന്നത്. അവൻ എല്ലാണ് കാലിഫോർണിയയില്. മോള് പ്ലസ് ടു കഴിഞ്ഞു, അവള് മ്യൂസിക്കും ഡാൻസും ഉണ്ട് അവൾക്ക്. പിന്നെ ഇപ്പൊ ഈ റീസെന്റ് റീസെന്റ്ലി ഒരു ഇവന്റ് ഞങ്ങള് ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമായിട്ട് മാറട്ടെ. എല്ലാവർക്കും ആ റിലേഷൻഷിപ്സിന് ഒരു ഊഷ്മളത ഉണ്ടാവണം. എല്ലാവരും പരസ്പരം ഐ ബിലോങ് ടു യു അല്ലെങ്കിൽ യു ബിലോങ് ടു മീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു സമയമാണ് ഓണത്തിന്റെ സമയം. അപ്പോൾ ഒരു നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പനോഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു

നടത്തുന്ന അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.

0: for entry-level judicial service examinations. Commerce and Industry Minister Piyush Goyal reiterates India's commitment to deepening economic partnership with Singapore, holds meeting with Trade and Industry Minister of Singapore. And with that, we end the midday news.
1: ആകാശവാണി വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്.
2: സരളേ, സരളേ.
3: എന്താ ചേച്ചി?
2: ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? പകൽ സമയം എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ പാടില്ലെന്ന്. കഴിയുന്നത്ര ഉണർന്നിരിക്കുകയും കുഞ്ഞിന് പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യണം.
3: ശരി ചേച്ചി. ശോഭ എവിടെ?
2: ശോഭയും മോഹൻ സാറും മധുരം വിതരണം ചെയ്ത് തീർന്നില്ല. അപ്പുറത്തെ ബ്ലോക്കിലും വാർഡുകളിലും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കാൻ പോയിരിക്കുക. സർലയുടെ രണ്ടാം ജന്മം നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഈ സൈക്കോ ആശുപത്രിയിലെ സർവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ ആശുപത്രിയിൽ ആദ്യമായി ചരിത്ര നേട്ടം സമ്മാനിച്ച ഒരു അത്ഭുത പ്രസവമാണല്ലോ നടന്നത്.
3: എല്ലാം ഈശ്വരാധീനം. പാവം എൻ്റെ ശോഭ, എനിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി?
2: ഒരുപാട് കഷ്ടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്തു. പക്ഷേ സർലയുടെ തെളിച്ചമുള്ള ഈ സാധാരണ മുഖവും സ്വർണ്ണക്കട്ട പോലെ തിളങ്ങുന്ന ഈ കുഞ്ഞുവാവയുടെ മുഖവും കണ്ടപ്പോ ശോഭയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമാ. സരളെ, ഡോക്ടർ വന്നു. നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം, നമസ്കാരം. മായേ, സരള എന്തു പറയുന്നു? ഹാപ്പി അല്ലേ?
2: ഹാപ്പിയാണ് ഡോക്ടർ.
4: സരള ആഹാരമൊക്കെ കഴിച്ചോ?
3: ആഹാരവും മരുന്നും ഒക്കെ കഴിച്ചു സാർ.
4: ഗുഡ്. കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണം കേട്ടോ, മറക്കരുത്.
3: ശരി സാർ.
4: ശോഭ എവിടെ?
2: മധുരം കൊടുത്ത് തീർന്നില്ല, അതുകൊണ്ട്.
4: മനസ്സിലായി, നടക്കട്ടെ. എല്ലാവരും സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ശോഭയ്ക്ക് നേരിട്ട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നൽകാനുണ്ടായിരുന്നു.
2: എന്താ ഡോക്ടർ?
4: എന്നോട് കരഞ്ഞപേക്ഷിച്ചതാണെങ്കിലും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യത്തിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു. ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ എൻ്റെ കൈകളിൽ നിന്ന് വഴുതി പോകുമോ എന്ന്.
2: ഡോക്ടർ?
4: യെസ്, വഴുതി പോയിട്ടില്ലെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയില്ലേ?
2: അത് ശോഭയുടെ മനസ്സിൻ്റെ പിടച്ചിലായിരുന്നു ഡോക്ടർ. ഇപ്പോൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട്.
4: എൻ്റെ അല്ല, ഒക്കെയും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാ. പിന്നെ ഒരുപാട് ഭാഗ്യങ്ങളും കൊണ്ടാ ഈ മോൻ്റെ ജനനവും. എല്ലാ ഭാഗ്യങ്ങളോടും കൂടി സരളയും കുഞ്ഞും ശോഭയും ഇനി എൻ്റെ വീട്ടിലാണ് ജീവിക്കാൻ പോകുന്നത്.
2: ഡോക്ടർ?
4: അതെ മായേ.
3: ഡോക്ടർ സാർ പറഞ്ഞത്?
4: സരളയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എന്നാൽ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തോളൂ. ശോഭയെ എൻ്റെ മകൻ വിശ്വൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു.
2: ശോഭ അങ്ങയുടെ മകനെ?
4: അതെ മായേ, എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു.
5: ആ തീരുമാനം നമ്മൾ മാറ്റി.
4: ലക്ഷ്മി.
2: മാഡം ഇങ്ങോട്ടിരുന്നാട്ടെ.
5: താങ്ക്സ് മായേ. സരളേ, ഡോക്ടർ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ മകനെ കൊണ്ട് ശോഭയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മാറ്റി.
4: ലക്ഷ്മി, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പലതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ സമ്മതിച്ചത്, ഒപ്പം നിന്നത്?
5: അതെ, എന്നാൽ അതിലും വലിയൊരു നല്ല കാര്യമാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടറും എന്നോടൊപ്പം നിന്നേ പറ്റൂ. ശോഭ സുന്ദരിയാണ്, ചെറുപ്പമാണ്, വിദ്യാഭ്യാസവുമുണ്ട്. എല്ലാ സഹായത്തിനും നമ്മൾ അവൾക്കൊപ്പം ഉള്ളപ്പോൾ ശോഭയ്ക്ക് ഒരു നല്ല വിവാഹബന്ധം നിഷ്പ്രയാസം കിട്ടും. എന്നാൽ സരളയുടെ കാര്യം അതങ്ങനെയല്ല.
4: ലക്ഷ്മി എന്താ പറഞ്ഞു വരുന്നത്?
5: സരളയുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുന്ന ഒരു

0: സത്കർമ്മം. മാനസിക രോഗിയായിരുന്ന സരള അച്ഛൻ ആരാണെന്നറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ്. ഈ പിഞ്ചു കുഞ്ഞിന് അച്ഛനില്ലാതെയും ഈ യുവത്വത്തിൽ തന്നെ വിധവയെപ്പോലെ സരളയും ജീവിക്കാൻ പാടില്ലല്ലോ.
1: അതിനിപ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഈ കുഞ്ഞിന് ജന്മം നൽകിയ ആളെ കണ്ടെത്തണം.
1: അത് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാവുന്ന കാര്യമാണോ ലക്ഷ്മി?
0: സാധ്യമായി കഴിഞ്ഞല്ലോ. ഈ കുഞ്ഞിന്റെ പിതാവിനെ ഞാൻ കണ്ടെത്തി.
2: ലക്ഷ്മി മാഡം, സത്യമാണോ പറയുന്നത്?
0: സത്യമാണ് മായേ.
1: ലക്ഷ്മി,
0: വർമ്മ ഡോക്ടർ അത്ഭുതപ്പെടണ്ട. അയാളെ ദൈവം എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് തന്നു. സരളെ, നീ ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയൂ. ഇപ്പോ നിന്റെ മുന്നിലെത്തും ഈ ചോരക്കുഞ്ഞിന്റെ പിതാവ്.
1: ലക്ഷ്മി, ആരാ ആരാ താൻ കണ്ടെത്തി എന്ന് പറയുന്ന ആൾ?
0: നമ്മുടെ മോൻ തന്നെ, വിശ്വൻ.
1: നമ്മുടെ മോൻ വിശ്വനോ?
0: അതെ ഡോക്ടറെ, അവന് പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. പക്ഷെ മറുവശം ചിന്തിച്ചപ്പോ അവനിൽ എനിക്ക് അഭിമാനം തോന്നി. മാത്രമല്ല, ഈ കുഞ്ഞിനെയും മാതാവിനെയും സ്വീകരിച്ച് പോറ്റുന്നതിലൂടെ അവന് മോക്ഷവും കിട്ടി. വാരിക്കൂട്ടിയ ശാപങ്ങളിൽ നിന്ന് എന്നേക്കുമായുള്ള മോക്ഷം.
3: അമ്മേ.
0: ആ ഡോക്ടറെ, ഇതാ മോൻ വന്നു. വാ മോനെ. സരളെ, അല്ല നീ എന്താ സരളെ പെട്ടെന്നിങ്ങനെ മുഖം തിരിച്ചു കിടന്നു കളഞ്ഞത്?
4: ആരാ നിങ്ങൾ?
3: സരളെ,
4: വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ.
3: സരളെ പ്ലീസ്, എനിക്ക് സരളയോട് മാത്രമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനുശേഷം എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോളൂ. കുറച്ച് സമയത്തേക്ക് മൗനം പാലിക്കണം. ഒന്നും പറയാതെ എല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട്.
4: എന്ത് സമ്മതിക്കാൻ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ലല്ലോ.
3: അറിയും. സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നീ എല്ലാം അറിയും. ഇപ്പോ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ ഞാനാണ്. ഞാൻ സ്വീകരിക്കുകയാണ് എന്റെ കുഞ്ഞിനെയും അമ്മയായി നിന്നെയും.
4: വേണ്ട, നിങ്ങളല്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ.
2: സരളെ, ഇത്
4: മായാജി, സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇയാളല്ല.
2: മോളെ, സരളെ.
4: മാഡം, ഞാൻ പറഞ്ഞത്
0: കഴിഞ്ഞതൊക്കെ കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാ നീ ഇങ്ങനെ. സാരമില്ല, കുറച്ചു സമയം നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാം ഓർമ്മ വരും.
4: ഇല്ല, എനിക്കിപ്പോ ഓർമ്മ കുറവൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് സഹതാപം ഉണ്ടെന്നറിയാം. അതിന്റെ നന്ദിയും സ്നേഹവും എല്ലാരോടും ഉണ്ട് എനിക്ക്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ പിതൃത്വം അത് മറ്റാർക്കും വിട്ടുതരില്ല. അദ്ദേഹം വരും, എന്നെയും എന്റെ കുഞ്ഞിനെയും അനാഥമാക്കില്ല. എനിക്ക് വിശ്വാസമുണ്ട്.
0: മോനെ, വിശ്വ.
3: അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കണം.
0: അപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെ
3: കള്ളമായിരുന്നു അമ്മേ. സരള പറഞ്ഞതാ സത്യം.
0: എന്നാലും എന്റെ മോനെ, എന്തിനാ നീ എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞത്?
1: ലക്ഷ്മി, മോൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയല്ലേ? സരളയ്ക്കും കുഞ്ഞിനും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം സമ്മാനിക്കാനല്ലേ? അതുകൊണ്ട് നീ കൂടുതലൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിക്കണ്ട.
5: വിശ്വ,
3: എന്താ മനു?
5: കാര്യങ്ങളാകെ പ്രശ്നമാവുന്ന തോന്നുന്നു.
3: സംഭവിച്ചു കഴിഞ്ഞതിനേക്കാൾ വലുതായി ഇനി എന്ത് പ്രശ്നമാ?
5: കലിതുള്ളി പാഞ്ഞു വരുന്നുണ്ട്.
3: ആരെ?
5: ശോഭ. സരളയുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നും സരളയും കുഞ്ഞിനെയും നീ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ തന്നെ ശോഭയോട് പറഞ്ഞത്. അവള് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയ. ഇതിപ്പോ
3: ഒരു നിമിഷം ഞാൻ പറയുന്നതൊന്ന്
2: കേൾക്കൂ. ശോഭ, പരിസരം മറന്ന് ഒന്നും പറയരുത്. ഇതാ വർമ്മസാറും ലക്ഷ്മി മാഡം ഒക്കെ നിൽക്കുന്നത് കണ്ടോ?
6: വേണ്ട, ആരും എന്നെ തടയണ്ട. എന്റെയും എന്റെ ചേച്ചിയുടെയും ജീവിതം തകർത്തവൻ ഒരു നിമിഷം ഇനി ഇവിടെ നിന്നാ. വേണ്ട, എന്നെ കൊല്ലാക്കണ്ട. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോടാ.
5: ശോഭേ, ശോഭ പ്ലീസ്, വേണ്ട. വിശ്വന്റെ കൈയിൽ എങ്ങനെ പിടിച്ച് വലിക്കരുത്.
3: ശോഭേ, എന്റെ കൈ.
2: ശോഭേ, അവന്റെ കൈ. വേണ്ട, പിടിച്ച് വലിക്കരുത്.
3: അമ്മേ,
2: അയ്യോ മോനെ. ശോഭേ, വേണ്ട, വേണ്ട ശോഭേ.
4: മാഡം, ഇത് ഈ കൈ എന്താ ഇങ്ങനെ?
7: അത് കൃത്രിമ കൈയായിരുന്നു മോളെ.

0: അവന്റെ വലത് കൈ നഷ്ടപ്പെട്ടതാ. പകരം വെച്ചു പിടിപ്പിച്ച കൃത്രിമ കൈയാ നീ ഇപ്പൊ വലിച്ചു പറിച്ചു കളഞ്ഞത്. എത്ര വട്ടം ഞാൻ അപേക്ഷിച്ചതാ കൈ പിടിച്ച് വലിക്കരുതെന്ന്. അയ്യോ
1: ശോഭ, ഇത് വലിയ ക്രൂരതയായി പോയി ശോഭ.
2: മനു, മനു, ഞാൻ അറിഞ്ഞില്ല. ദേശത്തിൽ പുറത്തേക്ക് ഇറക്കി വിടാൻ വലിച്ചു പിടിച്ചപ്പോ.
3: ശോഭ, മോഹൻ സാറ്.
4: ശോഭ, എന്താ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നത്? ഏ, എന്താ എന്താ എല്ലാരും ഒരുമാതിരി വല്ലാതെ? എന്തു പറ്റി? ശോഭേ, വർമ്മസാർ ഈ സൈക്കോ ആശുപത്രിയുടെ ഉടമ മാത്രമല്ല, 10,000 ബഹുമാനിക്കുന്ന പ്രശസ്തനായ ഡോക്ടറുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി മാഡം സ്നേഹസമ്പന്നയും മഹാമനസ്കയുമാണ്. അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം മകനോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്.
2: വിശ്വന് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു മോഹൻ. സമനില തെറ്റിയപ്പോലെ ഒരവസ്ഥയായിരുന്നു എനിക്ക്. പുറത്തിറക്കി വിടാൻ വേണ്ടിയായിരുന്നു വിശ്വന്റെ കയ്യിൽ ഞാൻ പിടിച്ചത്. അപ്പോഴാ കൈ ഇളകി എന്റെ കയ്യിൽ വന്നത്.
1: എന്തായാലും ചങ്ക് ഇവിടെ നിന്ന് പ്രവൃത്തിയായിപ്പോയി ശോഭേ.
3: ശോഭയുടെ അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തു പോയതല്ലേ മനു? അല്ലാതെ
4: വേണ്ട, ന്യായീകരിക്കണ്ട. സാഹചര്യം എന്തു തന്നെയായാലും സ്ത്രീകൾ ഇത്രയ്ക്കങ്ങ് നിയന്ത്രണം വിട്ട് പെരുമാറാൻ പാടില്ല.
3: മോഹൻ സാറെ, സരള ഗർഭിണിയായതിന്റെ ഉത്തരവാദി വിശ്വനല്ലെന്ന് സരള തിരിച്ചറിഞ്ഞു. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ വിശ്വന് പങ്കില്ലെന്ന് സരള നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ശോഭയ്ക്കറിയില്ലല്ലോ.
4: അതുകൊണ്ട്
3: സരളയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ വിശ്വൻ എത്തിയെന്നറിഞ്ഞപ്പോ ചേച്ചിയെ ചതിച്ച ശത്രുവാണ് വിശ്വനെന്ന് കരുതി ശോഭ അങ്ങനെ പെരുമാറിപ്പോയി.
4: എന്നാലും തൊട്ടു മുന്നിൽ നിന്നത് സരളയുടെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു പിടിച്ചു കൊടുത്ത വർമ്മസാറാണെന്ന് ശോഭ ഓർക്കണമായിരുന്നു.
1: സരളയും കുഞ്ഞിനെ ഏറ്റെടുത്ത് ഒരു നല്ല ജീവിതം കൊടുക്കാൻ സന്നദ്ധനായ വിശ്വന് പൂർണ്ണ പിന്തുണയുമായി എത്തിയതാ ലക്ഷ്മി മാഡം. അവരെയും കരയിച്ചില്ലേ? നിശബ്ദനും നിർവികാരനുമായിട്ടാണ് വിശ്വൻ മുറിവിട്ട് പോയത്. പക്ഷേ അവന്റെ ഉള്ളിൽ നോവിന്റെ തീക്കനലെരിയുന്നത് ഞാൻ കണ്ടു.
2: മനു, എനിക്ക് വിഷമമുണ്ട്. ഒരാവേശത്തിന് ചെയ്തു പോയതിൽ വേദനിക്കൊന്നുണ്ട്.
1: കരയും. എല്ലാ സത്യങ്ങളും അറിയുമ്പോ ശോഭയുടെ മനസ്സിൽ ഒരല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ ചെയ്തു പോയ അപരാധം ഓർത്ത് കരയും.
2: മനു, സത്യങ്ങൾ അറിയുമ്പോഴെന്ന് പറഞ്ഞാ എന്താണ് ആ സത്യങ്ങൾ?
1: വിശ്വൻ നിരപരാധി മാത്രമല്ല, മനസ്സ് നിറയെ നന്മയുള്ള ഒരു മനുഷ്യനാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തുന്ന പച്ചയായ സത്യം.
2: എന്റെ ചേച്ചിയുമായി വിശ്വൻ ഒരു ബന്ധമില്ലായിരുന്നുവെന്നും ചതച്ചിട്ടില്ലെന്നും എനിക്കിപ്പം മനസ്സിലായി. എന്നാ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ചേച്ചിയെ സ്വീകരിക്കാൻ വിശ്വൻ തയ്യാറായതിന്റെ ദുരൂഹതയാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: ദുരൂഹതയല്ല, മനുഷ്യത്വപരമായ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള തീരുമാനമായിരുന്നു അത്. അതിനിടയാക്കിയത് മറ്റൊരു കഥയാണ്. മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾക്ക് ശേഷം ശോഭ പഠിത്തം ഉപേക്ഷിച്ച് പോയതിൽ വിശ്വന് ദുഃഖവും കുറ്റബോധവും ഒക്കെ തോന്നി. ശോഭയെ വീട് തേടിപ്പിടിച്ച് കണ്ടെത്തി മാപ്പ് പറയാനും പഠിത്തം തുടരണമെന്ന് അപേക്ഷിക്കാനും തീരുമാനിച്ചു. അന്നേരമാണ് ശ്രീകുമാറിനെ ഓർമ്മ വന്നത്.
4: ശ്രീകുമാറോ?
1: അതെ, മോഹൻ സാറിന് ചിലപ്പോൾ മനസ്സിലാവും സീനിയറായി പഠിച്ചിരുന്നതാ. എങ്കിലും വിശ്വനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷേ ശോഭയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രീകുമാർ അവിടെ ഇല്ലായിരുന്നു. MBBS കഴിഞ്ഞ് പുള്ളിക്കാരൻ കോളേജ് വിട്ടുപോയി. ശോഭ താമസിക്കുന്നതിനടുത്തുള്ള ഹൈറേഞ്ചിലെ വലിയൊരു ടീ എസ്റ്റേറ്റ് മുതലാളിയുടെ മകനാണെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭയെ കണ്ടുപിടിക്കാൻ ശ്രീകുമാറിന്റെ സഹായം പ്രതീക്ഷിച്ച് ഞങ്ങൾ അവന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തി.
5: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, RG മഹേഷ്, മനു, വിഷ്ണു CV, സരള, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ. ഈ ചിത്രത്തിനു വേണ്ടി അമൃത, തൃഷ്ണ, ശ്രീലക്ഷ്മി സുരേഷ് എന്നിവർ പാടിയത്. രചന രവീന്ദ്രനാഥ് വൈരംകോട്. സംഗീതം അശ്വിൻ കൃഷ്ണ, ജിഷ്ണുനാഥ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 5, ശകവർഷം 1948 ശ്രാവണം 30, 2026 ആഗസ്റ്റ് മാസം 21 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 31 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് ഫമിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കൂ, ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഓണത്തോടനുബന്ധിച്ചുള്ള ഓണം ചാറ്റ് ഷോ ഗായിക അമൃത രാജൻ പങ്കെടുക്കുന്നു.
1: എത്ര കേട്ടാലും മതി വരാത്ത ചില ശബ്ദങ്ങൾ, ചില പാട്ടുകൾ, എത്ര അവസാനിച്ചാലും അവസാനിക്കാത്ത പാട്ടുകൾ, അവ പിന്നീട് ഓർമ്മകളായി നമ്മുടെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സംഗീതത്തിലൂടെ ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഒരു പ്രിയ ഗായിക അമൃത രാജൻ. സ്വരമാധുര്യം കൊണ്ട് വേദികളെ വിസ്മയിപ്പിക്കുകയും ആത്മവിശ്വാസം കൊണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയും ചെയ്ത ഒരു യുവഗായിക. ഇന്ത്യൻ ഐഡൽ വേദിയിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിയ ശബ്ദം, ഓരോ ഗാനത്തിലും വികാരങ്ങൾ ജീവിപ്പിക്കുന്ന ആലാപന ശൈലി, സംഗീതത്തോടുള്ള അളവറ്റ സമർപ്പണം, ഇതെല്ലാം ചേർന്ന മനോഹരമായ സംഗീതയാത്രയുടെ പേരാണ് അമൃത രാജൻ. ഇന്ന് പാട്ടുകൾക്കപ്പുറം ഒരു കലാകാരിയുടെ മനസ്സ് തുറക്കുന്നു. സ്വപ്നങ്ങളെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, വിജയത്തിന് പിന്നിലെ പരിശ്രമങ്ങളെക്കുറിച്ച്, ബാല്യകാല ഓർമ്മകളെക്കുറിച്ച്, ഓണത്തിൻ്റെ മധുര സ്മരണകളെക്കുറിച്ച്, ഇനിയും ആരും അധികം കേൾക്കാത്ത ചില മനോഹര വിശേഷങ്ങളെക്കുറിച്ച് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയ ഗായിക അമൃത രാജൻ. നമസ്കാരം അമൃത, സ്വാഗതം.
2: താങ്ക് യു സോ മച്ച്.
1: അമൃത എന്ന് പറഞ്ഞ് മലയാളത്തിലൊരു ശബ്ദം വന്നപ്പോൾ അത് മലയാളത്തിലല്ല നമ്മൾ കേട്ടു തുടങ്ങിയത് അല്ലേ? ചില സമയങ്ങളിൽ പാട്ടുപാടി തുടങ്ങുമ്പോഴേക്കും പാടുന്നതിന് മുമ്പുള്ള അമൃത ചിലപ്പോൾ ഹിന്ദി പറയുമ്പോൾ തപ്പി തടഞ്ഞു പറയുന്നു, പക്ഷെ പാട്ടിലേക്ക് വരുന്ന വേറൊരു അമൃതയാണ്. നമുക്ക് അവിടെ തുടങ്ങിയാലോ.
2: ഓക്കെ,
1: എങ്ങനെയായിരുന്നു അമൃതയുടെ ആ ഒരു ഹിന്ദി എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത് പാടിയ സമയത്ത്?
2: ഹിന്ദി എനിക്കറിയായിരുന്നു, അതായത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആളുകൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അങ്ങ് കേട്ട് ഇത് കേൾക്കുമ്പോൾ ആ ഇത് പ്രൈസ് ചെയ്യുന്നതാണ്, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നെടുത്ത് കേൾക്കുമ്പോൾ ഓ ഇതായിരുന്നല്ലേ അവിടെ പറഞ്ഞതെന്നുള്ള സാധനമൊക്കെ കിട്ടുന്നത്.
1: ആ സമയത്ത് കുറേ ആളുകൾ പറയുന്ന കളിയാക്കിയതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
2: ആ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു. കുറേ പേര് പറഞ്ഞു ഞാൻ അഭിനയിക്കുകയാണ്, ശരിക്കും ഹിന്ദി അറിയാം, ഹിന്ദി അറിഞ്ഞിട്ട് അഭിനയിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ രസമായിരുന്നു, അതൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്.
1: അല്ല, പക്ഷേ ആ ജഡ്ജസിന്റെ അവരുടെ റെസ്പോൺസ് കണ്ട് നമുക്ക് മനസ്സിലാവും ഒരിക്കലും അഭിനയിക്കുന്നതല്ല, ബിക്കോസ് ആ പറയുന്ന രീതി. പക്ഷെ പാടുമ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള സോങ് ആണെങ്കിൽ പോലും ഒരു ആക്സെന്റ് പോലും തെറ്റിക്കാണ്ട് കറക്റ്റായിട്ട് അത് പാടുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ഒരു ഒരു വ്യത്യാസമായിട്ട് തോന്നുമല്ലോ അത്.
2: ആ പക്ഷെ അത് ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ, ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര വർക്ക് ചെയ്താലും ചില സമയങ്ങളിൽ നമുക്ക് ആ മസിൽ മെമ്മറി എന്തെങ്കിലും കിടക്കുന്നതൊക്കെ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ വന്നു പോകാറുണ്ട്. പക്ഷെ രസമായിരുന്നു ആ ഒരു പീരീഡിൽ, ശരിക്കും എൻജോയ് ചെയ്തു. അതായത് ഹിന്ദി നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ ഒരു ഒരു ഫേസ് ഓഫ് മൈ ലൈഫ്.
1: പക്ഷെ അമൃത എല്ലാവരും ശ്രദ്ധിച്ചത് പാട്ടിനേക്കാൾ മുമ്പ് അമൃതയുടെ ആ ഒരു ദ വേ ലൈക്ക് ഒരു ഒരു പുതിയ സ്റ്റൈലായിരുന്നു അമൃത അവിടെ കൊണ്ടുവന്നത്. മൊത്തത്തിൽ സാധാരണ ഒരു നമ്മൾ കാണേണ്ടി വരുന്ന ഒരു സ്റ്റേജ് ഫിയർ ഒന്നുമില്ല, കൂളായിട്ട് വന്ന് നിൽക്കുന്നു. ആ ചെക്ക് ചെയ്യാൻ പറഞ്ഞ രീതിയൊക്കെ വല്ലാണ്ട് അങ്ങ് വൈറലാക്കി മാറ്റി, അല്ലെ? വൈറലെന്നല്ല, അതൊക്കെ മേലെയാക്കി മാറ്റി. അതുമാത്രമല്ല, പാട്ടിനിടയിൽ ആ നിൽക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, നമ്മളിപ്പോൾ ചില ആളുകൾ പറയില്ല ടെൻഷൻ ആകുമ്പോൾ നിൽക്കും, പക്ഷെ അമൃത ടെൻഷനായിട്ടല്ല നിൽക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ഫാൻസിന് അങ്ങനെ തന്നെ പറയാം, ഞങ്ങളെപ്പോലുള്ള ഫാൻസിന് തോന്നിയത് അമൃത അങ്ങ് എൻജോയ് ചെയ്യുന്ന പോലെ തോന്നിയത്. ആ ഒരു പാട്ടിന്റെ മൂഡ് മാറ്റി, ഇതെങ്ങനെയാണ് തുടക്കം മുതലേ? എങ്ങനെയാണോ
2: അങ്ങനെ തുടക്കം മുതലേ അങ്ങനെയല്ല, ആ മൊമെന്റ് എനിക്ക് ലിവ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ വന്ന് നിൽക്കുമല്ലോ. അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ ഇടയിൽ തലയിട്ട് ആട്ടുന്നൊക്കെ എന്റെ മനസ്സിൽ കൂടെ മസക്കലി എന്ന പാട്ട് പോകുന്നുണ്ട്. സോ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് എന്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. അങ്ങനെ
1: നല്ലൊരു ഓഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ആളുകൾക്കൊരു എളുപ്പം, പിന്നെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഒട്ടും മോശമല്ല. കാര്യം ശ്രേയ ഘോഷാൽ എന്ന് പറയുന്നൊരു ഗായിക, അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന സംഗീത സംവിധായകർ, പിന്നെ മാത്രമല്ല അമൃത പാട്ടുകാരി മാത്രമല്ലല്ലോ, സംഗീതത്തെ ജീവിതത്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എ കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ആയിരുന്നു അല്ലേ പലപ്പോഴും, അല്ലേ? അങ്ങനെ ഒരു കോട്ട് അവിടെ ആദ്യം ഇട്ടു കൊടുത്തു എല്ലാവർക്കും, ഒരു വലിയൊരു മെസ്സേജ് അങ്ങ് കൊടുത്തു, ഞാനിവിടെ കോമ്പറ്റ് ചെയ്യാനല്ല. എങ്ങനെയായിരുന്നു പറഞ്ഞത്? അതൊന്നും ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? അമൃതയുടെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞാൽ മതി, എക്സാക്ട് അല്ലെങ്കിൽ പോലും അമൃത കൊടുത്തൊരു മെസ്സേജ് ആയിരുന്നു അത്.
2: ഓക്കെ, അതായത് എക്സ്പ്രസ് ചെയ്താൽ മതി, ഇംപ്രസ് ചെയ്യണ്ട,
1: യെസ്,
2: കോമ്പറ്റ് ചെയ്യണ്ട, കണക്ട് ചെയ്താൽ മതി,
1: അതെ,
2: എൻജോയ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക.
1: ഇതെത്ര പേര് ഏറ്റെടുത്തു എന്നറിയോ. കാരണം ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അമൃതയുടെ മനസ്സിൽ നിന്ന് വന്നൊരു കാര്യമായിരിക്കും. കാരണം ഒരിക്കലും അമൃത പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ചോദ്യം ശ്രേയ ചോദിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ജഡ്ജ് ചോദിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല. അവർ ഓൾറെഡി തന്നെ ഡിസൈഡ് ചെയ്തതായിട്ട് തോന്നിയിരുന്നു. അതായത് അമൃത ചെക്ക് ചെയ്ത മൈക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വൺ ഓഫ് ദ ജഡ്ജസ് അദ്ദേഹം പറയണ്ടായി, യു ആർ ഓൾറെഡി സെലക്ടഡ്, ഇനി പാടേണ്ട കാര്യമില്ല.
2: അയ്യോ, അത് എനിക്ക് ഭയങ്കര എനിക്ക് വിശാൽ സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനാണ് ഇങ്ങനെ ഹൈയിൽ നിൽക്കുക, പാടണം പാടണം. ഞാൻ നോക്കുമ്പോ എനിക്ക് ഞാൻ എന്റെ മൈൻഡ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അതായത് അവരെന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നേക്കുവാണ്. പിന്നെ ഞാൻ എന്നെ കംപ്ലീറ്റ്ലി അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്, ഈ ഇങ്ങനെ എന്താ പറയാ, ഈ കാണിച്ചു കൂട്ടുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോ പക്ഷെ ചെയ്തു തീർക്കാനായിട്ടും ചെയ്യാനും ലൈഫിൽ ജീവിക്കാനായിട്ട് ഒരുപാട് ഉണ്ട് എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് നമ്മളങ്ങ് ഫ്രീ ആയിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൊമെന്റിന് ഈ മൊമെന്റിലാണല്ലോ കാത്തു നിന്നത്. അപ്പൊ പിന്നെ ഫ്രീ ആയിട്ട് നിന്നിട്ട് അങ്ങ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങ്
1: ഇന്നാലും ഇത്രയും വലിയൊരു ഷോയിൽ, അത് ഇത്രയും വർഷങ്ങളായിട്ട് പോകുന്നൊരു ഷോയാണ്, ആ ഷോയിൽ വന്ന് നിൽക്കുക. അതും ആ പാട്ട് ഹൈറാമ എന്ന് പറയുന്ന പാട്ട് സ്വർണലത അല്ലാതെ ആരും പാടി കേൾക്കാൻ തന്നെ ആളുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ വേണേൽ പറയാം. പക്ഷെ അത് അമൃത അതിൻ്റെ ട്രെൻഡേ മാറ്റിക്കളഞ്ഞു. എത്ര മില്യണാണെന്ന് നല്ല ഓർമ്മയുണ്ടോ?
2: ഓർമ്മയില്ല.
1: ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് ചെക്ക് ചെയ്തിരുന്നു. കാരണം ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചില പാട്ടുകൾ പറയില്ലേ, നമ്മളെ പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ചില പാട്ടുകളുണ്ട്. ശരിക്കും ആ പാട്ടിൻ്റെ ഇമോഷൻ വേറെയാണ്, പക്ഷേ അമൃത കൊണ്ടുവന്ന ഒരു വേർഷൻ ഉണ്ടല്ലോ, സ്വരങ്ങളൊക്കെ ഇട്ട് അങ്ങ് കലക്കി മറിച്ച് തിരിച്ചു കൊണ്ടുവന്ന വേർഷൻ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ബൂസ്റ്റ് ആവുമെന്ന് പറയാം. നമുക്ക് ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലിസണേഴ്സിനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിച്ചാലോ?

ഇത് എങ്ങനെയാണ് ഈ പാട്ടിനെ പറയേണ്ടതെന്നറിയില്ല. കാരണം ഞാനൊരു ഫാൻ മൊമെന്റ് ആണെന്ന് പറയാം. കാരണം ഇങ്ങനെ കണ്ട് റീലുകളിൽ മാത്രം കേട്ടിരുന്ന ഒരു പാട്ട് പാടുന്ന

0: ഒരുപാട് ഗായകരിങ്ങനെ വന്നു പോകും. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ പറയും നമ്മുടെ പ്രത്യേകത നമുക്കറിയില്ല എന്ന് പറയുന്ന പോലെ, അമൃത എന്ന ഗായികയേക്കാൾ അമൃതയുടെ മാനറിസം, അമൃത അറിയാത്ത അമൃതയുടെ ഒരു വിനയം, പാട്ടിനോട് കാണിക്കുന്ന ഒരു ഒരു ആത്മാർത്ഥത, ഒരു സിൻസിയാരിറ്റി, ഇതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അമൃതയെ വിലയിരുത്തുന്നത്, ഒരു എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീതം എന്ന് പറയുന്ന ഒരു തുടക്കം എങ്ങനെ വന്നേ, എങ്ങനെ തിരിച്ചറിഞ്ഞു ഞാൻ പാടും അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ പറ്റും?
1: തിരിച്ചറിഞ്ഞത് ഞാനൊരു 3 വയസ്സ് മുതലൊക്കെ പാടുമെന്ന് ഇങ്ങനെ അമ്മ പറയുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു ഫോട്ടോ ഉണ്ട്, അംഗനവാടി പഠിക്കുമ്പോൾ പാടുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ പതുക്കെ പതുക്കെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് സ്കൂൾ കലോത്സവങ്ങൾ, അങ്ങനെ നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളിലും കയറി പാടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം കോളേജ് എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായത്, അല്ല എൻ്റെ പാട്ട് തന്നെയാണ് എൻ്റെ വഴി എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ
0: ഐഡൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷവും അല്ലെങ്കിൽ അതിന് മുമ്പും അമൃത അമൃതയിൽ കാണുന്ന ഒരു വ്യത്യാസം എന്തായിരുന്നു? എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവണം.
1: പാട്ടില്
0: ഉറപ്പായിട്ടും, കാരണം കുറെ ഗുരുക്കന്മാരുടെ മുമ്പിൽ നമ്മൾ പാടി തെളിഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറെ ചേഞ്ചസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും, അവര് കറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അങ്ങനെ അമൃത അമൃത എങ്ങനെയാണ് അത് കാണുന്നത്?
1: ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി സോങ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, പ്രൊനൗൺസിയേഷൻ, ആക്സെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ പാട്ട് പഠിക്കുന്നതിന് ഒരു സ്പീഡുണ്ടല്ലോ, ഓ അത് ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ള റിയലൈസേഷൻ. അപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു. അതായത് ആ ടൈം പീരീഡിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തുള്ള ആൾക്കാർ കാണാത്ത അത്ര സ്ട്രഗിൾസിൻ്റെ ഇടയിൽ നിന്ന് ആ പെർഫോമൻസുകൾ അത്രയും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുക. ആ ഒരു കോൺഫിഡൻസ് ഓഫ് കോഴ്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്.
0: ആ ഒരു ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്തു. അമൃതയുടെ പാട്ടിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞു, പാട്ടിനോടൊപ്പം തന്നെ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അമൃതയും കൂടെ ഞങ്ങൾക്ക് അറിയാം. ഇനി അതിനെ കുറിച്ച് എങ്ങനെയാണ് ലിസണേഴ്സിനോട് അമൃതയ്ക്ക് പറയാനുള്ളത്?
1: കമ്പോസിങ് ഞാൻ കമ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടത് തിരിച്ചറിഞ്ഞത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ ഒരു നാടകത്തിന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ്. അതല്ലാതെ ഞാനതൊരു വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ നമ്മുടെ ദാസേൻ്റെയൊക്കെ ഫോട്ടോ ഉള്ള പഴയ ഒരു ബുക്ക് കിട്ടുമല്ലോ സിനിമാ ഗാനങ്ങളുടെ, ഈ പാട്ടുകളിൽ എല്ലാ പാട്ടുകളും നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ ആ അറിയാൻ പാടാത്ത പാട്ടുകൾ ഞാൻ തന്നെ ട്യൂണിട്ട് പാടുമായിരുന്നു.
0: അന്നേ ചെയ്തിരുന്നു.
1: പിന്നീട് സ്വന്തമായിട്ട് പാട്ട് ചെയ്യണമെന്ന് ഒരു പോയിന്റിൽ നമുക്ക് തോന്നി. അപ്പൊ സ്വന്തമായിട്ട് ഒരു പാട്ട് എഴുതി കമ്പോസ്
0: ചെയ്തു
1: മലയാളം ഞാൻ എഴുതിയ, അതിന്റെ ഹിന്ദി വേർഷൻ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്, കടലിനാട് എന്നാണ് പാട്ടിന്റെ പേര്.
0: കണ്ടു ഞാനത് പാട്ട് മൂളിയാലോ.
1: ആ മൂളം
0: സ്വന്തം സംഗീതല്ലേ?
1: യെസ്.

0: സൂപ്പർ
1: സൂപ്പർ എന്ന് മാത്രമല്ല, കാരണം ഈ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു പാട്ടിനെ അത് പ്രസൻറ്റ് ചെയ്ത ആ ഒരു കേൾക്കുമ്പോൾ വരുന്ന ഒരു സുഖമുണ്ടല്ലോ, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഈ റിയാലിറ്റി ഷോസിൽ വരുന്ന ആളുകൾ, നിങ്ങളൊരു സോങ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും ഒരു സോങ് സെലക്ട് ചെയ്യുക അല്ലേ. ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊരു ഡ്രീം സോങ് ഉണ്ടാവില്ലേ? ചില ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് പാടണം എന്നും അല്ലെങ്കിൽ എനിക്ക് പാടിയാൽ നന്നാവും എന്നും തോന്നുന്നൊരു പാട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒരു പാട്ട് ഏതായിരിക്കും അമൃതയെ സംബന്ധിച്ച്?
2: എനിക്ക് കുറേ ഉണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേരിപി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
1: ഓഫ് കോഴ്സ് ശ്രേയയുടെ പാട്ട്. മലയാളത്തില്?
2: മലയാളത്തില് അയ്യോ അങ്ങനെയൊക്കെ ചോദിക്കില്ല, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എന്തോ
1: അല്ല, ഇഷ്ടപ്പെട്ടതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിങ്ങനെ ചില പാട്ടുകൾ ഇങ്ങനെ പെട്ടെന്നൊരു പാട്ട് പറയാൻ പറഞ്ഞാലൊക്കെ പറയില്ലേ, അത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കും. അതുപോലെ ഒരു പാട്ട് മലയാളത്തില് പറയുകയാണെങ്കിലോ?
2: മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഒരു കാലയളവ് പറഞ്ഞാൽ തന്നെ ഉണ്ടാവും ഒരു 100 പാട്ട്.
1: ഒരു
2: സിംഗർ എടുത്താൽ തന്നെ ഉണ്ടാവും ഒരു 100 പാട്ട്.
1: 100 പാട്ട് എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, എന്നാ തമിഴിലേക്ക് പോയല്ലോ.
2: അയ്യോ ഓക്കെ, തമിഴ് ഞാൻ പെട്ടെന്ന് പറയാം. അഞ്ജലി അഞ്ജലി.
1: ഓക്കെ തുടങ്ങിയോ?
2: ഞാൻ അനുപല്ലവി തുടങ്ങാം.
1: ആ നോ പ്രോബ്ലം.

0: ഹായ്, ആർ ജെ വിപുലിന്റെ കൂടെ ഞാനാണ് അമൃത രാജൻ.
1: വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളത് ഒരു ഡയറക്റ്റ് ഒരു സ്റ്റേജ് പെർഫോമൻസ് മാത്രമായിരിക്കും നമ്മളെ അറിയിക്കുന്നൊരു മീഡിയ എന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ സോഷ്യൽ മീഡിയ ആണ് അമൃത എന്ന് പറയുന്ന കായികയെ ഇത്രയും അങ്ങ് പോപ്പുലറാക്കിയെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ വഴി ആണ് നമ്മളിതിലേക്ക് വന്നത്. ആസ് എ സിംഗർ, മീഡിയ അമൃതയ്ക്ക് നിന്ന ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മീഡിയ അമൃതയും തമ്മിൽ എങ്ങനെയാണ് അമൃത കണക്ട് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയാണ് ഞാൻ പറഞ്ഞത്.
0: സോഷ്യൽ മീഡിയ ഈ ഷോയിൽ ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് എനിക്ക് ഒരു അറൗണ്ട് 11K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോ തുടങ്ങി ഞാൻ അപ്പം മുതലേ വ്ളോഗുകൾ ചെയ്യുമായിരുന്നു. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അന്ന് ചെറുതായിട്ട് വൈറലായി. അന്നും വിരലുണ്ടാവുന്ന കുറച്ച് മലയാളികളെ അന്ന് ആ ഷോ കാണുന്നുണ്ടായിരുന്നു. കാരണം ഹിന്ദി ഷോ ആയതുകൊണ്ട് അധികം പേരിലേക്ക് അങ്ങനെ ഷോ എത്തണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ ഒന്ന് രണ്ട് റീലുകൾ വൈറലായതിനു ശേഷമാണ് ഇത്രയധികം മലയാളികളിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പല മലയാളികൾക്ക് മനസ്സിലാകുന്നത് ഞാൻ മലയാളിയാണ്, ഏതോ ഹിന്ദിക്കാരിയാണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോൾ മലയാളിയായിരുന്നല്ലേ എന്നിങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ അപ്പോൾ സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
1: ആ ഒരു സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. പക്ഷെ എന്നാലും ചില ആളുകൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്, വെല്ലുവിളികൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക്?
0: വെല്ലുവിളി എന്ന് പറയുമ്പോൾ എങ്ങനെ? എന്ത്?
1: അല്ല, സോഷ്യൽ മീഡിയ രണ്ട് രീതിയിലും ചില സമയങ്ങളിൽ നമ്മുടെ ഒരു പ്രൈവസിയെ ബാധിക്കുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു പോപ്പുലാരിറ്റിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അങ്ങനെ മീഡിയയിൽ നിന്ന്
0: ബുദ്ധിമുട്ടുകൾ. ഉറപ്പായിട്ടും ഫെയിം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഒരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.

0: പക്ഷേ ഷാറൂഖ് ഖാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഫെയിം ആഗ്രഹിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഫെയിം ഇല്ലാത്തൊരു ലോകത്ത് നടക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞ അതേ ഉത്തരം തന്നെ എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പിരിക്കുന്ന ഈ ഒരു ഫെയിമിലേക്ക് എത്താനായിട്ട് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയിട്ടുള്ളൂ. അപ്പോൾ ആ ഫെയിമിനെ ഞാൻ എംബ്രേസ് ചെയ്യുന്നു. അതിൽ നിന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്.
1: അത് മതി, ഞങ്ങൾ ആഗ്രഹിച്ചൊരു മറുപടിയാണ് അത്. കാരണം നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ ഇറ്റ്സ് ഓക്കെ അല്ലേ, നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓൾ ദി ബെസ്റ്റ്, എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിവേസ് എന്തായാലും ഇപ്പം ഇനി നമുക്ക് ബാക്ക് ടു നമ്മളെ റിയാലിറ്റി ഷോയിൽ നിന്നും തിരിച്ചു വരികയാണെങ്കിൽ സംഗീത ലോകത്താണ് അമൃതയുടെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അമൃത എന്ന് പറയുന്ന ഗായിക, അമൃത എന്ന് പറയുന്ന ഒരു സംഗീതകാരി അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്താണ് ഒരു ഇന്നവേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ അമൃതയ്ക്ക് എന്താണ് മനസ്സിലൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ഉണ്ടോ മനസ്സിലൊരു ഫ്യൂച്ചർ?
0: പ്ലാൻ ഒരുപാടുണ്ട്, അത് എല്ലാം പറയുന്നില്ല, കുറേയൊക്കെ ചെയ്ത് കാണിക്കുന്നതല്ലോ നല്ലത്. ഒരു പ്രൈമറിലി ജസ്റ്റ് ജനറലി പറഞ്ഞു പോകാന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്നുള്ളൊരു മീഡിയം ബിയോണ്ട് ലാംഗ്വേജ്, ബിയോണ്ട് കൺട്രി, മനുഷ്യരെ കണക്ട് ചെയ്യുന്നൊരു സാധനമാണ്. എനിക്ക് ഇത്രയും മനുഷ്യരിലേക്ക് എന്നെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് മ്യൂസിക്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ലൈവ് ഷോസ് ആയിക്കോട്ടെ, ഒറിജിനൽസ് ആയിക്കോട്ടെ, മാക്സിമം ആളുകളിലേക്ക് എത്തിയിട്ട് അവരുടെ ലൈഫിലൊരു ചെറിയൊരു വ്യത്യാസം, ഒരു മാറ്റം, ഒരു ഹാപ്പിനെസ്, ഒരു ചെറിയ സ്മൈൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ലൈവ് ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ആൾക്കാർ വന്ന് സംസാരിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോൾ ഞാൻ ആക്ച്വലി ഐ ആം ലിവിങ് ഇൻ ദ മൊമെൻറ്റ്. ഇതിനാണ് നമ്മൾ ആഗ്രഹിച്ചതെന്നുള്ളൊരു ഒരു ഇത് വരുമല്ലോ, അത്രേ ഉള്ളൂ.
1: അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ജഡ്ജസിൻ്റെ കമൻസിന് ശേഷവും ഇതുപോലെ ഉള്ള റെസ്പോൺസ് ആണ് പലപ്പോഴും അമൃത കൊടുത്തിട്ടുള്ളത്. ഞാനൊരു മൊമെൻറ്റിൽ ഞാനിപ്പോൾ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നല്ലൊരു ഡിസിഷനാണ്, അല്ലെങ്കിൽ നല്ലൊരു തോട്ടാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അമൃതയോട് നേരത്തെ ചോദിച്ച പോലെ പാട്ടുകളുടെ കാര്യം, പാട്ടുകാരുടെ കാര്യം, ഇഷ്ടപ്പെട്ട ഗായകൻ ഗായിക എന്നൊക്കെ ചോദിച്ച് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. പക്ഷേ ഈ ഒരു മൊമെന്റിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പറയോ.

புன்னகை மன்னன் உன் ராணி நானே பண்பாடும் பா

0: നമ്മൾ ഓണത്തിൻ്റെ കാലമാണ് അല്ലേ. ഓണം നമുക്കെല്ലാം ഒരുപാട് മെമ്മറീസ് തരുന്ന ഒരു സമയമാണ്. ഓണം എന്താണ് അമൃതയ്ക്ക്?
1: ഓണം ഹാപ്പിനെസ് ആണ്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വില്ലേജിലാണ്, മുടിക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് എൻ്റെ
0: ആലുവയ്ക്കേട്ടത്.
1: ആ എൻ്റെ വീടിൻ്റെ അടുത്ത് പാടമാണ്. അപ്പം പാടം വരുമ്പോഴത്തെല്ലാം തുമ്പപ്പൂ ഉണ്ടാവും. ഏറ്റവും ചെറിയ സ്കൂളിലേക്ക് ഓർമ്മ പറയുകയാണെങ്കിൽ, നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാ പിള്ളേരും, കസിൻസ് ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും കൂടി പോയി തുമ്പ പറിക്കുക, പൂക്കൾ പറിക്കുക, പൂക്കളം ഇടുക, എല്ലാ ദിവസം പൂക്കളം, 10 ദിവസം പൂക്കളം ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. പിന്നെ നമുക്ക് നമ്മുടെ ഏരിയയിൽ തന്നെ നമുക്ക് ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കും, ഓണക്കളികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓണ ഓർമ്മകൾ.
0: പാട്ടുകാരി ആയതുകൊണ്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലേ?
1: ആ
0: ഓണം ഓണം സ്പെഷ്യൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറില്ലേ പൊതുവേ?
1: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്.
0: അതൊക്കെയാണ് ഓണത്തിന്റെ. ഓണത്തിന് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവം ചോദിച്ചാൽ എന്താ പറയാ?
1: കാളൻ.
0: അതെന്താണോ?
1: എന്താ എനിക്ക് ഇഷ്ടം?
0: ഞാൻ പ്രതീക്ഷിച്ച പായസമാണ്, പക്ഷെ പറഞ്ഞത് കാളനായി.
1: അയ്യോ, ഞാൻ കുറച്ച് മധുരമൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് പായസമൊക്കെ ഞാൻ വളരെ തൊട്ടേ യൂസ് ചെയ്യുള്ളൂ.
0: അത്രേ ഉള്ളൂ? പായസത്തോട് താല്പര്യമില്ല.
1: താല്പര്യമില്ല,
0: അതും കൊള്ളാം കലക്കി. ഇനി ഞാൻ ഏത് പായസം ഒന്നും ചോദിക്കാൻ പോവാറ്, അപ്പോഴേക്കാണ് കാളൻ എന്ന് പറയുക. എനിക്കാണെ കണ്ണെടുത്ത കണ്ടു, ഞാൻ വിട്ടു പോയറല്ലേ.
1: വെറൈറ്റി ആൻസേഴ്സ് ആണ്.
0: അമൃത, അമൃത, മൂന്ന് വാക്ക്, രണ്ട് വാക്ക്, അല്ലെങ്കിൽ ഒരു വാക്കിൽ പരിചയപ്പെടുത്താൻ പറഞ്ഞ എങ്ങനെ പരിചയപ്പെടുത്തും?
1: എന്റെ ദൈവമേ,
0: മൂന്ന് വേണ്ട, രണ്ടു വേണ്ട, ഞാൻ ഒന്നാക്കി തന്നില്ല.
1: ഒന്നല്ലേ?
0: ഒന്നാണ്.
1: ക്യൂൻ.
0: അതെന്താ സംഭവം? എന്താ അത്?
1: അതാണ് ഇപ്പൊ എന്റെ ബ്രാൻഡ് നെയിം.
0: അതെനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് കൂടെ ഒന്ന് വിശദമായിട്ട് പറയൂ.
1: അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡീഷനിൽ, ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രേയ മാം എന്നെ, എനിക്ക് ഇട്ട പേരാണ്, അതായത് ക്യൂട്ട് ക്വീൻ.
0: ഓ,
1: ക്യൂൻ.
0: അവിടെ നെയ്മിംഗ് സെറിമണി ഉണ്ടായിരുന്നില്ലേ?
1: നെയ്മിംഗ് സെറിമണി ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മള് നമ്മുടെ നാട്ടിൽ, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു ക്വീനെ ക്യൂൻ എന്നുള്ള പറയുന്നത്, അങ്ങനെ അതിൽ നിന്ന് ഒരു ഇത് വന്നതാ.
0: പക്ഷേ നന്നായി അത്, കാരണം ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ അതാണ് അമൃത അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ അമൃത, അമൃത എന്ന് പറയുന്ന ഗായികയുടെ ഓണവിശേഷങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു ഓണപ്പാട്ട് പാടിയാലോ? ഏറ്റവും അധികം തവണ പാടിയതൊന്നും ആവണമെന്നില്ല, ഇഷ്ടപ്പെട്ട പാട്ടായാലും മതി.

0: അരെ വാ, എന്ത് രസമായിട്ടാണ് പഴയ പാട്ടിനെ ആ പഴയ മാധുര്യത്തോടെ ശ്രുതി ചേർത്ത് ഭംഗിയായിട്ട് പാടി. അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത്രയും ജഡ്ജ്മെന്റ് നടത്താനേ ആയിട്ടുള്ളൂ. നല്ല രസമായിട്ട് പാടി.
1: ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ.

0: ഹലോ എവ്രി വൺ, ഞാൻ അമൃത രാജൻ, എൻ്റെ ഒപ്പം വിപുൽ മുരളി.
1: അമൃത എന്ന് പറയുന്ന ഒരു ഗായികയെ സ്റ്റേജിൽ ഞങ്ങൾ കണ്ടപ്പോഴേ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കാരണം അമൃതയെ കയ്യിൽ കിട്ടുമ്പോൾ ഇതൊക്കെ ചോദിക്കണം നേരത്തെ വിചാരിച്ച കാര്യമാണ്. അമൃതയുടെ ടൈറ്റിലായിട്ട് ഞങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട്. അമൃത നേരത്തെ പറഞ്ഞ വാക്കല്ല, അത് ഇൻഡിപെൻഡൻസ്. അമൃതയാണ് ശരിക്കും പറഞ്ഞാൽ. അമൃത അറിയാണ്ട് കുറേ ഒരുപാട് ആളുകൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, കാരണം അമൃത എന്ന് പറയുന്ന സിംഗറെ അറിയുന്ന പല ആളുകളും മുതിർന്നവരാണ്. പലരും പറഞ്ഞിട്ടുള്ളത് പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്നും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച്, ഇൻഡിപെൻഡൻസിനെ കുറിച്ച്, ഒരു സ്ത്രീ സ്വാതന്ത്ര്യം നേടേണ്ട സമയത്തെക്കുറിച്ചൊക്കെ ആ കുട്ടി പറയുന്നത് ഇന്നൊരു മെച്യൂരിറ്റിയാണെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു മെച്യൂരിറ്റി ഉണ്ടോ?
0: ശരിക്കും അങ്ങനെ മെച്യൂരിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ വന്നു പോകുന്ന മെച്യൂരിറ്റി ഉണ്ടല്ലോ.
1: ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസിനെ എങ്ങനെയാണ് അമൃത കാണുന്നത്? അമൃത പറഞ്ഞ ഇൻഡിപെൻഡൻസിനെ
0: ഇപ്പം ഞാൻ ഒന്നുകൂടി ആ ചോദ്യത്തിന് റീതിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും റെസിലിയൻ്റ് എന്ന് പറയുന്നത്.
1: എക്സാക്റ്റ്.
0: അപ്പോൾ ആ റെസിലിയൻസിന്ന്, ആ റെസിലിയൻ്റ് ആയിട്ടുള്ള

0: ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവണമല്ലോ. സോ അത് ഞാൻ പറയണത് എല്ലാവരും ഈ ലോകത്തെ എല്ലാവരും ഇവിടെ സർവൈവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നു. ആ ഇൻഡിപെൻഡൻസ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക്, പെൺകുട്ടിന്നല്ല, എല്ലാവരും ആ ഇൻഡിപെൻഡൻസിലേക്ക് എത്താനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്.
1: അതുമാത്രമല്ല, ഇത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലും ഉള്ളൊരു ഐഡിയ ഒക്കെ തന്നെയായിരിക്കും, പക്ഷേ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ പറയുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്റ്റ് ആണ് വരിക അല്ലേ. നമ്മളീ വലിയ വലിയ പരസ്യങ്ങൾക്ക് വലിയ വലിയ മോഡൽസിനെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്ന പോലെ അമൃത അത് പറഞ്ഞപ്പോൾ കുറേ പേര് ശ്രദ്ധിച്ചു അതിന് വലിയൊരു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഇമ്പാക്റ്റ് അമൃത പോലും അറിയാണ്ട് സംഭവിച്ചതാണ്. ആളുകൾ അതുകൊണ്ട് തന്നെ അമൃതയെ പരിചയപ്പെടുന്നവരും അല്ലെങ്കിൽ അമൃതയെ അറിയുന്ന ആളുകളും പറയുന്നത് വെറുതെ ഒരു പാട്ടുകാരിയായിട്ടല്ല, കുറേ തോട്ടുള്ള കുട്ടിയാണെന്ന് പറയുന്നത്, നന്നായിട്ട് ചിന്തിക്കുന്നൊരു കുട്ടിയാണ്. അങ്ങനൊരു ഒരു പ്രിവിലേജ് കൂടെ അമൃതയ്ക്ക് കിട്ടിയിട്ടുണ്ട് പാട്ടിനേക്കാൾ അപ്പുറത്തേക്ക്. അതായത് എല്ലാ പ്രായക്കാർക്കും, ചെറുപ്പക്കാർക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ, എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്കും ഒരുപാട് ഇഷ്ടമുള്ള, ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ദൂരെയുള്ളവരാണെങ്കിലും ഏയ് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ അവർ അമൃതയുടെ പാട്ട് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അമൃത അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ, മുന്നേ പറയുന്ന കാര്യങ്ങൾ. സോ അത് അത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു വാക്കിനൊരു ഒരു പുതിയ തലം കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാട്ടുകളിലേക്ക് വരുമ്പോൾ അമൃത ഷോയിൽ പാടിയ പാട്ടുകളാണ് പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ടാവുക. അതല്ലാതെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അമൃത ഏതെങ്കിലും പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ വർക്കുകളോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പാടി കഴിഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിട്ടുണ്ടോ?
0: ഷെയർ ചെയ്യാൻ പറ്റുന്ന ലൈവ് ഷോസ് ആണ് ഇപ്പം എനിക്ക് പറ്റുന്നത്. പ്ലേ ബാക്ക് ഒന്നും ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇരിക്കണേ.
1: ഓക്കെ,
0: എൻ്റെ ലൈവ് ഷോയിൽ ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്ത് ഇവൻ്റ് ആണ്, ഇപ്പോൾ കോർപ്പറേറ്റ് ആണോ വെഡ്ഡിങ് ആണോ, അതനുസരിച്ച് എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒറിജിനൽസ് ആണ് ഇരിക്കുന്നത്, പിന്നെ ഒന്ന് രണ്ട് ഒറിജിനൽസ്, അതെനിക്ക് റിവീൽ ചെയ്യാവുന്നേ ഉള്ളൂ പേര്.
1: നമ്മൾ ഷോയിൽ കണ്ട പാട്ടുകളിൽ മലയാളികളും എല്ലാ ആളുകളും എല്ലാ ഭാഷയിലുള്ളവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു സോങ് ഉണ്ട്, ബോംബെ മൂവിയിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര പാടിയൊരു പാട്ട്. അതിൽ ആ ഒരു പാട്ടിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ അമൃതയുടെ ഒരു ടച്ച് വന്നിട്ടുണ്ട്, കുറേ സംഗതികളൊക്കെ ഇട്ട് അങ്ങ് അമൃത പൊലിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് ഒന്ന് പോയാലോ?

0: उस समय
1: एंड
2: चांद भी उसके
1: नींद
2: साथ
1: नींद
2: साथ
1: थोड़ी
2: चल
1: ना
2: रहा
1: करे।
2: है,
0: चांद
2: थैंक यू
0: भी
2: सो मच।
0: उसके साथ साथ चल रहा है। हमको भी ऐसा लगता है ना।
2: हाँ जी,
0: उसे बड़ा मजा आया। क्या देखकर उसे बड़ा मजा आया? चांद उसके साथ साथ
2: चढ़ रहा।
0: ये दृश्य देखकर उसको बड़ी खुशी आई। कुछ समय बाद वो चांद देखते हुए उतरने लगा। कुछ देर बाद उसने क्या किया? चांद को देखते हुए
2: उतरने
0: लगा। अब उसे लगा कि चांद भी उसके साथ उतर रहा था। ചന്ദ്രനും അവനോടൊപ്പം താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ അവന് തോന്നി. ദേഖിയേ ഈ ദോനോ വാക്യ ധ്യാൻ സേ സുനിയേ. പഹല വാക്യ കുച്ച് ദേർ ബാദ് ചാന്ദ് കോ ദേഖ്തേ ഹുയേ വ ഉത്തർനേ ലഗാ. അല്പസമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങാൻ തുടങ്ങി. ഉത്തർനേ ലഗാ. ഔർ ദൂസര വാക്യ ഉസെ ഐസാ ലഗാ കി ചാന്ദ് ഭി ഉസ്കേ സാത്ത് ചട്ട് രഹാ ഥാ. ചന്ദ്രനും അവനോടൊപ്പം കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് തോന്നി. ഉസെ ഐസാ ലഗാ. പഹലേ വാക്യമേ ഉത്തർനേ ലഗാ ഔർ ദൂസരേ വാക്യമേ ഉസെ ഐസാ ലഗാ. ദോനോ വാക്യോ മേ ഏക് കോമൺ ശബ്ദ ഹേ. കൗൺ സാ ഹേ വോ ശബ്ദ? ലഗാ. അച്ഛാ, ലഗാ. ദോനോ മേ ശബ്ദ ഏക് ഹേ, ലേക്കിൻ ദോനോ കാ അർത്ഥ അലഗ് അലഗ് ഹേ, ഹേ നാ. पहले वाक्य में लगा का अर्थ है स्टार्ट, स्टार्ट और टू बिगिन, टू दंगा।

0: उस छोटे लड़के का नाम गैलीलियो, इस पाठभाग का नाम ही गैलीलियो है ना
1: जी।
0: उसका लेखक कौन है?
1: श्री शुक्राचार्य।
0: उसका असली नाम क्या था?
1: कृष्ण मेनन।
0: कृष्ण मेनन। अच्छा, यह पाठभाग किस शैली में लिखा है?
1: लेख शैली।
0: लेख शैली में लिखा है। और वो छोटा लड़का कितने आयु का था?
2: 12 साल।
0: 12 साल का था। लड़का किसको देखते हुए पहाड़ी पर जा रहा था?
1: चांद को देखते हुए।
0: चांद को देखते हुए पहाड़ी पर जाते समय उसको क्या लगा?
1: चांद भी उसके साथ चढ़ रहा था।
2: चढ़ रहा है।
0: चांद भी उसके साथ साथ
3: ओणम चढ़ रहा है।
0: उस लड़के का क्या नाम था?
3: गायिका।
0: और
3: अमृता राजन पंकज
0: कहाँ खड़ी थी?
1: इटली में
0: खड़ी थी। कुछ शंगा है?
1: नहीं जी।
0: अच्छा, आज का पाठ भाग यहाँ समाप्त होता है।
1: धन्यवाद जी।
0: धन्यवाद।
4: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് ജയ എൻ, പഠിച്ചത് ജിസ എസ് അജി, അദ്രിക നായർ.
5: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്.
6: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
6: പാചകത്തിനും കുടിവെള്ളത്തിനും NADL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു.
7: ടോൾ ഫ്രീ നമ്പർ 1800-4251-1125.
8: കുറഞ്ഞ പലിശയ്ക്ക്
9: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
10: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
12: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് എപ്പോൾ? ഡോക്ടർ സുബീത് എസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
13: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSA അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM തോരൻ വെള്ളത്തിൽ കഴുകി
14: അണുവിമുക്തമാക്കാം.
15: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരിൽ പലരുടെയും തുടക്കം വളരെ സാധാരണ വിദ്യാഭ്യാസത്തിൽ വലിയ വിജയം, സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നുമില്ലാതിരുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ എന്നാൽ അങ്ങനെ ജീവിത വിജയങ്ങൾ നേടിയവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളും അത് വെളിവാക്കുന്നു. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക. 9

0: എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത്
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി വേള 2026
2: ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫർ.

കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.

0: എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. പക്ഷെ പഠിക്കാൻ
1: അവാർഡ് വാങ്ങിക്കഴിഞ്ഞ് മറുപടി കേട്ട സന്തോഷ് പറഞ്ഞു, ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. പക്ഷേ ചിലർക്ക് എന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിഞ്ഞു, അവരോട് ഞാൻ വെറും പത്താം ക്ലാസ് ആണെന്ന്
0: തോന്നുന്നു.
1: ഒരു വർഷം കൂടി ദുബായിലെ ഏറ്റവും നല്ല പ്രിന്റർക്കുള്ള അവാർഡ് കിട്ടുകയാണെങ്കിൽ
0: വന്നാൽ
1: അവളോട്
0: പറയണം
1: പഠിത്തം കൊണ്ടാണ് അത്ര വലിയ കാര്യമില്ലെന്ന് എല്ലാവരും അങ്ങനെയാ പറയാൻ.
0: അതുപോലെ ഗണിതം,
1: നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നു, അവർ ഇത് കേട്ട് പഠിത്തം തന്നെ വേണ്ടെന്ന് വെച്ചാലോ? സന്തോഷ് അത് പറഞ്ഞപ്പോഴേക്കും അവർ സഞ്ചരിച്ചിരുന്ന ഹാളിലെത്തി. അവാർഡ് പതിവ് പോലെ നടന്നു. മീഡിയ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം സന്തോഷിനോട് സംസാരിച്ച പത്രപ്രവർത്തകർ ഇന്നും എത്തിയിട്ടുണ്ട്. അവൾ വിടാതെ സന്തോഷിന്റെ പിന്നാലെ പോയി. ഓഫീസിൽ വന്ന് കണ്ട് കഥ എഴുതുവാൻ അവൾ ഒരു ദിവസം ചോദിച്ചു. അങ്ങനെ സന്തോഷിനെ സമ്മതിക്കേണ്ടി വന്നു. തന്റെ ജീവിത ഇവിടെ മുതലാണ് എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. സന്തോഷ് കേരളത്തിൽ തേങ്ങാ കച്ചവടം നടത്തിയിരുന്ന മറ്റൊരു കുട്ടിയിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് 70-നും 85-നും വിജയനേക്കാൾ 6 വയസ്സ്
0: അവരെ നമ്മൾ ബോർഡർ ലൈൻ ഇന്റലിജൻസ്,
1: ഒരുവിധം
0: ബോർഡർ ലൈൻ ഇന്റലിജൻസിനെ
1: നാരായണൻ.
0: പിന്നെ
1: അവർ പെട്ടൊരു
0: പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം നിലയിൽ പഠിച്ച് മുന്നേറാനുള്ള കഴിവ് കാണും.
1: അതിന്റെ കൂടെ കൂടി
0: സ്വന്തം നിലയിൽ
1: ബിസിനസ് നന്നായി പുരോഗമിച്ചു. മാധവൻ
0: ഒരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു, മറ്റൊരു സിദ്ധാന്തം മനസ്സിലാക്കുന്നു,
1: രണ്ടാം തീയിലെ സിദ്ധാന്തം
0: ചേർത്ത് അനലൈസ്
1: ചെയ്യുന്നു. പഠിക്കാൻ വലിയ മിടുക്കരൊന്നുമല്ലായിരുന്നു.
0: അനലിറ്റിക്കൽ ആയിട്ടുള്ള ലേണിംഗ്
1: അതുകൊണ്ട്
0: ബോർഡർ ലൈൻ ഇന്റലിജൻസ്.
1: അങ്ങനെ അവർ നാട്ടിൽ എന്തൊക്കെ.
0: ഇനി മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85-ന് മുകളിലായി. അപ്പോൾ നമ്മൾ 85-ന് മുകളിലുള്ള ഐക്യമുള്ള കുട്ടിയാണ്.
1: തുടക്കത്തിൽ
0: അവർക്ക് സാധാരണ പോലെ
1: ഉണ്ടായിരിക്കും പഠനവൈകല്യമാണെന്ന്
0: അറിയാൻ വേണ്ടി 85-ന് മുകളിലുള്ള ഐക്യമുള്ള ഒരു
1: കുട്ടിയാണ്. പിന്നെ
0: ലേണിംഗ് ഡിസബിലിറ്റി
1: ടെസ്റ്റ് നടത്തി.

0: കൂടിയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്.
1: ലേണിംഗ്
0: ഡിസബിലിറ്റി ടെസ്റ്റും
1: കൂടെ
0: നടത്താം. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ്
1: നടത്തുമ്പോഴത്തേക്ക്
0: പഠന
1: വൈകല്യം,
0: പഠന പിന്നോക്കാവസ്ഥ, നിരവധിയായ കാരണങ്ങൾ, അതിലൊരു കാരണം പഠന വൈകല്യമാണ്.
1: പഠന
0: വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ തരത്തിലുള്ള ബുദ്ധിശേഷി കാണും. പിന്നെ അതുപോലെ അവർക്ക് കാഴ്ച
1: കേൾവിയിലൊന്നും
0: സ്കൂളിങ്ങും ശരിയായ തരത്തിലുള്ള കുട്ടിക്ക് കിട്ടുന്നുണ്ടാവുക. എന്നൊക്കെ ആണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടി പഠനത്തിൽ
1: അവസ്ഥയാണ്
0: പഠന വൈകല്യം.
2: പഠന പിന്നോക്കാവസ്ഥയുടെ വിവിധ കാരണങ്ങളെ കുറിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചു. അപ്പോൾ ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
0: പഠന പിന്നോക്കാവസ്ഥയും പഠന വൈകല്യവും പരിഹരിക്കുന്നതിനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് കുട്ടിയിൽ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയും. അങ്ങനെ മരുന്നുകളൊന്നും കുത്തി കൂടുന്നതിനോ
1: അതല്ലെന്നുണ്ടെങ്കിലും
0: സംസാരം മെച്ചപ്പെടുന്നതിനുള്ള മരുന്നുകളൊന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പഠന പരിശീലനമാണ്. അതിന് ഞങ്ങൾ കൃത്യമായ വാക്കെന്ന് പറഞ്ഞാൽ റെമിഡിയൽ ടീച്ചിങ്, പഠന പരിശീലനം. അപ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ അറിഞ്ഞുവിടാത്ത ഒരു കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ്, അതിനനുസരിച്ചിട്ടുള്ള ലെറ്റർ ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഉള്ള രീതിയിലുള്ള റെമിഡിയൽ ടീച്ചിങ് കൊടുക്കും. ഈ റെമിഡിയൽ ടീച്ചിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ്. ഒരു കുട്ടിയുടെ പഠന പിന്നോക്ക അവസ്ഥയായിരിക്കത്തില്ല മറ്റൊരു കുട്ടിയിൽ. ചിലപ്പം മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള ഒരു കുട്ടി കാണും, തീവ്രമായ പഠന വൈകല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടിക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പഠന പരിശീലനം ആയിരിക്കത്തില്ല തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അക്ഷരമേ അറിഞ്ഞുകൂടാത്ത ഒരു തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു. അതേസമയത്ത് വാക്കുകൾ ചേർത്ത് വാചകം വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഠന വൈകല്യമുള്ള, മിതമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള പഠന പരിശീലനം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ് നമ്മൾ ഒരു പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആ കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിക്കുന്നതിനുള്ള അറ്റൻഷൻ എൻഹാൻസ്മെൻ്റ് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിലും അതുപോലെ പിന്നെ എഴുത്ത് വൈകല്യമാണെന്നുണ്ടെങ്കിൽ എഴുതി കോപ്പി റൈറ്റിങ്ങും അതുപോലെയുള്ള തരത്തിലുള്ള പിക്ചർ പേസ്റ്റിംഗ്, ലെറ്റർ നെയിമിംഗ്, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പഠന പരിശീലനത്തിൻ്റെ വിവിധ തരത്തിലുള്ള പഠന പരിശീലന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഠന വൈകല്യമാണ് കുട്ടിക്കുള്ളതെങ്കിലും പെട്ടെന്ന് പുരോഗതി ആർജിക്കത്തില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ദീർഘമായ തരത്തിൽ കാലയളവിലുള്ള പഠന പരിശീലനം കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ് കൊടുത്താൽ മാത്രമേ കുട്ടിയിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതേസമയത്ത് മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഈ ചികിത്സയോടൊപ്പം തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളിൽ ഭിന്നശേഷികൾ കാണും. ചിലപ്പോൾ ഈ ചില കുട്ടികൾ പഠന വൈകല്യമുള്ള കുട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പാടും. ചില കുട്ടികൾ നന്നായി പടം വരയ്ക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. ആർക്ക് ഒരു സ്കില്ലുകൾ കാണും പ്രത്യേക തരത്തിലുള്ള. അപ്പോൾ ഈ കുട്ടിയിലുള്ള പഠന വൈകല്യത്തിനുള്ള കണ്ടെത്തൽ നടത്തി, അതിനുള്ള ടെസ്റ്റിംഗ് നടത്തി, അതിനനുസരിച്ചുള്ള പഠന പരിശീലനം ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്ക് ഈ ഭിന്നശേഷി കണ്ടെത്തി ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനവും കൂടി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനം കൂടെ നൽകുന്നത് ഈ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കുട്ടിയിലുള്ള ഭിന്നശേഷികൾ പ്രായത്തിന് ഒപ്പം തന്നെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകി കഴിഞ്ഞാൽ ആ കുട്ടി പഠനത്തിൽ പുരോഗതി പ്രാപിക്കുന്നത് കുറവാണെങ്കിലും മറ്റു തരത്തിലുള്ള ആ ശേഷിയിൽ, ഭിന്നശേഷിയിൽ പുരോഗതി പ്രാപിച്ച് ഒരുപക്ഷെ ആ കുട്ടിക്ക് സ്വന്തം ജീവിതം ആ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ, പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഠന പിന്നോക്കാവസ്ഥയുള്ള പഠന വൈകല്യമുള്ള കുട്ടികളിലും അതിനാ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തണമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
2: സാർ, കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രക്ഷിതാക്കളോട് എന്ത് നിർദ്ദേശമാണ് സാറിന് നൽകാനുള്ളത്?
0: മാതാപിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസാര വൈകല്യമുള്ള കുട്ടികളിൽ പഠന വൈകല്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വികാസ സൂചികകൾ പരിശോധിച്ച് നോക്കണം. അതിൽ തന്നെ സംസാരശേഷി വികസിച്ചു വരുന്നതാണ്. സംസാരശേഷി പല കാരണങ്ങൾ കൊണ്ട് വികസിച്ചു വരാൻ താമസിക്കും. ബുദ്ധി വൈകല്യമുള്ള കുട്ടികളിൽ, സംസാര വൈകല്യമുള്ള കുട്ടികളിൽ, അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒക്കെ സംസാരശേഷി താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വയസ്സുള്ള ഒരു കുട്ടി, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 1, 2, 3 വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ 1, 2 വയസ്സുള്ള ഒരു കുട്ടി 3 വാക്കുകൾ ചേർത്തുള്ള വാചകം പറയുന്നു, 3 വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നു, 4 വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് കഥകൾ പറയുന്നു, പിന്നെ 5 വയസ്സുള്ള കുട്ടിയാകുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ കഥകൾ വേർതിരിച്ചെടുത്തിട്ട് ഓരോ കഥകൾ പറയുന്നു. ഈ രീതിയിലുള്ള സംസാരശേഷി വികസിച്ച് വരുന്നുണ്ടാന്ന് നോക്കണം. അപ്പോൾ സംസാരശേഷി വികസിച്ച് വരാത്ത ഒരു കുട്ടിയെ തീർച്ചയായിട്ടും

0: നിങ്ങൾ ഒരു വിദഗ്ധരെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തണം. അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് ഡിലേ ആണോ, അതോ ഓട്ടിസത്തിൻ്റെ ഭാഗമാണോ, ഈ ബുദ്ധി വൈകല്യത്തിൻ്റെ ഭാഗമാണോ, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറാപ്പി കൊടുക്കാനായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, പഠനത്തിൽ പ്രത്യേകിച്ച് താഴോട്ട് വരുന്ന കുട്ടിയിൽ പ്രത്യേകിച്ചൊരു ഒരുള്ളത് ഈ പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറയും. ഇപ്പോൾ കളറിങ് നടത്തുന്നു, പടം വരയ്ക്കുന്നു, നിറം കൊടുക്കുന്നു, അങ്ങനെയുള്ള പ്രീ ലേണിംഗ് സ്കിൽ വികസിച്ച് വരാൻ താമസിക്കും പഠന വൈകല്യമുള്ള കുട്ടികളിൽ. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഒന്നര വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും, രണ്ടര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും, 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ വട്ടം വരയ്ക്കും, 4 വയസ്സുള്ള ഒരു കുട്ടി ചതുരം വരയ്ക്കും, 5 വയസ്സുള്ള ഒരു കുട്ടി ത്രികോണം വരയ്ക്കും. ഇതിനെ പ്രീ ലേണിംഗ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് ശരിയായ തരത്തിൽ, അപ്പോൾ ആദ്യം പറഞ്ഞത് സംസാരം വികസിച്ച് വരാത്ത അവസ്ഥ, രണ്ടാമത്തെ പ്രീ ലേണിംഗ് സ്കില്ല് വികസിച്ച് വരാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഞങ്ങളിത് എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ അച്ഛൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ മാമൻ താമസിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീട്ടിലിരുത്തിയേക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്മമാർ ചിലപ്പം സംശയം വരും, പക്ഷേ ഈ അമ്മമാർ ഈ കുട്ടിയേയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. അവർ പറയും അവനൊരു കുഴപ്പമില്ല, വെറുതെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് വട്ടനാക്കണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംസാരം താമസിച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രീ ലേണിംഗ് സ്കിൽസ് താമസിച്ച് വരുന്നു, പിന്നെ അതുപോലെ അക്ഷരം എഴുതുമ്പോഴത്തേക്ക് അക്ഷരം തന്നെ എഴുതാൻ പറ്റുന്നില്ല, അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. വിലയിരുത്തൽ നടത്തുമ്പോൾ അവരാവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ ഇടപെടൽ തുടർന്ന് നടത്തും, വിലയിരുത്തൽ നടത്തിയല്ല കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, പഠന വൈകല്യത്തിൻ്റെ ആദ്യ സൂചനകളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ എഴുത്ത് വൈകല്യം, വായനാ വൈകല്യം, ഗണിത വൈകല്യം ഉണ്ടാകുന്നുള്ളത്. എഴുത്ത് വൈകല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെറ്റർ എയ്ക്ക് പകരം പിന്നെ സി എഴുതുക, ഇ എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, പിക്ക് പകരം ക്യൂ എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എഴുത്ത് വൈകല്യത്തിൽ കാണും. വായനാ വൈകല്യമാകുമ്പോൾ ചില്ലുകൾ തിരിച്ചറിയാനുള്ള, ഇപ്പോൾ കോഴി എന്ന് എഴുതിയാൽ കഴ എന്നായിരിക്കും വായിക്കുന്നത്, അപ്പോൾ അത് ചില്ലുകൾ വായിച്ചെടുക്കാൻ പറ്റത്തില്ല കുട്ടിക്ക്, അപ്പോൾ ചില്ലുകൾ കുറവ് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, ഗണിത വൈകല്യം. ഗണിത വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംഖ്യാബോധം തിരിച്ചറിവ് ഉണ്ടാകത്തില്ല, 3 ആണോ 8 ആണോ വലുതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതുപോലെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, പ്രാഥമികമായിട്ടുള്ള ഗണിത ശേഷികൾ, കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഗുണിക്കുന്നു, ഹരിക്കുന്നു, അതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, ഇത് താമസിച്ച് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ടതില്ല. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ വിദഗ്ധരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇതൊക്കെ കേൾക്കുമ്പം ചിലപ്പം ചില മാതാപിതാക്കൾക്കൊരു പേടി വരും. ചില അമ്മമാർ വന്നിട്ട് പറയും 2 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മിറർ റൈറ്റിംഗ്, തിരിച്ചെഴുതുന്നു, അക്ഷരം എഴുതിയതുപോലെ തിരിച്ച് എഴുതുന്നു, അത് നോർമലാണ്, അതുകൊണ്ട് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിദഗ്ധരുടെ വിലയിരുത്തലിന് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുട്ടി പഠന വൈകല്യം കണ്ടെത്താൻ കഴിയും. നേരത്തെ കുട്ടി കണ്ടെത്തി മൈൽഡായിട്ടുള്ള പഠന വൈകല്യമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും. പിന്നെ ബാക്കി ഭിന്നശേഷി വിലയിരുത്തി അതിനനുസരിച്ചുള്ള, അപ്പോൾ ഇങ്ങനെ ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ പ്രക്രിയയിലൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്നാലും പഠന വൈകല്യത്തിൽ നമ്മൾ കാണേണ്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിശീലന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കുട്ടിയിൽ മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്.
1: കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251.

0: 2-5.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഇപ്പോൾ അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകത്തിനു വേണ്ടി ബിജു നാരായണൻ പാടിയ ഒരു ഗാനം കേൾക്കാം.

0: അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകത്തിനു വേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫർ.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
10: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. പൊന്മുടി ഡാമിലേക്ക് ഒരു യാത്ര. അവതരണം ഹരിപ്രിയ. 6 മണിക്ക് പദ്ധതികൾ. ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജകുമാരിയിലെ കർഷകനായ ശ്രീ ജോണി തെങ്ങുംകുടി പങ്കെടുക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. യുവജനങ്ങളുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ഡോക്ടർ തസ്നീം നിസാർ സംസാരിക്കുന്നു. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ. ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്നു. 10:30 ഹൃദയരാഗങ്ങൾ. വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4 മണിക്ക് ഓണം പ്രത്യേക ചാറ്റ്.

0: ഷോ. പിന്നണി ഗായകൻ കെ കെ നിഷാദ് പങ്കെടുക്കുന്നു. 5:15 നാടൻ പാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 ആവണി പൊന്നുഞ്ഞാൽ, കവിയും ഗാനരചയിതാവുമായ അൻവർ അലി പങ്കെടുക്കുന്നു, 10:30 ഓണം കഥാവേള, പി സുരേന്ദ്രൻ പങ്കെടുക്കുന്നു, 10:45 ഓണം കവിതാ നേരം, അശോകൻ മറയൂർ പങ്കെടുക്കുന്നു, 10:50 ഇസൈ തെൻട്രിൽ വാട്സപ്പ് സന്ദേശഗാന പരിപാടി.
1: വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഓണം
3: രുചികരമായ ഓണസദ്യയിന് പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ.
5: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
0: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ റിസർവ് വനത്തിലാണ് ഷെന്തുരുണി. ചെന്തുരുണി എന്ന വൃക്ഷത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി പറയാം, കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ റിസർവ് വനത്തിലാണ് ചെന്തുരുണി. ചെന്തുരുണി എന്ന വൃക്ഷത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായി, ആകാശം നേരിയ മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് FM.

തിരുവനന്തപുരം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒരേ പേരിൽ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള ഒരു സ്ഥലമുണ്ട്, പൊന്മുടി. ഒരേ പേരിൽ രണ്ട് സ്ഥലങ്ങൾ. ടൂറിസം ഡയറി ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇടുക്കിയിലെ പൊന്മുടി ഡാമിലേക്കാണ്. പ്രിയ കൂട്ടുകാർക്ക് ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. ഇടുക്കിയിലെ ഒട്ടുമിക്ക സ്ഥലത്തേക്കും പോകുമ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അടിമാലിയിൽ നിന്നാണ്. ഇവിടെ നിന്ന് രണ്ട് റൂട്ടുകളിൽ

മുടിയിലെത്താം. ഒന്ന് അടിമാലി കല്ലാറുകൂട്ടി വഴിയും അല്ലെങ്കിൽ അടിമാലി ആനച്ചാൽ രാജക്കാട് റൂട്ട്. ഈ റൂട്ട് നിങ്ങൾക്കിപ്പോൾ മനഃപ്പാഠമായിരിക്കും. ടൂറിസം ഡയറി നിങ്ങളെ ഇതേ റൂട്ടിൽ ഇതിനു മുൻപും കൊണ്ടുപോയിട്ടുണ്ട്. രാജക്കാട് നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ മുൻപോട്ട് പോയാൽ നമ്മുടെ പൊന്മുടി ഡാമിലെത്താം കേട്ടോ. നമുക്കിന്ന് മറ്റൊരു റൂട്ടിൽ പോയാലോ? അടിമാലിയിൽ നിന്ന് 3 റൂട്ടിലേക്ക് അല്ലാതെ വലത്തോട്ട് കിടക്കുന്ന വഴിയെ പോകാം. ഹൈറേഞ്ച് നിവാസികൾ ഏറെയും പ്രത്യേകിച്ച് 3 വട്ടവട രാജാക്കാട് ഭാഗത്തു നിന്നുമൊക്കെ എത്തുന്ന രോഗികൾ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഈ വലത് ഭാഗത്ത് കാണുന്നത്. ഈ റൂട്ടിലേക്ക് തിരിയുന്നതിന് മുൻപ് പിറകിലെ മലനിരയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാം. തിരക്കിലും അടിമാലി ടൗൺ ഒഴുകുന്നത് ദൂരെ മലനിരകളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു സുന്ദരിയെ പോലെ ഒരു വെള്ളച്ചാട്ടം, താലിമാലി വെള്ളച്ചാട്ടം. അടിമാലി കല്ലാർകുട്ടി റൂട്ടിൽ ടൂറിസം ഡയറി ആദ്യമായല്ലേ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കല്ലാർകുട്ടി ഡാമിലേക്കുള്ള വഴി കണ്ടോ? ഡാമിന്റെ റിസർവോയറിന്റെ മുകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ ഇതുവരെയുള്ള യാത്രയൊക്കെ ഒരു ഗ്രാമീണ പച്ചപ്പിലൂടെ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. അടിമാലി ആനച്ചാൽ രാജക്കാട് റൂട്ടിൽ നിന്ന് കാഴ്ചകൾക്ക് വൈവിധ്യം പകരുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഇങ്ങനെ ചെങ്കുളം പവർ ഹൗസിന്റെ സമീപത്തുകൂടെ നമ്മൾ കടക്കുകയാണ്. ചെങ്കുളം ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. അങ്ങേക്കരയിലെ പവർ ഹൗസ് കാണാനാണെന്ന് തോന്നുന്നു. കുറച്ചുപേർ ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ട്. 2018 വലിയ മഴയും പ്രളയവും ഓർമ്മയില്ലേ? മലയാളിക്ക് മറക്കാൻ പറ്റുമോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ അന്ന് നാമാവശേഷമായി. ഇവിടുന്ന് നേരെയുള്ള റൂട്ടിൽ വേണം നമുക്ക് പോകാൻ. രണ്ട് വഴികളിൽ വലതുവശത്തുകൂടിയുള്ള വഴിയെ നമുക്ക് പൊന്മുടിക്കെട്ടിലേക്ക് കയറാം. ഈ യാത്ര ഇതുവരെ നമ്മൾ പോയ വഴികളുടെ വൈബല്ല നിങ്ങൾക്ക് തരുന്നത്. കാരണം കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ പോകുന്ന സുഖം അത് വേറെ തന്നെയാണ്. പണ്ട് വൈശാലി സിനിമയിൽ പാറയൊക്കെ ഉരുണ്ടുവരുന്ന ഒരു സീൻ ഓർമ്മയുണ്ടോ? അന്നത്തെ കാലത്തും ഇടുക്കിയുടെ ഭംഗി സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലം അതല്ലെന്ന് തോന്നുന്നു. എങ്കിലും ആ സിനിമയിൽ കാണുന്ന പോലെ വലിയ പാറക്കെട്ടാണ് ഇവിടെയും. ഈ പാറക്കെട്ടിലെ പാറയൊക്കെ ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇടതുവശം അത്യാവശ്യം നല്ല ആഴമുള്ള ഭാഗമാണ്. പാറകൾ ഇടുങ്ങിയ ഈ വഴി ഒരു ചുവപ്പ് നിറം വിതറുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ പാറയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് ഒരു കാഴ്ചയാണ്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ ട്രക്കിംഗ് ജീപ്പിൽ സാഹസികമായി യാത്ര ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്.

അങ്ങനെ നമ്മൾ പൊന്മുടി ഡാമിന്റെ സമീപം എത്തിയിരിക്കുകയാണ്. മൂന്നാർ എത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും എത്തുന്ന സ്ഥലമെന്ന നിലയിൽ അത്യാവശ്യം തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ശരിയാണ്, അല്പം തിരക്കുണ്ട്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഡാമിന്റെ മുകളിലൂടെ ഒരു യാത്ര. ഡാമിന്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ നന്നേ വിരളമാണല്ലേ. നിറഞ്ഞു നിൽക്കുന്ന വെള്ളം ധ്യാനിക്കുവാണെന്ന് തോന്നും. കൊച്ചുപക്ഷികൾ ഈ ജലാശയത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഭൂമിയിലെ സ്വാതന്ത്ര്യം മുഴുവൻ ആസ്വദിച്ചവർ ഇവരാണെന്ന് തോന്നും. കൂടാതെ ഡാമിനോട് ചേർന്ന് ചൂണ്ടയിട്ട് മീനിനായി കാത്തിരിക്കുന്ന ചേട്ടന്മാരും. ഇവിടെ തന്നെ ധാരാളം താമസ സൗകര്യവും ഒക്കെയുണ്ട്. ആഹാരത്തിനും വെള്ളത്തിനും ഒന്നും ബുദ്ധിമുട്ടണ്ട. ചെറിയ കടകൾ ഇവിടെയും ഉണ്ട്. പിന്നെ ഓർഡിനറി എന്ന മലയാള സിനിമയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ആ സിനിമയുടെ ക്ലൈമാക്സിൽ ആസിഫ് അലി ചാടുന്ന ഒരു രംഗമില്ലേ, അതിവിടെയാണ് ചിത്രീകരിച്ചത്. ആട് ടൂവും ഈ വഴിക്ക് ചിത്രീകരിച്ച ചിത്രമാണെന്നാണ് പറയുന്നത്. പന്നിയാർ നദിക്ക് കുറുകെ 1963 പണി പൂർത്തിയാക്കിയ ഡാം. 2007 ഈ ഡാമിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി 7 പേരുടെ മരണത്തിന് കാരണമായതും കുറേയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായതും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇവിടെ ഓവർഫ്ലോ ഷട്ടർ തുറക്കുമ്പോഴുള്ള വെള്ളം ഒഴുകി താഴെ തൂക്കുപാലം ഭാഗത്തേക്കാണ് വരുന്നത്.

0: ടൂറിസം ഡയറിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി ഒരു കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. പേര് ഡേസൺ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം.
1: മൂന്നാറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ള വളരെ കാഴ്ച ഭംഗിയുള്ള ഒരു പ്രദേശമാണ് പൊന്മുടി. ഏകദേശം 1950കളിലാണ് ഇവിടുത്തെ കുടിയേറ്റം ആരംഭിച്ചത്. വളരെ ഫലഭൂഷ്ടമായിരുന്ന ഒരു പ്രദേശമായതുകൊണ്ടും ധാരാളം കുരുമുളകൾ അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കറുത്ത പൊന്ന് എന്ന നിലയിൽ പൊന്മുടി മലകൾ കൂടെ ചേർന്നതായതുകൊണ്ട് പൊന്മുടി എന്ന പേര് അതിന് വന്നു. അതിലെ മനോഹരമായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്, പന്നിയാർ എന്ന് പറയുന്ന പുഴ. ആ പുഴയ്ക്ക് കുറുകെ ഒരു ഡാം കെട്ടി, അത് പൊന്മുടി ഡാം എന്ന് അറിയപ്പെടുന്നത്. വളരെ നാരോ ആയിട്ടിരിക്കുന്ന പാറ പിടി ഉണ്ടാക്കിയ ഒരു റോഡാണ് ഈ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഉള്ളത്. പക്ഷേ അത് വളരെ നാരയാണെങ്കിൽ പോലും ഒരു അഡ്വഞ്ചർ രീതിയിൽ യാത്ര ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു റോഡാണ്. അതുപോലെ അതിൻ്റെ ആ പാറയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാർ, അതുപോലെ തന്നെ വളരെ ചുറ്റുപാടുമുള്ള വളരെ അകലങ്ങളിലുള്ള സ്ഥലങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ധാരാളം ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇപ്പോഴും ധാരാളമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. അതുപോലെ തന്നെ സൺറൈസും സൺസെറ്റും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. ചുറ്റുപാടുമായിട്ട് നാരായണപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കള്ളിമാലി വ്യൂ പോയിന്റ് ഉണ്ട്. ഇനിയും അവിടെ ധാരാളമാക്കി വികസനം നടക്കുവാനായിട്ടും ഉണ്ട്. കാരണം വരുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രാഥമിക സൗകര്യത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് നല്ല രീതിയിൽ ഒരു പണ്ടൊരു സർവേ ഉണ്ടായിരുന്നതാണ്. പൊന്മുടിയിൽ നിന്നും ഈ മലയുടെ മണ്ടയിലേക്ക് സ്റ്റെപ്പ് കെട്ടി ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വന്നിരുന്നാണ്. അത് നടപ്പാക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കാരുവിരി മൗണ്ടിൽ നിന്ന് മൂന്നാറിലേക്ക് ഉള്ളൊരു റോഡ് പ്ലാൻ ചെയ്തിരുന്നു. അതും ഈ പൊന്മുടി വഴിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ റോഡ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാവും. ഈ പ്രദേശങ്ങൾ കൂടുതൽ വികസിക്കുവാനായിട്ടും സാധിക്കും.
0: നമ്മൾ വന്ന വഴിയുടെ സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച എന്താണെന്നോ, ഡാമിന്റെ അത്രേ ഉയരത്തിലുള്ള പ്രദേശം പുൽമൂടി കിടക്കുവാണ്. പച്ചപ്പിൽ ഈ ആഴം മുങ്ങിപ്പോയിരിക്കുന്നു. ഡാമിന്റെ താഴെ വരെ എത്തുന്ന സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. ഈ വശത്തുനിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് തൂക്കുപാലം കാണാം. ഇതിനെതിരെ വിനോദസഞ്ചാരികൾ ധാരാളമായി നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് അങ്ങോട്ട് ചെന്ന് കണ്ടാലോ? കാറ്റിന്റെ സുഖം അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തെത്തണം കേട്ടോ.

ഈ വശത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. വഴിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു പാർക്കും സജ്ജമാണ്. ചെറിയ ഫീ അടച്ച് ഇതിൽ പ്രവേശിക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു പാർക്ക്. വലിയ വേരുകളുള്ള മരങ്ങൾ, മരങ്ങളുടെ വേരുകൾ പോലും ഒരു മരത്തിന്റെ വലിപ്പം ഉള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഊഞ്ഞാലുകൾ ഈ മരങ്ങളിൽ ഞാന്നു കിടക്കുന്നു. പിന്നെ കുട്ടികൾക്കായുള്ള ചെറിയ റൈഡ്സും കാണാം. മെയിൻ്റനൻസ് വേണ്ട വിധം നടക്കുന്നില്ലെങ്കിലും വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന പൂച്ചെടികൾ, ഇത് കൊള്ളാട്ടോ, നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളവയാണെങ്കിലും ഒരുപോലെ നട്ടുവളർത്തിരിക്കുന്നതിന് ഒരു ഭംഗിയുണ്ട്.

നല്ല ഉയരത്തിലുള്ള ഊഞ്ഞാലുകളും ഉണ്ട്. ഞാനും ഒന്ന് ആടാൻ പോവുകയാണ്. ഊഞ്ഞാലിലെ ഈ പലകകൾ മിനുസപ്പെട്ടിരിക്കുക, തെന്നി പോകുന്നുണ്ട്. എന്തായാലും ആടാൻ തന്നെയാണ് തീരുമാനം. ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ ഹൈറേഞ്ചിന്റെ ഭൂമിയെ അറിയാം. നല്ല കയറ്റവും ഇറക്കവും ഒക്കെയുള്ള ഭൂമി. നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഒട്ടക സവാരിയും കുതിര സവാരിയും ഉണ്ട്. കുറച്ചു നേരത്തേക്ക് നാടോടി കഥകളിലെ രാജാവും രാജ്ഞിയും ഒക്കെ ആകാം. കുതിരപ്പുറത്ത് ഡാമിന്റെ ഭംഗിയിൽ ഒരു യാത്ര. ഇതിലെ ഡാമിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള പടവുകളുണ്ട്. കാട്ടുമരങ്ങളുടെ വള്ളികൾ സ്വാഭാവിക ഊഞ്ഞാലുകൾ തീർത്തിരിക്കുന്നു. ഫോട്ടോസിന് പറ്റിയ സ്ഥലം.

ചുറ്റിനുമുള്ള മരങ്ങളുടെ ഭംഗിയിൽ സൂപ്പർ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് ഇറങ്ങുമ്പോഴാണ് ഭംഗി. ഡാമിന്റെ റിസർവോയർ ഭാഗത്ത് തെന്നിപ്പോകുന്ന മണലാണ്, ശ്രദ്ധിച്ചിറങ്ങണം. ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യവും ഉണ്ട്. ചെറിയൊരു എക്കോ പോയിന്റ് എഫക്റ്റും ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഉണ്ട്. വേറൊരു ലോകത്തെത്തിയ പോലെ അല്ലെ? സൂക്ഷിച്ച് പടവുകൾ കയറി മുകളിലെത്താം. തൂക്കുപാലം കാണാൻ പോകണം. ഇവിടെ നിന്ന് കാണുന്നത് പോലെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാമല്ലോ. എങ്കിൽ പൊന്മുടി ഡാം ടോപ്പ് റോഡിൽ നിന്ന് ഇറങ്ങി പൊന്മുടി തൂക്കുപാലത്തേക്ക് പോകാം. ഇവിടേക്കുള്ള വരവും ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ്. കാടുപിടിച്ച് ഇരുണ്ട ഒരു അന്തരീക്ഷമാണ്. ചെറിയ മഴ പെയ്യാൻ പോകുവാണോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും പാലം കാണണമല്ലോ. പണ്ട് പൊന്മുടി ഡാം പണിയുന്ന സമയത്ത് അടിമാലിയിൽ നിന്ന് രാജക്കാട്ടിലേക്ക് പോകുവാനായി താൽക്കാലികമായി നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. പഴക്കം അപ്പോൾ ഉദ്ദേശിക്കാവുന്നതല്ലേ ഉള്ളൂ. തടി പാകിയിരുന്നത് മാറ്റി ഇരുമ്പ് ഷീറ്റാക്കി. ഇരുമ്പ് റോപ്പുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നതിന്റെ ബലത്തിലാണ് ഇത് നിൽക്കുന്നത്. കാടിന്റെ ഭംഗിയാണ് ഇവിടെയും എടുത്തു പറയേണ്ടത്. നല്ല മഴയുള്ളപ്പോൾ ഇതിന്റെ അടിത്തട്ട് ഇതുപോലെ കാണാൻ പറ്റില്ല കേട്ടോ. പാറയിൽ ചെറിയ ചെറിയ കിണറുകൾ പോലെ വെള്ളം ഒഴുകി ഇവിടെ തളം കെട്ടി നിൽക്കുകയാണ്. പുഴ ഒഴുകി വരുന്നതിന്റെ ഭംഗി പാലത്തിൽ നിന്ന് ആസ്വദിക്കാം. തൂക്കുപാലത്തിന്റെ ഇരുവശങ്ങളിലെയും കമ്പിയെ പിടിച്ചുകൊണ്ട് കാഴ്ച കാണാം. പേടി കൂടാതെ ഭംഗി ആസ്വദിക്കാം. പാറകളിലെല്ലാം പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പായലുകളും വലിയ ചെടികളും, ഇവയെല്ലാം പാറയെ ആവരണം ചെയ്തിരിക്കുന്നു. ചില പാറകൾക്ക് പാറയുടെ നിറം പോലും കാണാൻ കഴിയുന്നില്ല, പച്ചപ്പ് മാത്രം. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഹിന്ദി മലയാളം പാട്ടുകളൊക്കെ കേട്ട് തൂക്കുപാലത്തിലൂടെ യാത്ര ചെയ്യാം. പണ്ട് ഇതിലെ വണ്ടി കടത്തി വിടുമായിരുന്നു, ഇപ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. തൂക്കുപാലത്ത് വന്നപ്പോൾ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തൂക്കുപാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്ത് തന്നെ ചെറിയ കടകളുണ്ട്. സ്നാക്സും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന കടകൾ. നമുക്കതൊക്കെ കഴിക്കാം, ആസ്വദിക്കാം. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും ഇവിടെ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്കിടാതിരുന്നാൽ ഈ പുഴയും ഈ കാടും ഈ പാലവും ഒക്കെ ഇനിയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ പകർന്ന് ഇവിടെ തന്നെ കാണും. എങ്കിലല്ലേ ടൂറിസം ഡയറിക്കും കൂട്ടുകാർക്കും ജീവിത തിരക്കിൽ നിന്ന് മാറി മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ, പ്രകൃതിയുടെ മാന്ത്രിക സ്പർശമേൽക്കാൻ എത്താൻ പറ്റൂ. എന്നാൽ ഇന്ന് മടങ്ങിയാലോ? സമയം വൈകും മുമ്പേ നമുക്ക് തൂക്കുപാലത്തിലെ കാഴ്ചകൾക്ക് വിട നൽകാം. അടുത്ത ടൂറിസം ഡയറിയിൽ ഒരുമിക്കാനായി വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഹരിപ്രിയ.

0: അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു.

0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ഭക്തിമതി വധൂ പ്രാതഃ ആതപോവനാത് യേനാം അന്വേതു. പത്നിയായ സുദക്ഷിണ ആശ്രമത്തിൻ്റെ അതിരുവരെ നന്ദിനിയെ അനുഗമിക്കണം. പ്രയത വ്രതശുദ്ധയായി പ്രഭാതകാര്യങ്ങൾ നോക്കേണ്ടത് പത്നിയാണ്. അർച്ചിത ഭക്തിയോടെ പൂജിച്ച് ഗന്ധമാല്യങ്ങൾ ചാർത്തിയ ശേഷം ആശ്രമത്തിൻ്റെ പടിവരെ ധേനുവിനെ പിന്തുടരണം. അതുപോലെ തന്നെ വൈകുന്നേരം പ്രത്യുദ്വ്രജേത് എതിരേറ്റ് സ്വീകരിക്കണം. പത്നി സുദക്ഷിണ വ്രതശുദ്ധിയോടെ പ്രഭാതത്തിൽ ധേനുവിനെ പൂജിച്ച് ആശ്രമവളപ്പ് വരെ അനുഗമിക്കണം. വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ പടിക്കലോളം ചെന്ന് സ്വീകരിച്ച് ആനയിക്കുകയും വേണം. വ്രതചര്യ ഇരുവർക്കും വേണം. നന്ദിനി പരിചരണവും അങ്ങനെ തന്നെ. ആശ്രമത്തിനുള്ളിൽ പത്നി, വെളിയിൽ വനത്തിൽ പതി. ഇതാണ് മുനി ഏർപ്പെടുത്തിയ ചിട്ട. ധേനു പ്രസാദിക്കും വരെ ഇവണ്ണം പൂജിച്ചാൽ അഭീഷ്ടം സാധിക്കും, പുത്രനെ ലഭിക്കും എന്ന് വസിഷ്ഠൻ ഇരുവരെയും അനുഗ്രഹിച്ചു.

0: ഇതി ത്വം പരിചര്യാപരോ ഭവ. ഇവണ്ണം നീ ധേനുവിനെ പരിചരിക്കുക, അവൾ പ്രസാദിക്കും വരെ. ആ പ്രസാദാത്. അവിഘ്നം അസ്തു, തടസ്സങ്ങൾ മാറട്ടെ. പിതാ ഇവ ത്വം പുത്രിണാം ധുരി സ്ഥേയാഹ. പുത്രേണ സഹ വർത്തതേ ഇതി പുത്രീ. പുത്രൻ ഉള്ളവൻ അവരുടെ മുൻനിരയിൽ നീ എത്തും, നിന്റെ പിതാവിനെ പോലെ. നീ പുത്രനായി ലഭിച്ചതിൽ പിതാവ് ധന്യനായതുപോലെ അനുരൂപനായ പുത്രനെ നിനക്കും ലഭിക്കും. മൂന്ന് കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ പ്രസാദാത് പരിചര്യാപരോ ഭവ. അവിഘ്നം അസ്തു. പിതേവ പുത്രിണാം ധുരി സ്ഥേയാഹ. ദിലീപൻ്റെ പരാതികൾക്കെല്ലാം ഒറ്റയടിക്ക് പരിഹാരം ഗുരു കണ്ടെത്തിയിരിക്കുന്നു.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

ഇന്ന് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ സമിശ്ര കൃഷിയോടൊപ്പം തന്നെ മലയിഞ്ചി കൃഷിയിലും ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ കർഷകനായ ശ്രീ ജോണി തെങ്ങുംകുടി കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ 7:35 ആരോഗ്യവേദിയിൽ കേൾക്കാം. യുവജനങ്ങളുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ഡോക്ടർ തസ്നിം നിസാർ സംസാരിക്കുന്നു.

നാളെ വൈകുന്നേരം 4 മണിക്ക് ഓണം പ്രത്യേക ചാറ്റ് ഷോയിൽ പിന്നണി ഗായകൻ കെ നിഷാദ് പങ്കെടുക്കുന്നു. നാളെ വൈകുന്നേരം 4 മണിക്ക് ഓണം ചാറ്റ് ഷോ, പിന്നണി ഗായകൻ കെ നിഷാദ് പങ്കെടുക്കുന്നു.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി.

0: നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 wicket ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 anti-submarine വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3rd മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി ക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അത്തം തുടങ്ങിയതു മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
0: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രന്ഥശാലയിൽ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പുകമ്പികൾ തെറിച്ചു വീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1,250 നിന്നും 1,500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 8 നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് 2 പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 ഉയർന്ന് 77,541 നിഫ്റ്റി 20 നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. രാവിലെ 880 വർദ്ധിച്ച് പവന് 117,680 വൈകിട്ടോടെ വീണ്ടും 800 ഉയർന്ന് 118,480 ഗ്രാമിന് 14,810 പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ ജൈത്രയാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ബിന്ദു വിനോദ്. മാനവരാശിയുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിലും സാങ്കേതിക പുരോഗതി കൈവരിക്കുന്നതിലും ബഹിരാകാശ ഗവേഷണത്തിനുള്ള പങ്ക് അതുല്യമാണ്. ഭൂമിക്കപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നിരന്തര പരിശ്രമങ്ങൾ ശാസ്ത്രലോകത്തിന് അനവധി നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെ പ്രതീകമാണ് നാം ആഘോഷിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ചരിത്രപരമായ വിജയത്തിന്റെ സ്മരണ പുതുക്കിയാണ് രാജ്യം ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത്. യുവതലമുറയിൽ ശാസ്ത്രീയ മനോഭാവം വളർത്താനും ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനും ദിനാചരണം വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ഭാവി സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ദിനാചരണം നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് ആഘോഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണ്. തുടർന്ന് പ്രഗ്യാൻ റോവറും പ്രവർത്തന

വ്യക്തമാക്കി. ലാൻഡിംഗ് സൈറ്റിന് ശിവശക്തി എന്ന അവിസ്മരണീയമായ പേരാണ് നൽകിയത്. ഈ ഉജ്ജ്വല നേട്ടമാണ് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന് വഴി തുറന്നത്. ചരിത്ര വിജയത്തിന് തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മഹത്തായ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ഈ വർഷം ഓഗസ്റ്റ് 23 ഇന്ത്യ 3 ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ്. ചരിത്രപരമായ ഈ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി, കൺമുന്നിൽ ഒരു വലിയ ചരിത്രം ജനിക്കുന്നത് കാണാൻ കഴിയുന്നത് ഏതൊരു തലമുറയുടെയും ജീവിതത്തിലെ ഏറ്റവും അപൂർവവും ധന്യവുമായ അനുഭവമാണെന്ന് പറഞ്ഞു. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെയും സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്ന സന്ദേശവുമായി 2024 ഓഗസ്റ്റ് 23 രാജ്യം ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച മികച്ച നേട്ടങ്ങൾ, സമൂഹത്തിന് അത് നൽകുന്ന സാധ്യതകൾ, ഈ മേഖലയിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന അനന്തമായ അവസരങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ ചന്ദ്രനിൽ എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമെന്ന പദവിയോടൊപ്പം US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4-ാമത്തെ രാജ്യമെന്ന ചരിത്ര നേട്ടവും ചന്ദ്രയാൻ 3 ദൌത്യം ഇന്ത്യക്ക് സമ്മാനിച്ചു. വികസിത ഭാരതത്തിലേക്ക് നൂതനാശയങ്ങളും പങ്കാളിത്തവും വഴി ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിരയിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതാണ് ബഹിരാകാശ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാഘോഷങ്ങളുടെ ഭാഗമായി VSSC, LPSC, IISU, IIST എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്കൂളുകളിലും വിവിധ കേന്ദ്രങ്ങളിലും ഏകദിന ശില്പശാലകളും നടത്തും. ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളോടുള്ള മികച്ച പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ്. 2008 വിക്ഷേപിച്ച ആദ്യ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 1 ആണ് ഈ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിയെ കൂടുതൽ കരുത്തുറ്റതാക്കി. ചന്ദ്രയാൻ 3 ദൌത്യത്തിന് ശേഷം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കൈവരിച്ചത് വൻ മുന്നേറ്റങ്ങളാണ്. ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ഏജൻസികളുമായുള്ള സഹകരണം ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പ്രശസ്തിയുടെ വ്യക്തമായ തെളിവാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നിസർ ദൌത്യം. 2025 ജൂലൈ 30 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പേടകം വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് മുൻപില്ലാത്ത വിധം സമഗ്രമായ വിവരങ്ങളാണ് നൽകുന്നത്. അതോടൊപ്പം മനുഷ്യരെ പങ്കാളികളാക്കിയുള്ള ബഹിരാകാശ ദൌത്യങ്ങളിലും രാജ്യം ചരിത്രപരമായ നേട്ടം കൈവരിച്ചു. 2025 ജൂൺ 25 വിക്ഷേപിക്കുകയും ജൂലൈ 15 സുരക്ഷിതമായി തിരിച്ചിറങ്ങുകയും ചെയ്ത AXIOM 4 ദൌത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറി. ഈ ദൌത്യത്തിനിടെ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ച 7 സൂക്ഷ്മ ഗുരുത്വാകർഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ബഹിരാകാശത്ത് പേശികളുടെ പുനരുജ്ജീവനം, പായലുകളുടെ വളർച്ച, വിളകളുടെയും സൂക്ഷ്മാണുക്കളുടെയും നിലനിൽപ്പ്, മനുഷ്യന്റെ ചിന്താശേഷി, സയനോ ബാക്ടീരിയകളുടെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചാണ് പഠനങ്ങൾ. സ്പേസ് എക്സിന്റെ Falcon 9 റോക്കറ്റാണ് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. 1984 രാകേഷ് ശർമ്മ നടത്തിയ ചരിത്രപ്രസിദ്ധമായ യാത്രയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പൌരൻ പങ്കാളിയാകുന്ന ആദ്യ ബഹിരാകാശ ദൌത്യമായിരുന്നു അത്. 2018 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ മുന്നേറ്റങ്ങൾക്ക് തുടക്കമായത്. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തം ബഹിരാകാശ യാത്രികരെ വിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ ദേശീയ ദർശനത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു അത്. മംഗൾയാൻ എന്ന ചൊവ്വ ഭ്രമണപഥ ദൌത്യത്തിലൂടെയാണ് ഇന്ത്യ അന്തർഗ്രഹ പര്യവേക്ഷണത്തിന് തുടക്കമിട്ടത്. 2014 സെപ്റ്റംബർ 24 വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയതോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ഇതോടെ നാസ, റോസ്കോസ്മോസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകമെത്തിക്കുന്ന 4-ാമത്തെ ഏജൻസിയായി ISRO സ്ഥാനം പിടിച്ചു. 6-മാസത്തെ ദൌത്യത്തിനായി രൂപകൽപ്പന ചെയ്ത മംഗൾയാൻ പ്രതീക്ഷകൾ മറികടന്ന് 8 വർഷത്തിലേറെക്കാലം പ്രവർത്തനക്ഷമമായി തുടർന്നു. ആദിത്യ L1 ദൌത്യത്തിലൂടെ

0: ഉൾപ്പെടെ സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിലും ഇന്ത്യ നിർണായകമായ ചുവടുവയ്പ് നടത്തി. ഈ നേട്ടങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തുകയും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും സാങ്കേതിക നവീകരണങ്ങൾക്കും വലിയ പ്രചോദനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും കൈവരിച്ച നേട്ടങ്ങളുടെ കരുത്തിൽ ആദ്യ ശുക്രദൌത്യത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ശുക്ര ഭ്രമണപഥ ദൌത്യം 2028 മാർച്ചിൽ വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബഹിരാകാശ പര്യവേഷണത്തിൽ വലിയ കുതിപ്പാവും. ബഹിരാകാശത്ത് ഗവേഷണങ്ങൾ നടത്താനും ശാസ്ത്രജ്ഞർക്ക് തങ്ങാനുമുള്ള ഇന്ത്യയുടെ സ്വന്തം കേന്ദ്രമാണിത്. ISRO രൂപകൽപ്പന ചെയ്യുന്ന ഈ പദ്ധതിയിൽ ആകെ 5 മോഡ്യൂളുകളാണ് ഉള്ളത്. ഇതിന്റെ ആദ്യ ഭാഗമായ BAS-01 2028 വിക്ഷേപിക്കാനും 2035 നിലയം പൂർണമായും പ്രവർത്തനക്ഷമമാക്കാനുമാണ് വിഭാവനം ചെയ്യുന്നത്. 2014 കേവലം ഒരു ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം 400-ലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഉദാരമായ വിദേശ നിക്ഷേപ നയങ്ങളും സ്വകാര്യ പങ്കാളിത്തവും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ വാണിജ്യ സംരംഭങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് വേഗം കൂട്ടിയത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പര്യാപ്തതയും ആഗോള പങ്കാളിത്തവും ഉറപ്പാക്കി രാജ്യം മുന്നേറുന്നതിന്റെ തെളിവാണിത്. ചെലവ് കുറഞ്ഞതും പുനരുപയോഗിക്കാവുന്നതുമായ ബഹിരാകാശ ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വിപ്ലവകരമായ കുതിപ്പാണ് ISRO പുതിയ ദൌത്യം. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മികച്ച ഉദാഹരണമാണ്. വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, കൃഷി, ദുരന്ത നിവാരണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിരവധി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ പിന്തുണ ലഭിച്ചു. വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ച് ഇന്ത്യ ബഹിരാകാശ വാണിജ്യ രംഗത്തും സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹ ദിശാനിർണയ സംവിധാനമായ നാവിക് രാജ്യത്തുടനീളവും അതിർത്തികളിൽ നിന്ന് 1500 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനനിർണയം, ദിശാനിർണയം, സമയവിവര സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പ്രതീകമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. സ്വയം പര്യാപ്ത ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ എന്നീ സംരംഭങ്ങളിൽ ഉറച്ച് 2047 വികസിത രാഷ്ട്രമായി മാറാനുള്ള കാൽവെപ്പിൽ രാജ്യം ഇന്ന് ആഗോള ബഹിരാകാശ രംഗത്ത് മുൻനിര സ്ഥാനത്ത് തുടരുന്നു. ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളിലൂടെയും സാങ്കേതിക വികസനത്തിലൂടെയും കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ ശ്രദ്ധേയവുമായ ഒരു ഇന്ത്യയെ വളർത്തിയെടുക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാർഷിക ജീവനം. കാർഷിക ജീവനത്തിൽ ഇന്ന് സമ്മിശ്ര കൃഷിയോടൊപ്പം തന്നെ മലയിഞ്ചി കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന രാജകുമാരിയിലെ കർഷകനായ ശ്രീ ജോണി തെങ്ങുകുടിയിലുമായി അനുരാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: കാർഷിക ജീവനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് രാജകുമാരി തെങ്ങുംകുടിയിൽ ജോണി എന്ന സമ്മിശ്ര കർഷകനാണ്. ഹൈറേഞ്ചിന് അത്ര പരിചിതമല്ലാത്ത മലയിഞ്ചി കൃഷിയിലും മികവ് തെളിയിച്ച കർഷകനാണ് ജോണി. ജോണി ചേട്ടാ നമസ്കാരം.
3: നമസ്കാരം.
2: പിന്നെ എത്ര വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്?
3: എന്റെ 60 വയസ്സ് കാലം പോലെ ഞാൻ കൃഷിയില്.
2: ഇപ്പൊ എത്ര വയസ്സുണ്ട്?
3: ഇപ്പൊ എനിക്ക് 61 വയസ്സ് കഴിഞ്ഞു.
2: കുട്ടിക്കാലം മുതൽ
3: കൃഷിയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. അന്ന് മുതൽ ഞാൻ ഈ കൃഷികളൊക്കെ സാധാരണ നമ്മുടെ നാടൻ രീതിയിലുള്ള കൃഷികളൊക്കെ കണ്ടും ഒക്കെ ഞാൻ വളർന്നയാളാണ്.
2: വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു?
3: വിദ്യാഭ്യാസം രാജകുമാരി തന്നെയാണ്. രാജകുമാരി രാജാക്കാട്ടിലുമായിട്ട് കുറെ കാലം. അപ്പം അന്ന് പാരലൽ ട്യൂട്ടോറിയൽ കോളേജുകളൊക്കെയാണ്, അവിടെയൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്.
2: അതിനുശേഷം പൂർണ്ണ സമയ കർഷകനായി.
3: അപൂർണമായിട്ടും കൃഷി തന്നെയായിരിക്കും.
2: ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ എന്തൊക്കെയായിരുന്നു കൃഷി?
3: എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ആ മലകളുടെ താഴ്വാരങ്ങളിലെല്ലാം നെൽകൃഷി ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ടും നല്ല രസകരമായിട്ടും കൃഷിയുണ്ട്. ഇപ്പം അത് നിലവിൽ ഒരു പാടങ്ങളിലും കൃഷിയില്ല. കാരണം അത് കൃഷി നഷ്ടമാണ്. കൃഷിക്കുള്ള പഴയതുപോലെ ജോലി ചെയ്യാനുള്ള ആളില്ല. അങ്ങനെ പിന്നെ പക്ഷി കീടങ്ങളുടെയൊക്കെ ശല്യങ്ങളുണ്ട്. അന്ന്

0: ഏറ്റവും നമ്മുടെ പാടങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിർത്തി ഓരോ ചാലുകളിൽ കൂടെ വെള്ളം ഒഴുക്കി വിട്ട് നല്ല ഭംഗിയായിട്ട് കൃഷികൾ നടന്നിരുന്നു. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അരി ആഹാരങ്ങളും കഴിക്കാമായിരുന്നു.
1: ഏറ്റവും കൂടുതൽ അന്ന് നെൽകൃഷി ആയിരുന്നു ഈ ഭാഗത്ത്.
0: ആ നെൽകൃഷിയുണ്ട്, പുൽത്തൈലമുണ്ട്, പിന്നെ മരച്ചീനി കൃഷികൾ, ചില ചില മലമടക്കുകളിൽ കൂടി മാത്രമായിരുന്നു അന്ന് ഏലം ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പുതിയ വെറൈറ്റി ഏലങ്ങൾ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ ഏലക്കൃഷിയായത്.
1: അതൊക്കെ എത്ര വർഷം മുമ്പായിരിക്കും ഈ ഏലകൃഷിയിലേക്ക് വ്യാപകമായിട്ട് ആളുകൾ തിരിയാൻ ഒരു
0: ഏലകൃഷിയിലേക്ക്
1: സാഹചര്യം വന്നത്?
0: ഒരു 40-42 വർഷത്തിന് മുമ്പാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ചാട്ടോ ഞാൻ പറയുന്നത്. ഒരു 40-42 വർഷം മുമ്പാണ് വ്യാപകമായിട്ട് ഏലകൃഷി തുടങ്ങുന്നത്. അത് ഞെർലാനി എന്ന് പറയുന്ന മലയിലൊക്കെ പിടിച്ച തണലൊന്നും ഇല്ലാതെ കൃഷി ചെയ്യാവുന്ന ഒരു ഞെർലാനി എന്നൊരു ഇനം നമ്മുടെ കാർഷിക ഭൂപടത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഏലകൃഷി നന്നായിട്ട് വ്യാപകമായത്.
1: അതോടുകൂടി ഹൈ റേഞ്ചിന്റെ ചരിത്രം മാറി എന്ന് പറയാം അല്ലേ?
0: ഹൈ റേഞ്ചിൻ്റെ ചരിത്രം മാറി, സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഹൈ റേഞ്ച് മാറി വന്നു. അത് അങ്ങനെ ആ ഉൽപ്പാദനശേഷിയുള്ള ഏലത്തൈയുടെ കണ്ടെത്തലാണ് ഇടുക്കിയിലേക്ക് ഏറ്റവും നിർണായകമായ ഒരു കൃഷിയുടെ ഒരു പുരോഗതിയുണ്ടായത്.
1: ഈ ഞള്ളാനി തട്ടകൾക്ക് ഏലം കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ ഇനമായിരുന്നു ഉണ്ടായിരുന്നത്?
0: ഞള്ളാനി തട്ടകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് കുത്തുമൈസൂർ, ബൾക്കം മൈസൂർ എന്ന് പറയുന്ന രണ്ടിനം ചെടികളായിരുന്നു എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. പിന്നെ അതിലൊരു ഈറ്റ ഏലം അങ്ങനെ പറയുന്ന ഒരു പച്ചക്കളറുള്ള ഏലമുണ്ട്. ഒരു 3-4 വെറൈറ്റി ഏലം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ കുത്തുമൈസൂറും ബൾക്ക് മൈസൂറുമാണ് നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു പേരുള്ള ചെടികൾ.
1: അതിൻ്റെ ഉൽപ്പാദനം കുറവായിരുന്നു അല്ലേ?
0: അതിന് ഉൽപ്പാദനം കുറവ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇത്രയും വ്യാപകമായിട്ട് അത്രയും ഉൽപ്പാദനം ഉണ്ടാകില്ല. എങ്കിലും അത് വളരെ നല്ല, ഇപ്പം ഈ ഞള്ളാനിയേക്കാളും നല്ല നല്ല ഗന്ധമുള്ള ചെടിയായിരുന്നു. അതിൻ്റെ അരികൾക്ക് അടിയൊരെണ്ണം നമ്മൾ പൊട്ടിച്ചാൽ ഈ ഞള്ളാനിനേക്കാളും ഭയങ്കര രൂക്ഷമായ നല്ല ഗന്ധമുള്ള ചെടിയായിരുന്നു. ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന്.
1: ഇപ്പം അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും?
0: ഇപ്പം വളരെ വിരളമായിട്ട് എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ഇപ്പം മറ്റുള്ള വെറൈറ്റി തൈകളിലേക്ക് മാറി. ഞള്ളാനി, ഭൂമി ഏലം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി ഏലം കർണാടകത്തിൽ നിന്നൊക്കെ സ്പൈസസ് ബോർഡിൻ്റെയും KVK എന്നൊക്കെ കൊണ്ടുവന്ന തൈകളൊക്കെ ആയിട്ട് വ്യാപകമായിട്ടും മറ്റും അനേക സൈസ് ഉണ്ട്.
1: ഈ ഏലം കൃഷിയിൽ ഈ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ ഏറ്റവും നന്നായി ഏലം വിളവ് തരുന്നൊരു സ്ഥലമാണോ ഈ രാജകുമാരി?
0: കാലാവസ്ഥ ഒരു നിർണായകമായ ഘടകമാണ്. കാലാവസ്ഥ നന്നായി നിന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിളവുണ്ടാവും, നല്ല ക്രോപ്പ് ഉണ്ടാവും നമുക്ക്. അത് നമ്മൾ കൃത്രിമമായിട്ട് നനച്ചും അല്ലാതെയൊക്കെ ചെയ്യുന്നതിനേക്കാളും നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ തരുന്ന ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ധാരാളം കായുണ്ടാവും. ഞാനൊരു 30-35 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് എനിക്ക് ഒരു ഏക്കറിൽ നിന്നും 1200 കിലോ കായ അന്ന് കിട്ടിയതാണ്. അത് ഞാൻ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ അകത്ത് അന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയകൾ കുറവ്, പിന്നെ രാജകുമാരിൽ ചില ചില ആളുകൾക്കൊക്കെ അറിയാം. അതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പേരൻസ് ആയിട്ടുള്ള ആളുടെ ഒരു സ്റ്റോറിലാണ് ഞാനിത് ഉണക്കിയൊക്കെ വെച്ചിരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹമൊക്കെ മരണപ്പെട്ടു പോയിട്ടോ. ഒരേക്കർ 20 സെന്റ് സ്ഥലത്ത് നിന്ന് അന്നത്തെ കാലം. അത് എനിക്കത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞള്ളാനി ചെടിയല്ല, പക്ഷേ അത് എനിക്ക് ഭയങ്കര ഭീമമായ ഒരു നഷ്ടം, ഒരു നഷ്ടബോധമുണ്ട്. ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന്, എൻ്റെ തറവാട് വക കുറേ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അന്ന് ഈ പറയുന്ന കെമിക്കലൊന്നും അടിക്കുന്ന പരിപാടികളൊന്നുമില്ല. വളമൊന്നും ഇടുന്ന വളയിടിയിലൊക്കെ വളരെ കുറവ്, ചാണകമോ അല്ലെങ്കിൽ രാസവളമാണെങ്കിലും കുറച്ച് മാത്രം, പേരിന് മാത്രം. അന്നുള്ളതെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം മരുന്നടിക്കും, തുള്ളി മരുന്നുകൾ. അത് ഒരു കുനാൽഫോസും ഒരു മീഥൻ പാർത്തിയാണോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു അങ്ങനെയുള്ള ഒരു മരുന്ന്, 2 പ്രാവശ്യം തുള്ളി മരുന്നടിക്കും. അതുകൂടാതെ പിന്നെ ഹോളിഡോളിൻ്റെ ടെസ്റ്റ് വേനൽക്കാലത്ത് ഏലത്തിന് ഇങ്ങനെ വിതറും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ.
1: അപ്പോൾ ഈ കീടബാധകളൊന്നും ഒന്ന് കുറവായിരുന്നു
0: അന്ന്? കീടബാധകൾ അങ്ങനെ കാര്യമായി, ഈ തണ്ടുവറപ്പിനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ, അന്ന് ഞാൻ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല എങ്കിൽ പോലും ആ വേനൽക്കാലത്ത് ഇങ്ങനെ തോട്ടത്തിലൊക്കെ പോകുമ്പോൾ അത് പുല്ലൊക്കെ, വേനൽക്കാലത്ത് ആരും ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. വളരെ ഉണക്ക് പറ്റുമെന്ന് പറഞ്ഞ് ഏലം ക്ലീൻ ചെയ്യുമെന്ന്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പോകുന്ന സമയത്ത് നന്നായിട്ട് കായ് ഇങ്ങനെ കിടക്കുന്ന ഒരു 4 വെറൈറ്റി തൈ ഞാൻ കണ്ടെത്തിയിരുന്നു. ആ തൈ ഞാൻ ഇങ്ങനെ ഓരോ ചിമ്പുകൾ പിരിച്ചു വെച്ചാണ് എനിക്ക് ഇത്രയും ക്രോപ്പായിട്ടുള്ള ഏലം ഉണ്ടായത്. അത് അന്നത്തെ കാലം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കറിയാം. എനിക്ക് രാജാക്കാട്, മുല്ലക്കാനോ അവിടെ നിന്നൊക്കെ ഓരോരുത്തർ വന്ന്

0: എൻ്റെ തോട്ടം നോക്കുമായിരുന്നു. അത് എങ്ങനെയോ മണ്ണിൻ്റെ ഘടനയും എല്ലാം കൂടിയാണ്, ഞാൻ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൃത്രിമങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം രാസവളങ്ങൾ ഇട്ടിട്ടുണ്ട്, മരുന്നടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ആ മണ്ണിൻ്റെ ഘടനയൊക്കെ ആകാനാണ് വഴി. നല്ല ഏറ്റവും നല്ല വലിപ്പമുള്ള സൈസ് കായ് എനിക്കൊരു 1200 കിലോ കായ് 1.5 ഏക്കറിന്ന് കിട്ടി. അത് 1 ഏക്കർ 15 സെൻറ്റ് കാണും. അത് മണ്ണിൻ്റെ പുഷ്ടിമയാകാനാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നിപ്പോൾ ആ പുഷ്ടിമയൊന്നും കാണുന്നില്ല മണ്ണിന്.
1: ഇപ്പോൾ കൃഷി ചെലവുകളും കൂടുതലാണല്ലോ. അപ്പോൾ
0: കൃഷി ചെലവുകൾ കൂടുതലുണ്ട്. കൃത്യമായിട്ട് അത് പഴയ രീതിയിൽ പണി ചെയ്യുന്ന ആളുകളെ ലേബറിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. തനിച്ചൊന്നും ഒരു ചെറിയ ചെറിയ ഭൂമിയാണെങ്കിലും പണി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കൃഷി ചെയ്യുന്നു പറഞ്ഞാൽ അത് മാത്രം, ഏലം മാത്രമല്ല, എനിക്ക് ജാതി കൃഷിയുണ്ട്, കുരുമുളക് കൃഷിയുണ്ട്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് മലയിഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്.
1: അപ്പോൾ എല്ലാ കർഷകരും ഇങ്ങനെ സമ്മിശ്ര വിളകൾ കൃഷി ചെയ്താൽ മാത്രമാണ് ഇതിനകത്തൊരു ലാഭം എന്ന് പറയാൻ
0: പറ്റുള്ളൂ. അത് നമുക്ക് ഒരു വിളവിൽ ഇച്ചിരി കുറവ്
1: നഷ്ടം
0: വന്നാലും നമുക്ക് കുരുമുളക് ഇതൊക്കെ നമുക്ക് നികത്തി പോകാം. പിന്നെ ഇപ്പൊ കുരുമുളക് കൃഷിയിൽ നിന്നും പിൻവാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്.
1: എന്താണ് കാരണം?
0: അത് കുരുമുളകിന് എന്തോ അതിന് ദ്രുതവാട്ടം. പിന്നെ നമ്മൾ പുതിയ തൈ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൈ ഒരു 4-5 അടിയൊക്കെ ആകുമ്പോഴേക്കും ആ തൈ പഴുത്തു പോവുക. അതിന് വേരിന് ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന് നമുക്കതിൻ്റെ ഈ രോഗം കണ്ടറിഞ്ഞ് ചികിത്സിക്കണം എന്ന് പറഞ്ഞ പോലെ സാധാരണപ്പെട്ട കൃഷിക്കാരന് രോഗം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അവൻ്റെ പാരമ്പര്യമായിട്ടുള്ള ആ കൃഷി രീതി അനുസരിച്ച് അവൻ കൃഷി ചെയ്തു പോകാനാണ് അവനെ കൊണ്ട് സാധിക്കുക. പിന്നെ പിന്നെ നമ്മുടെ KVK-യിലും ആ പാമ്പാടും പാറയൊക്കെ പോയി അതിൻ്റെ ബാക്കി അതിൻ്റെ രോഗ കീടങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് കൃഷി ചെയ്യുന്നത്.
1: അത് ഏതിനം കുരുമുളകാണ് ഈ ഭാഗത്തുള്ളത്?
0: ഈ ഭാഗത്ത് ചെങ്ങന്നൂർ ഒരു കൊടി, പിന്നെ 1500 കരിമുണ്ട, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പം പുതിയ പുതിയ പെപ്പർ തെക്കനോ അങ്ങനെയൊക്കെ പലതും വന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുണ്ടായിരുന്ന ചെങ്ങന്നൂരും കരിമുണ്ടായിരുന്നു.
1: ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നടീൽ വസ്തു ഏതാണ്?
0: നടീൽ വസ്തു തായ്തണ്ടിൽ നിന്നും മണ്ണിനോട് ചേർന്ന് നീണ്ടുവരുന്ന വള്ളികളാണ് നമ്മൾ മുറിച്ച് നടുന്നത്.
1: ഈ മുളപ്പിച്ച തൈയാണോ നടുന്നത് അതോ തണ്ട്?
0: ആദ്യം ഞാൻ കൃഷി തുടങ്ങുന്ന സമയത്തൊക്കെ നേരിട്ട് നടുകയായിരുന്നു. ഒരു മുഴ നീളത്തിന് വീതം മുറിച്ചിട്ട് നമ്മൾ നേരിട്ട് നടുകയായിരുന്നു. അത് നല്ല മഴയുടെ ഒക്കെ സീസൺ ആരംഭിക്കുന്ന അനുസരിച്ച് നടുമ്പോൾ നന്നായിട്ട് കയറി വരുമായിരുന്നു. അതിൽ നിന്ന് ധാരാളം കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ കൃഷിക്കാർക്കും.
1: ഈ കുരുമുളക് തൈ നട്ട് എത്ര കാലം വേണം അതൊരു വിളവിലേക്ക് എത്താനായിട്ട്?
0: അന്നത്തെ വള്ളി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് 3-ാമത്തെ വർഷം മുതൽ കായ് കിട്ടും. 3-ാമത്തെ വർഷം നമുക്ക് പേരൻസൊക്കെ പറയണം 3-ാം വർഷം മുണ്ടു മാടിക്കാനുള്ള കാശ് കിട്ടുന്നതാണ് ഒരു കോടി എന്ന്. അപ്പം ആ 3-ാമത്തെ വർഷം മുതൽ കായ്ഫലമാവും.
1: ഇത് രോഗബാധയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു ചെടി എത്ര കാലം വരെ നമുക്ക് ആയുസ് കിട്ടും?
0: അയ്യോ, അത് ഇപ്പം ഒരു 30 വർഷമായ കൂടി എൻ്റെ തോട്ടത്തിലുണ്ട്. അത് വലിയ തണ്ടിനെല്ലാം വണ്ണം വെച്ച് അതിന് കായ്ഫലം കുറവാണ്. അത് അതിൻ്റെ ഒരു ആയുസ്സൊക്കെ തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് ഒത്തിരി കുരുമുളക് തന്ന ചെടിയായതുകൊണ്ട് ഞാനത് അത് അങ്ങനെ നിന്നോട്ടെ, ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്.
1: ഇപ്പോൾ കുരുമുളക് അങ്ങനെ കർഷകർ കുറവാണോ കൃഷി?
0: ഇപ്പോൾ കുരുമുളകിലേക്ക് നമ്മുടെ ഭാഗത്ത് കുരുമുളക് കൃഷി കുറവാണ്. എന്നാൽ മറ്റുള്ള ഇച്ചിരി ചൂടൊക്കെ ഉള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുരിക്കാശ്ശേരി, തങ്കമണി, ആ ഭാഗങ്ങൾ, തങ്കമണിയൊക്കെ ഏലമാണ്, മുരിക്കാശ്ശേരിയൊക്കെ ചെറിയ ചെറിയ പ്ലാന്റേഷനുകൾ വരുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ കാണുന്നു, യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഈ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലാഭകരമാണോ കുരുമുളക്?
0: വില വെച്ച് നോക്കുമ്പോൾ കേടുകളും മറ്റൊന്നും ഇല്ലാതിരുന്നാൽ നമുക്ക് ലാഭമാണ്. എപ്പോഴും കൃഷി ലാഭമാണ്. അത് കൃഷി ലാഭം എന്ന് തന്നെയല്ല, നമുക്ക് മനസ്സിന് സന്തോഷവും ഒക്കെ തരുന്നൊരു മേഖലയത്.
1: ഈ ഏലത്തെ അപേക്ഷിച്ച് ചെലവ് കുറവാണെന്ന് തോന്നുന്നുല്ലേ?
0: ചിലവുണ്ട്. ഇപ്പോഴത്തെ ചിലവനുസരിച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ ഉപയോഗിക്കണമെങ്കിൽ ഭയങ്കരമായ ചിലവുകളാണ്. പിന്നെ അതനുസരിച്ചുള്ള ശരീരത്തിന് ക്ഷീണങ്ങളും പ്രശ്നങ്ങളും മനുഷ്യൻ ഉണ്ടാകുന്നുമുണ്ട്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വലിയ കിണറുകളോ കുഴൽ കിണറുകളോ ഒന്നും ഈ നാട്ടിലുണ്ടായിരുന്നില്ല. സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ ചെറിയൊരു ഓലി എന്നാണ് പറയുന്നത്, ചെറിയൊരു കിണർ താത്തി, അതിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം ചുമ്മ കോരി കുടിക്കാമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും സാധ്യമല്ല. മനുഷ്യന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി.
1: ജലസ്രോതസ്സുകളെല്ലാം
0: മലിനമായി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും

0: അതെല്ലാം ഉണ്ട്. പിന്നെ ആ പഴയ പരിശുദ്ധി ഇല്ല ഇപ്പോഴത്തെ വെള്ളത്തിന്,
1: വെള്ളത്തിനും മണ്ണിനും ഇല്ല,
0: വെള്ളത്തിനും മണ്ണിനും.
1: ഇതെല്ലാം കൂടാതെ ഈ ഹൈറേഞ്ചിന് അത്ര ഒരു പരിചിതമല്ലാത്തൊരു കൃഷിയാണ് ഈ മലയിഞ്ചി.
0: അതെ,
1: അത് എത്ര വർഷം മുമ്പാണ് ഈ മലയിഞ്ചി കൃഷി തുടങ്ങിയത്?
0: അത് അന്ന് ഭയങ്കര കാറ്റ് ശല്യമുള്ള ഒരു സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യുന്ന ഇങ്ങനെ പല പ്രാവശ്യം ആലോചിച്ച് ഞാൻ കുറച്ച് കുരുമുളക് നട്ടു നോക്കിയിട്ട് അത് ഭംഗിയായില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫോറസ്റ്റുകാരൊക്കെ ഇങ്ങനെ തോട്ടം അനാ വനത്തിൽ മലയിഞ്ചി കൃഷി ചെയ്യുന്നതായിട്ട് അറിഞ്ഞ് അത് ഞാൻ പറ്റി പഠിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിത്തുകൾ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടതാണ്.
1: ഇടുക്കിയിൽ അങ്ങനെ ഈ മലയിഞ്ചി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ?
0: ഇടുക്കിയിൽ മലയിഞ്ചി കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. കഞ്ഞിക്കുഴി, വെൺമണി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൃഷിക്ക് മറ്റുള്ള കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
1: ഈ മലയിഞ്ചിയെ കുറിച്ച് ഇവിടുത്തെ കർഷകർക്ക് അത്ര പരിചയമല്ലോ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ കൃഷി രീതിയൊക്കെ ഒന്ന് പറയാമോ?
0: മലയിഞ്ചിയെ പറ്റി ഞാൻ ചെയ്ത കൃഷി രീതികൾ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മാർക്കറ്റുള്ള ഭയങ്കര ഉപയോഗമുള്ള ഒരു സ്ഥാനമാണ്. ഞാൻ നട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ ഒരു കുഴിയെടുക്കുന്നു. ആ കുഴിയിൽ ഒരു നാല് വരുന്നു, കുറച്ച് ചാണകപ്പൊടിയോ കരികിലോ ഒക്കെ ഇട്ട് അതങ്ങ് മൂടിയിരുന്നു. ആ നാല് വിത്ത് ഇങ്ങനെ ഓടിക്കുകയൊന്നും ചെയ്യില്ല, നാല് വിത്ത് വെച്ചു. അതിപ്പോൾ അതങ്ങോട്ട് ആ ഓവൽ ഷേപ്പിൽ തന്നെ മണ്ണിട്ട് വേറെ മൂടിയില്ല. ഇപ്പോൾ അത് മണ്ണിന് മുകളിലേക്ക് ഒരു മൂന്ന് ലെയർ നാല് ലെയർ ഇഞ്ചിയുണ്ട്, മൂന്ന് ലെയർ ഉണ്ട് ഉറപ്പായിട്ടും.
1: ഈ വിത്ത് നട്ട് എത്ര നാൾ വേണം ഇത് ഒരു വിളവെടുക്കാൻ? ഒരു സമയം
0: വിത്ത് നട്ടിട്ട് ഏറ്റവും നല്ലതായിട്ട് എൻ്റെ അറിവനുസരിച്ച് ചില കൃഷിക്കാർ പറയുന്നു അത് മൂന്നാം വർഷം പറിക്കാമെന്ന് പറയുന്നു. പിന്നെ അത് ആറാം വർഷം പറിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അന്വേഷണത്തിന് മനസ്സിലാക്കാൻ പറ്റിയത്. ഏറ്റവും നന്നായിട്ട്
1: ഒരു ഒരേ ഏക്കർ സ്ഥലത്ത് എത്ര ചൂട് തൈ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വിത്ത് നടാൻ പറ്റും?
0: അതങ്ങനെ ഞാൻ കൃത്യം നോക്കിയിട്ടില്ല. പക്ഷെ ഒരേക്കർ നല്ല പാറയൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു ഒരു നാലര അഞ്ചടി അകലത്തിന് നട്ട് കഴിഞ്ഞാൽ, ഒരു നാലര അടി അകലത്തിന് നട്ട് കഴിഞ്ഞാൽ ടെൺ കണക്കിന് സാധനം ഇത് കിട. പിന്നെ അത്
1: ഇതിന് പറ്റിയൊരു കാലാവസ്ഥയും മണ്ണും ഒക്കെ എങ്ങനെയാണ്, എങ്ങനത്തെ കാലാവസ്ഥയാണ് ഈ മലയിഞ്ചിക്ക്?
0: മലയിഞ്ചി പറിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ വെയിൽ വേണം. അതൊരു 10-12 ദിവസത്തെങ്കിലും ഉണക്ക് ആവശ്യമാണ്. വെയിലില് 15 ദിവസമെങ്കിലും കിടക്കണം എന്നുള്ളതാണ്.
1: അതോടൊപ്പം തന്നെ ഇതിന്റെ രീതി എങ്ങനെയാണ്, ഈ അതായത് ഈ മണ്ണൊരുക്കം മുതൽ എങ്ങനെയാണ്?
0: മണ്ണൊരുക്കം മുതലെന്ന് പറഞ്ഞാൽ അത് കളകൾ കളഞ്ഞ് അങ്ങനെ ഒരു 4.5 അടി, ഞാൻ കൃഷി ചെയ്ത ഒരു 4.5 അടി അകലത്തില് ഓവൽ ഷേപ്പിൽ കുഴിയെടുത്തു. അതിൽ വിത്തുകൾ വെച്ചു കുറച്ച് ചാണകപ്പൊടി, അന്ന് കുറച്ച് ചാണകപ്പൊടി, ബാക്കി അതിൻ്റെ അകത്ത് പുതയിട്ടു. പിന്നീട് ഞാൻ കുറേശ്ശെ രാസവളങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് വിളവെടുക്കേണ്ട സമയം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ വർഷം ഒന്നും ഞാൻ വളമൊന്നും ചെയ്തിട്ടില്ല.
1: മറ്റു വിളകളെ അപേക്ഷിച്ച് ഇതിന് കീടബാധകൾ കുറവാണെന്ന് തോന്നുന്നു
0: അല്ലേ? ഇതിന് ഉള്ള കീടബാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിയൊന്നും ഇത് ഉപദ്രവിക്കില്ല.
1: കാട്ടുപന്നി വലിയൊരു ഉപകാരമല്ലേ,
0: കാട്ടുപന്നി ഇത് കുത്തിക്കളയില്ല. പിന്നെ ഈ ചെറിയ മുള്ളംപന്നി എന്ന് പറയുന്ന ഒരു അതെ ആ സാധനം, ഇതിൻ്റെ ചെറിയ നാമ്പുകൾ വരുന്നത് അത് കടിച്ച് മുറിച്ച് കളയാറുണ്ട്.
1: ആ ഒരു പ്രശ്നം മാത്രമേ
0: ഉള്ളൂ, മറ്റ് കീടബാധകളൊന്നും ഇതിന് ബാധകമല്ല. ഇത് നല്ല മണമാണ്, ഇതിന്
1: രൂക്ഷമായ ഗന്ധം അതുകൊണ്ട് ഈ വന്യജീവികൾക്കൊന്നും തിന്നാനോ പറ്റില്ല.
0: തിന്നില്ല. രൂക്ഷമായ ഗന്ധവും അതിനൊരു എരിവും ഉണ്ട്.
1: അപ്പൊ ഈ വനാതിർത്തികളിലെ കർഷകർക്കൊക്കെ ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു വിളയായിരിക്കുമല്ലോ?
0: തീർച്ചയായിട്ടും. അത് വെറുതെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാധനം നട്ടു കഴിഞ്ഞാൽ നമുക്കത് ഒരു 2 വർഷത്തേക്ക് കാടൊക്കെ തെളിച്ച് വിട്ടാൽ മതി. അതിനുശേഷം ഇവൻ സ്വാഭാവികമായിട്ടും മത്സരിച്ച് മറ്റ് കാട്ടിച്ചെടികളുമായിട്ട് മത്സരിച്ച് വളരും. നമുക്കത് നല്ലൊരു കൃഷിയായിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്.
1: ഇതിന്റെ വിപണി എവിടെയാണ്?
0: ഇതിന്റെ വിപണി പെരുമ്പാവൂരാണ് ഇതിന്റെ ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ ഈ കഞ്ഞിക്കുഴി ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, അതൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകാർ.
1: ഈ മലയിഞ്ചി കൃഷി ചെയ്ത് കാണാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഇത് നല്ല പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മനോരമയില്
1: ഫീച്ചർ
0: വന്നിരുന്നു.
1: അപ്പൊ ഈ സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ മലയിഞ്ചിയും ഇനിയുള്ള കാലത്ത് ഹൈറേഞ്ചിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം.
0: മലയിഞ്ചി കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് നട്ടു,
1: അതായത് കാറ്റ് കൂടുതലുള്ള സ്ഥലങ്ങൾ.
0: അതെ അതെ അതെ, കാറ്റ് കൂടുതലും മറ്റ്
1: വന്യമൃഗശല്യം,
0: പന്നി അങ്ങനെയൊക്കെയുള്ള വന്യമൃഗമുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ
1: നല്ലതാണ്.
0: പിന്നെ ഇത് പറിക്കണമെങ്കിൽ ചെറിയ JCB ഉപയോഗിച്ച് പറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വഴി ഒരു JCB പോകാവുന്ന സൗകര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
1: അതായത് നമ്മുടെ ഇഞ്ചിയോട് സാമ്യമുള്ളൊരു വിളയാണോ?
0: ഇഞ്ചിയോട് സാമ്യമല്ല, ഒരു ഏലച്ചെടിയുടെ ഇലയുടെ സാമ്യം വരും. പക്ഷേ അതങ്ങനെ നീളം ഉണ്ടാവില്ല, ഇച്ചിരി റൗണ്ട് കടന്ന് ഒരു ഏലച്ച നീളം അങ്ങനെയുള്ളൊരു
1: വിളയാണ്
0: വിളയാണ്.
1: ഇതോടൊപ്പം തന്നെ ജാതിയും കൃഷി ചെയ്യുന്നുണ്ട്.
0: ആ ജാതി കൃഷിയുണ്ട്.
1: എത്ര വർഷമായി ജാതി കൃഷി ചെയ്യാൻ തുടങ്ങി?
0: ജാതി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 25 വർഷമായിരുന്നു.
1: ഏതിനം ജാതിയാണത് ഓർക്കുന്നുണ്ടോ?
0: ഞാനത് കൃഷി ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടു ജാതി,
1: കാട്ടുപത്രി,
0: പത്രി
1: ബഡ് ചെയ്ത്,
0: അതിൽ ബഡ് ചെയ്തെടുത്തു. പിന്നെ പിന്നെ കാട്ടുപത്രയിൽ ബഡ് ചെയ്തുകൊണ്ട് പിന്നെ സാധാ ജാതി തൈ പാകി മുളപ്പിച്ചിട്ട് അതിൽ ഞാൻ ഏറ്റവും നല്ല വെറൈറ്റി നല്ല പത്രിക്കട്ടിയുള്ളതും സാമാന്യം നമ്മൾ തേടി നടക്കുമ്പോൾ വലിപ്പം കൂടിയ കായുള്ളതുമായിട്ടുള്ള ജാതിയുടെ ബഡ് ചെയ്തിട്ടുണ്ട്. ബഡ് ചെയ്യാനൊക്കെ എനിക്കറിയാം, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. നേരത്തെ ഞാൻ ഈ പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ ആളെ വിളിച്ചുകൊണ്ടുവന്ന് ബഡ് ചെയ്യുമായിരുന്നു.
1: അത് പഠിച്ചെടുത്തു.
0: അത് എൻ്റെ ഒരു സുഹൃത്ത്, അന്ന് നമുക്കിങ്ങനെ കാർഷിക സെമിനാറുകളൊക്കെ വളരെ കുറവാണ്, അപ്പോൾ കാർഷിക സെമിനാറിൽ ഇപ്പോൾ അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അന്നിങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തൊരു ഹോമിയോ ഡോക്ടർ തോമസ് സാറ്, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തന്നെ വിളിച്ചു കൊണ്ടുപോയി അതിൻ്റെ മെത്തേഡ് തന്നെ അങ്ങയുടെ കത്തിയും ടേപ്പൊക്കെ ഉപയോഗിച്ച് തന്നെ പഠിപ്പിച്ചു. അത് നമ്മൾ ചെയ്ത് നമുക്കത് കൈക്ക് ഒരു കൈ വഴങ്ങുക എന്ന് പറയുന്ന പോലെ അതൊരു മരുന്നായി കഴിയുമ്പോൾ.
1: ഈ ജാതി നമുക്കിപ്പോൾ ഏലം ഉള്ളൊരു സ്ഥലത്ത് ഇടവിളയായി കൃഷി ചെയ്യാൻ പറ്റുമോ?
0: ഞാൻ ഏലം ഉള്ള സ്ഥലത്ത് ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്.
1: ഇതിൻ്റെ ഷെയ്ഡ് ഒരു പ്രശ്നമാണോ?
0: അങ്ങനെ അത്ര അന്നേരം ബാക്കിയുള്ള ഷെയ്ഡുകൾ ഇച്ചിരി കുറയ്ക്കണം. ഞാൻ അറിയാവുന്നവരോട് ഞാൻ ഇങ്ങനെ എന്നോടൊരു അഭിപ്രായം ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
1: സാധാരണ ഈ ജാതിയുടെ ശിഖരം മുറിക്കാറില്ലല്ലോ.
0: ജാതിയുടെ ശിഖരം നമ്മുടെ തലയ്ക്കൊപ്പമുള്ളത് ഞാൻ മുറിച്ചു മാറ്റി മുറിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ,
1: അതായത് മുകളിലേക്ക് പോകുന്ന ഒരു ശിഖരം
0: മാത്രം, മുകളിലേക്കല്ല, അതിൻ്റെ താഴെ നമുക്ക് നടക്കാൻ പാകത്തിനുള്ള ശിഖരങ്ങൾ നമ്മുടെ തലയിൽ തട്ടാത്ത രീതിയിൽ ഞാൻ മുറിച്ചു. ബാക്കി ശിഖരങ്ങൾ മുറിക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ ശിഖരങ്ങൾ എന്തോരം ദൂരമുണ്ടോ അത്രയും ആ ശിഖരങ്ങളുടെ അഗ്രഭാഗം എവിടെ നിൽക്കുന്നോ അവിടെ വരെ ഈ ജാതിയുടെ വേരുകൾ നന്നായിട്ട് തിങ്ങി ഉണ്ടാകും.
1: അപ്പോൾ അത് ഏലത്തിനെ ബാധിക്കില്ലേ?
0: അല്ല, അതിൻ്റെ ചുറ്റുമായി അത്രയും സ്ഥലം ഒഴിവാക്കണം.
1: ജാതി നട്ട ഭാഗത്ത് വേറെ ഒന്നും കൃഷി ചെയ്യാൻ?
0: ജാതി നട്ട ഭാഗത്ത് ജാതിയുടെ വേരുകൾ മുറിഞ്ഞാൽ പിന്നെ കായ ഉണ്ടാവും.
1: ഈ ജാതി നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് യോജിച്ചാണോ?
0: തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ യോജിച്ചാണ്.
1: സാധാരണ ലോ റേഞ്ചിലാണ് ജാതി കൂടുതലുള്ളതെന്ന് കേട്ടിട്ടുണ്ട്.
0: പക്ഷേ ഇത് ക്വാളിറ്റി കൂടുതലുള്ള നമ്മുടെ ഹൈ റേഞ്ചിലുള്ള ജാതിക്കാണ് ഞാൻ കണ്ടത്.
1: ഉൽപാദനവും കൂടുതൽ ഇവിടെ,
0: ഉൽപാദനം കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ശരിയായ രീതിയിൽ അങ്ങനെ ബഡ് ചെയ്തും മറ്റുള്ള ഗ്രാഫ്റ്റിങ്ങിൽ കൂടിയൊക്കെ നാനാവിധ ജാതികളുണ്ട്. എനിക്കങ്ങനെ അത്രയും നല്ല മേന്മയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നല്ല പത്രിക്കെട്ടിയുള്ളതാണ്.
1: ഇതിന് രോഗബാധ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: രോഗബാധ ഇതിന് ഫംഗസ് കുമിൾബാധ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ കരികില മഴക്കാലത്ത് തടിയോട് ചേർന്ന് കിടന്നാൽ അവിടെ ഫംഗസ് ബാധയുണ്ടാവും.
1: എന്താണ് പ്രതിരോധം?
0: അത് ഏലമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും കുറേ
1: ദൂരം
0: അത് കരികിലേക്ക് മാറ്റിവിടുക, അതൊന്ന്. പിന്നെ ബോഡോ മിശ്രിതം മറ്റുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കുമിൾ രോഗത്തിനും ഇതിനൊക്കെ ഉള്ള മരുന്നുകൾ
1: മാത്രമേ. ഇപ്പോൾ നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു.
0: ഇപ്പോൾ നല്ല ഫ്ലവറായിട്ടുള്ളതിന് 2,700 രൂപ വരെ
1: വിലയുണ്ട്.
0: ഫസ്റ്റ് ക്വാളിറ്റിയിൽ മണ്ണ് ചെളിയൊന്നും പറ്റാതെ നന്നായിട്ട് അതിൻ്റെ പത്രി പൂവിൻ്റെ ഞെട്ടടരുന്ന ആ ഭാഗം പൊട്ടിക്കാതെ ഫ്ലവറായിട്ടെടുത്ത് വൃത്തിയായിട്ട് സൂക്ഷ്മതയോട് കൂടി എടുക്കുന്ന സാധനത്തിന് 2,700 രൂപ വരെ ഫസ്റ്റ് ക്വാളിറ്റിക്ക് വിലയുണ്ട്.
1: ഈ ജാതി തൈ നട്ട് എത്ര കാലം വേണം അതൊരു വിളവിലേക്ക് എത്താനായിട്ട്?
0: ജാതി തൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു 5 വർഷത്തോടുകൂടി നമുക്ക് മനസ്സിനടങ്ങിയ രീതിയിലുള്ള കായായി വരും. പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷമാണ്, അത് പോയി കാണുമ്പോഴും സന്തോഷമാണ്.
1: വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുപ്പ്?
0: നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ പൂ വിടുകയും കാപിടിക്കുകയും ഒക്കെ ചെയ്യും. എങ്കിൽ പോലും നല്ല സീസണായിട്ട് നല്ല വിളവ് വരും. 2 പ്രാവശ്യം.
1: ഇതിന് വിപണി ഇവിടെ ഉണ്ടോ? ഈ ഹൈ റേഞ്ചിലുണ്ടോ?
0: ആ ഉണ്ട്, ഇപ്പം ഇവിടെയൊക്കെ വിപണിയായി. എനിക്ക് ആദ്യം കിട്ടുന്ന സമയത്ത് ഇവിടെ നിന്നും ഞാൻ മുരിക്കാശ്ശേരിയിലും ഒക്കെ ആയിരുന്നു കൊണ്ടുവന്നത്. അടിമാലിലൊക്കെയാണ് വിറ്റ് പൂവൊക്കെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ രാജകുമാരിലും എല്ലായിടത്തും എടുക്കുന്നുണ്ട്.
1: അപ്പോൾ കൃഷി ഒരു ലാഭകരമായ സംഗതിയാണല്ലേ? ജാതി കൃഷിയും?
0: ജാതി കൃഷി ലാഭകരമാണ്.
1: ഇത് ജാതി മാത്രമാണ് ഒരു പറമ്പിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ എത്ര അകലം വേണം രണ്ട് ചെടികൾ തമ്മിൽ?
0: രണ്ട് ചെടികളും ചുരുങ്ങിയത് ഒരു 22 അടി അകലം.
1: 22 അടി.
0: പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്തതല്ല, അതിൻ്റെ മേൽമുകളങ്ങൾ ശിഖരങ്ങളുടെ മുകളങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിൽ ആ 22 അടി വേണ്ട, അതിൽ ഇച്ചോടെ കുറയ്ക്കാം.
1: അതായത് ശിഖരം മുറിച്ചിട്ട് അവിടെ
0: അത് തന്നെ
1: ശിഖരത്തിന്റെ മുകളിൽ അല്പം തൊലി കളഞ്ഞിട്ട് അവിടെ മണ്ണ് വെച്ച് കെട്ടി
0: അല്ലാതെ

0: ഒരാള് മറ്റൊരു ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിന് പടർന്ന് പന്തലിക്കാനുള്ള ടെൻഡൻസി ഇച്ചിരി കുറയും.
1: പിന്നെ കാ പെട്ടെന്ന് പിടിക്കും.
0: അതൊരു എന്തു പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു,
1: അങ്ങനെയുള്ള ചെടികളിൽ പെട്ടെന്ന്
0: പെട്ടെന്ന് ഉൽപ്പാദനം ഉണ്ടാവും. അത് മറ്റേ നാച്ചുറലായിട്ടുണ്ടാവുന്ന ചെടി പോലെ അങ്ങനെ പടർന്ന് പന്തലിക്കില്ല. അവനൊരു ക്രിസ്മസ് ട്രീ നമ്മൾ പിള്ളേർക്ക് നമ്മൾ കാണുന്ന പോലെ അവൻ അങ്ങനെ കൂമ്പി നിന്ന് അതിൽ നന്നായിട്ട് വളർന്നു വരും. പിന്നെ അതിൻ്റെ ആയുസ്സൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു 150 വർഷം ആയുസ് കിട്ടുന്നതാണ്, മറ്റ് കേടുപാടുകളൊന്നും വന്നില്ലെങ്കിൽ.
1: ഒരു മുഴുവൻ സമയ കർഷകൻ എന്ന നിലയ്ക്ക് പൂർണ്ണമായും സംതൃപ്തരാണോ?
0: തീർച്ചയായിട്ടും
1: അതല്ലേ,
0: അത് സന്തോഷത്തോടുകൂടി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് ചെല്ലുമ്പോഴും അപ്പോഴാണെങ്കിലും നമുക്ക് മറ്റ് യാതൊരുവിധ ടെൻഷൻ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ജോലിയാണ് കൃഷി.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെനിക്ക് 2 ആൺകുട്ടികൾ, ഭാര്യയും ഞാനും.
1: മക്കളൊക്കെ കൃഷി കാര്യങ്ങളിൽ സഹായിക്കാറുണ്ടോ?
0: മക്കളൊക്കെ പഠനം കഴിഞ്ഞ് പുറത്തേക്കൊക്കെ പോയി.
1: അപ്പോൾ രണ്ടുപേരും തന്നെയാണ്?
0: ഞങ്ങൾ രണ്ടും തന്നെയേ ഉള്ളൂ.
1: തൊഴിലാളികളൊക്കെ വേറെ പുറത്തു നിന്ന്? സ്ഥിരം തൊഴിലാളികളുണ്ടോ അതോ പുറത്ത് വിളിക്കുമോ?
0: സ്ഥിരം ഞാൻ ഇപ്പോൾ ഹിന്ദി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അവസരം കിട്ടുന്നതനുസരിച്ച് ആരെയൊക്കെ വിളിച്ച് കൃഷികളൊക്കെ ചെയ്യും.
1: എങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു ദിനചര്യ? എങ്ങനെയാണ് ഈ ഇത്രയും പല സ്ഥലത്തായിട്ടാണ് കൃഷി ഉള്ളത് അല്ലേ?
0: പല സ്ഥലത്തായിട്ടാണ്. ഞാൻ രാവിലെ എണീച്ചാൽ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏലക്ക എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ഒന്ന് ചുറ്റിയടിച്ചിട്ട് വീട്ടിൽ.
1: പണികളൊന്നും ഇല്ലെങ്കിലും
0: എല്ലാ സ്ഥലത്തോടെയും ഒന്ന് പോകും. ചുമ്മാ ഒന്ന് പോയി അത് എല്ലാം മൊത്തത്തിൽ നടന്നില്ലെങ്കിലും ആ സ്ഥലത്ത് നിന്ന് ഞാനൊന്ന് ഒന്ന് പോയതിന് ശേഷം വീട്ടിൽ വരും.
1: ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം ശ്രോതാക്കളോട് വിലപ്പെട്ട വിവരങ്ങൾ പറഞ്ഞതിന് നന്ദി.
0: അതുപോലെ തന്നെ എനിക്കെൻ്റെ കൃഷി രീതിയിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു അറിവ് വെച്ച്, നമുക്ക് സാധാരണ എല്ലാവരും ജാതിയുടെ ആൺജാതി പെൺജാതി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഒരു സംശയം പറയാറുണ്ട്. ചിലർ മാല പിടിച്ചു നോക്കി പെൺജാതി കാണിക്കും, ചിലർ അത് മുളച്ചതിന് ശേഷം അതിൻ്റെ കളർ നോക്കി പെൺജാതി പറയും. പിന്നെ നമുക്കതിൻ്റെ പൂവ് പൂത്തതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ ആൺജാതി പെൺജാതി തിരിച്ചറിയാം. അതിൻ്റെ പൂ വർണ്ണം പൊട്ടിച്ച് നോക്കിയാലറിയാം. പിന്നെ കൃഷിയിൽ ഇത്രയും കാലത്തെ ആ പരിചയത്തിനുള്ളിൽ എനിക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ ജാതി വിത്തുകൾ കൊണ്ട് തന്നാൽ അതിൻ്റെ ആ താൺജാതിയും പെൺജാതിയും നമുക്ക് ആ കായ്കൾ തന്നെ തിരിഞ്ഞു മാറ്റാനുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ അങ്ങനെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അത് വെച്ചത് പെൺജാതിയായിട്ട് വന്നിട്ടുണ്ട്. അത് ആ ജാതിക്കായും ജാതിക്കായലെ ആ ഡിസൈനുകളും മറ്റേ അതിൻ്റെ ഒരു പ്രത്യേകത, അതെനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് 2 ജാതിക്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ കാണിച്ചു തരാം. അത് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഞാൻ മനസ്സിലാക്കാൻ പറ്റിയേക്കുന്ന അറിവുകൾ എനിക്ക് പകർന്നു കൊടുത്താൽ അത് നഷ്ടപ്പെടാതിരിക്കും.
1: ഇപ്പോൾ ഏതായാലും കാർഷിക ജീവനം പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ഇത്രയേറെ വിവരങ്ങൾ നൽകിയതിന് നന്ദി.
0: ഓക്കെ, നന്ദി നന്ദി.
2: രാജകുമാരിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോണി തെങ്ങുംകുടിയിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കാർഷിക ജീവനം

ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281 200 7 1 5. മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക. ഇന്ന് രാത്രി 10:30 മുതൽ ഹൃദയരാഗങ്ങൾ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹൈറേഞ്ച് വൃത്താന്തം.

ഐ സി ഡി എസ് കട്ടപ്പന പ്രൊജക്ട് ഓഫീസ് ആവശ്യത്തിനായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ടാക്സി പെർമിറ്റിലുള്ള കാർ അല്ലെങ്കിൽ ജീപ്പ് നൽകുന്നതിന് താൽപ്പര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും മത്സര സ്വഭാവമുള്ള റീടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7 ഉച്ചയ്ക്ക് 2 മണിവരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് ടെൻഡർ തുറക്കും. ടെൻഡർ തുറക്കുന്ന ദിവസം അപ്രതീക്ഷിത അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം ടെൻഡർ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04868252007 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ആഗസ്റ്റ് 31 തിങ്കളാഴ്ച എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04868232 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04868232. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിലെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിച്ച് മേഖലയെ കൂടുതൽ ജനസൌഹൃദമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇടുക്കിയിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ പവർഹൌസായ ഇടുക്കി ഡാമിന്റെയും പവർഹൌസിന്റെയും പ്രവർത്തനം അഭിമാനകരമാണെന്നും ഇടുക്കിയുടെ പ്രത്യേക ഭൂപ്രകൃതി, ഗതാഗത പ്രശ്നം തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്ത് ഇടുക്കിക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരാതികൾ വേഗത്തിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു.

ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽകൃഷി ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ആഗസ്റ്റ് 10 മുതൽ 28 വരെ ക്ഷീരവികസന വകുപ്പിന്റെ www.kheerasri.kerala.gov.in എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. 20 സെന്റിന് മുകളിലുള്ള തീറ്റപ്പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടണമെന്ന് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അഴുത ICDS ഓഫീസിന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിനായി കരാർ തീയതി മുതൽ 1 വർഷ കാലയളവിലേക്ക് കാർ അല്ലെങ്കിൽ ജീപ്പ് കരാറടിസ്ഥാനത്തിൽ നൽകുന്നതിന് താൽപ്പര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോളത്തിന്റെ വിൽപ്പന ആഗസ്റ്റ് 22 ആരംഭിക്കും. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 2 മണിവരെ. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ടെൻഡർ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04869-23328-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിക്കുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീം കോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിലെത്തിയ അദ്ദേഹം സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പരമോന്നത മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
2: Electronics manufacturing mein today we have about 25 lakh persons employed aur ye lagatar badh rahi hai. Electronics manufacturing, mobile phone manufacturing, that's growing rapidly aur aaj nirnay le rahe hain next phase of mobile phone manufacturing ka. Mobile phone manufacturing scheme ko approve kiya hai which we will be launching today.
1: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ചു.

0: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഹ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25-നും 2027 മാർച്ച് 31-നും ഇടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
1: Two ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals, and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
0: ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെ എസ് എസ് സി സി ജി എൽ സി ഡി പി ഒ പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഝാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും ജെ പി എസ് സിയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
3: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030-ഓടെ ഇന്ത്യൻ മെഡ്ടെക് മേഖല 20 ശതകോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് CII ഗ്ലോബൽ മെഡ്ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ

0: കളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് ടീമുകൾക്ക് സെമിഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 77,522, നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,234 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി പവന് 1,680 രൂപ വർദ്ധിച്ച് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് $230 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം. ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ നൽകുന്ന അതേ പ്രാധാന്യം തന്നെ മാനസികാരോഗ്യത്തിനും നൽകേണ്ടതുണ്ട്. യുവജനങ്ങളുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ആത്മഹത്യാ ചിന്തകളുടെ മുന്നറിയിപ്പ് സൂചനകൾ എന്തൊക്കെയാണ്? അത്തരമൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ കുടുംബവും സുഹൃത്തുക്കളും എങ്ങനെ ഇടപെടണം? ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആനച്ചാൽ ധാതു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റായ ഡോക്ടർ തസ്നീം നിസാറാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഇന്നത്തെ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: യുവജനങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വേണം പറയാൻ. കാരണം മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരിൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും മാനസികം ശാരീരികം രണ്ടായിട്ട് നമുക്കതിനെ കംപ്ലീറ്റ്ലി വേർതിരിച്ച് കാണാൻ പറ്റില്ല.
1: ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു.
2: ബന്ധപ്പെട്ടെന്നില്ല, രണ്ടും ഒന്ന് തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ശരീരത്തിൽ കാണുന്ന അതേ ടെൻഡൻസീസ് ആണ്, അതേ പ്രക്രിയകളാണ് നമുക്ക് മനസ്സിലും കാണുക. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വരാറില്ല. പ്രധാനമായിട്ടും ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുക ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ നമ്മളിപ്പം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു, അതായത് അധികം ശാരീരികമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഇല്ല, വ്യായാമം ഇല്ല എന്ന്. ഇപ്പം എല്ലാവരും പറയും നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, പക്ഷേ ഈ ജിമ്മിൽ പോകുന്ന ഇപ്പം അതൊരു കൾച്ചറായിട്ട് മാറി. ജിമ്മിൽ പോകുന്നൊരു കൾച്ചറിലുള്ള ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു 10% ആൾക്കാരെ ആക്ച്വലി ബെനിഫിഷ്യൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് അതിനകത്ത് നിന്നൊരു ഒരു അവർക്ക് നേട്ടം കിട്ടുന്നുള്ളൂ. ബാക്കി കൂടുതലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് കാണുക. പ്രധാനമായിട്ട് ഡയറ്റ്, ക്ലിനിക്കൽ ഇവാലുവേഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാവരുടെയും ശരീരം ഒരുപോലെ അല്ലല്ലോ. ഓരോ ആൾക്കാരുടെ ശാരീരിക ഘടന, പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലം, ഒരു ദിവസം അവർ എത്രത്തോളം മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്, നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ടോ, വ്യായാമം ഉണ്ടോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരാൾക്ക് ശരിയായിട്ടുള്ള ഡയറ്റ് പോലും സെറ്റാവുക. കുറെ ഘടകങ്ങൾ കൂടുന്നതാണ് നമ്മൾ മനസ്സെന്നുള്ളൊരു ഒരു വലിയൊരു അംബ്രല്ല ടേം പോലെ പറയണേ. അപ്പോൾ എന്തിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ശരീരത്തിന് മൂവ്മെന്റ് ഇല്ലാത്ത പോലെ മനസ്സിനും വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. ഒന്നെങ്കിൽ ജോലിയുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തിനോട് ചുറ്റിപ്പറ്റി. പണ്ട് പുറത്തിറങ്ങി സോഷ്യലൈസ് ചെയ്ത് ആഹാരം കഴിക്കാൻ ഇപ്പൊ എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ഡെലിവറി അറ്റ് ദ ഡോർ കിട്ടും. അപ്പോൾ ശരീരം പോലെ തന്നെ മനസ്സും ഭയങ്കര സങ്കുചിതമായിട്ട് ഒട്ടും മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റിഫായി വരുവാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യം ഈ വർക്കിംഗ് അവേഴ്സ്, പ്രത്യേകിച്ചും അബ്രോഡുള്ള കമ്പനീസിൻ്റെ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യും. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ് കിട്ടുന്നില്ല, മെമ്മറി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വരാം. നോക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടാവും, ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. നോക്കുമ്പോൾ അവർ രാത്രി മുഴുവൻ ഉണർന്നിരിക്കും, പകലായിരിക്കും കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടുക. പക്ഷേ നമ്മളുടെ ചുറ്റുപാടിനനുസരിച്ചിട്ടല്ല, അപ്പം ആ റിതം കംപ്ലീറ്റ് റിവേഴ്സായി അല്ലേ. അപ്പം ഇത് കാരണം എന്ത് പറ്റി? അവർക്ക് ബ്രെയിൻ ഫോഗ്, അതായത് കാര്യങ്ങളെ ശരിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, മറന്നു പോവുക, അല്ലെങ്കിൽ ഒരു രണ്ട് സെൻറ്റൻസ് സംസാരിച്ച് മൂന്നാമത്തെ ഞാനിപ്പോൾ കുറച്ച് മുന്നേ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും. അപ്പം അവരെനിക്ക് മെമ്മറി പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ അവരുടെ പ്രശ്നം മെമ്മറി അല്ല. രണ്ട്, ഈ പറഞ്ഞ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ ഇരിക്കുമ്പോൾ ഈ സ്ലീപ്പും റെസ്റ്റും രണ്ട് രണ്ടാണ്. ഉറങ്ങുന്ന എല്ലാവർക്കും റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പം നമ്മളായിരിക്കും ഞാൻ 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. പക്ഷേ മിക്കപ്പോഴും പ്രത്യേക സ്ത്രീകൾ തലേന്ന് ഉറങ്ങുന്നതിന് മുന്നേ ആദ്യം എന്താ ചിന്തിക്കുക? രാവിലെ എന്താ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? കടല ഞാൻ വെള്ളത്തിലിട്ടു. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അതാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ബില്ലടയ്ക്കണം, അവിടെ പോകണം, ഇവിടെ ചെയ്യണം, ഇന്ന ആളുടെ തിന്നത് പറയണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, ഇൻലോസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവർക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞ് റെസ്റ്റ് ഇല്ല. പിന്നെ അവരെപ്പോഴും എഴുന്നേക്കുക, ഈ അലാം കേട്ടിട്ട് എഴുന്നേക്കുക. അല്ലാണ്ട് നമ്മളുടെ ബോഡി അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മളെ തന്നെ എണ്ണിപ്പിക്കുന്നതും ഈ അലാം കേട്ടിട്ട് എണ്ണിക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടുന്നതേയില്ല. ഇത് കാരണം എന്ത് പറ്റും? നമ്മളുടെ ബോഡി നല്ലോണം ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട സമയമുണ്ട്, നല്ലോണം റെസ്റ്റ് ചെയ്യേണ്ട സമയമുണ്ട്. ഈ ആക്റ്റീവ് അവേഴ്സ് കൂടും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭയങ്കര അലേർട്ടായിട്ടുള്ള മോഡ്, അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, റെസ്റ്റ് സമയമില്ല. അപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്നാലും ഓവർ വർക്ക് ആകുമ്പോൾ എന്ത് പറ്റും? ബേൺ ഔട്ട് ആവും. അപ്പം നമ്മുടെ മാനസിക പ്രശ്നം കൊണ്ട് എത്തുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ശാരീരികമായിട്ട് ബേൺ ഔട്ട് ആയ ആൾക്കാരാണ്. ഈ റെസ്റ്റ് ഇല്ലായ്മ അതിൻ്റെ പ്രധാന ഒരു റീസണാണ്. പിന്നെ ഭയങ്കര ഓവറായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റ് കഴിയുമ്പം നമ്മളെ പ്രത്യേകിച്ച് ഒന്നും എക്സൈറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യുക, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് വ്യായാമം ഇപ്പം എല്ലാവർക്കും ഈ രണ്ട് തള്ളവിരലിന് മാത്രമേ ഉള്ളൂ, കാരണം സ്ക്രോളിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ആ സ്ക്രോളിങ്ങും കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ട്, ഡൂം സ്ക്രോളിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡെഡായിട്ട് ഇങ്ങനെ മസിൽ മെമ്മറി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അതിനകത്തും ഫോക്കസ് ചെയ്യുന്നില്ല. ആ സ്റ്റേജും കഴിഞ്ഞു പിന്നെ എന്ത് പറ്റും? ഡെയിലി ലൈഫിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരിക. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എനിക്ക് ADHD ആണ്, അറ്റൻഷൻ ഇല്ല. അത് ADHD എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ അല്ല ശരിക്കും. പല ഘടകങ്ങൾ കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. 6 സെക്കൻഡ്, 7 സെക്കൻഡ് അതിനേക്കാളൊക്കെ കുറവാണ്. ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഒരാൾ സംസാരിക്കുന്ന നമുക്ക് കംപ്ലീറ്റ് ലിസണിങ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ബിക്കോസ് നമ്മളിങ്ങനെ ഓവർ ആക്റ്റീവായി ഭയങ്കര സ്പീഡിൽ എവിടേക്കോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മുടെ, ബിക്കോസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അറിയില്ല നമ്മൾ എന്താ ചെയ്യണേന്ന്. നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കിൽ നിന്നാണ് അത് പ്രവർത്തിക്കണേ. അപ്പോൾ അതിന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ്? ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ റെസ്റ്റ് ഇല്ല, അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട്, ADHD പോലത്തെ സിംറ്റംസ് വരുന്നുണ്ട്, ഫോക്കസ് ഇല്ല. നെക്സ്റ്റ് റെസ്റ്റ്ലെസ്നെസ്, ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ ബ്രെയിനിന് ഒരേ സമയം പലതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റീൽസിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ എന്തു പറ്റും? നമ്മുടെ ബവൽ ഇവാക്വേഷൻ, അതായത് രാവിലെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ആ ഒരു ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജസും അതിനകത്തുള്ള ഫോക്കസ് കുറയും. എന്തു പറ്റും? കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ വയറിനകത്ത് ബുദ്ധിമുട്ട്, ദഹന പ്രശ്നങ്ങൾ. ഇവരോട് വീണ്ടും ചോദിക്കുക, രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ എടുക്കാറുണ്ട്? ആ, അതൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് മിസ് ഔട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്, പക്ഷേ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആൻഡ് ഈ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മൈൻഡ് ശരിയായിട്ടിരിക്കില്ല. ആങ്സൈറ്റി ഉണ്ടാവും, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മുടെ വയറും ശരിയായിട്ടില്ല, പ്രത്യേകിച്ചൊരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥ. അപ്പം ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതാ കാണാറ്. നെക്സ്റ്റ് ഫുഡും ന്യൂട്രീഷനും പറയും, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേരത്തെ ജിം കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇന്നും ഓരോ ഫാൻസി ഡയറ്റ് ഉണ്ട്. ഒട്ടുമിക്ക ഫാൻസി ഡയറ്റും ഫോളോ ചെയ്യുമ്പം ഒന്നെങ്കിൽ മില്ലറ്റ്സ് ആഡ് ചെയ്യുക, കാർബ് കട്ട് ചെയ്യുക, ഷുഗർ കട്ട് ചെയ്യുക, ഡയറി കട്ട് ചെയ്യുക. നമ്മൾ ഈ കട്ടിംഗ് ആണ് ആദ്യം നടക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറെ ന്യൂട്രീഷൻ പകരം സപ്ലൈ ചെയ്യണമല്ലോ, അത് നമ്മൾ ആഡ് ചെയ്യും. തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗും ഡോപ്പമിൻ ഹിറ്റൊക്കെ ഭയങ്കര ഫീൽ ചെയ്യും. ലോങ് റണ്ണിൽ ഒരു 6 മന്ത്സ്, 1 ഇയർ കഴിയുമ്പം വേറെ ഒരു സെറ്റ് ഓഫ് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അത് എന്തുവാണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ അടുത്ത് മിക്കവാറും പേഷ്യൻസ് വരുന്നുണ്ട്, ഡോക്ടർ ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഡയറ്റൊക്കെ പക്കയാണ്, ന്യൂട്രീഷൻ എല്ലാം കറക്റ്റാണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് ഭയങ്കര ക്ഷീണം, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, തുടക്കത്തിലൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. നമ്മളിരുന്ന് പിന്നെ ഡയറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പം ഒട്ടുമിക്ക അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ആയുർവേദത്തിലൊക്കെ അതിനെ സാത്മ്യം എന്ന് പറയും. കണ്ട് ശീലിച്ച്, ദഹിപ്പിച്ച് ശീലിച്ച് ഉള്ള കാര്യങ്ങളുണ്ട്, അതേ നമ്മളുടെ ബോഡി എടുക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോഴെന്താ, ഞാൻ ഇന്ന് കഴിക്കുന്നുണ്ട്, രാവിലെ അത് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പുറന്തള്ളുന്നുണ്ട്, ബാക്കി ശരീരത്തിൽ അത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, ചെയ്യില്ല. കൂടുതലും നമുക്ക് കഴിച്ച് ശീലമുള്ള കാര്യങ്ങളിനകത്ത് അതിനെ ഹെൽത്തി ആയിട്ട്, ഉദാഹരണത്തിന് ഇപ്പം എനിക്ക് പാല് കഴിച്ച് ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല പാല് സോഴ്സ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം മില്ലറ്റ്സ് പ്രത്യേകിച്ച് പെട്ടെന്ന് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് എടുക്കില്ല, അല്ലെങ്കിൽ കുറേ നാളത് കഴിച്ച് ശീലമാവണം. ഇനി ഈ ഫേസും കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവണം ഇതേ കിട്ടുള്ളൂ, ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിൽ പോയി കഴിയുമ്പം അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. പക്ഷേ അതിന് മുന്നേ ഉള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്, ഈ റിവേഴ്സ് ഇഫക്റ്റ് പോലെ നേരെ അത് മാറും. നെക്സ്റ്റ് സ്കിൻ കെയർ. ഇന്നത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ 30 സ്റ്റെപ്സ് 40 സ്റ്റെപ്സ് ഒക്കെയുള്ള സ്കിൻ കെയർ ആണ്. എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാച്ചുറൽ സ്കിൻ ബാരിയർ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവും. ഞാൻ ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സ്കിൻ കെയർ കൊണ്ടുവരാൻ പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ, സ്ത്രീകളിൽ പെൺകുട്ടികളിൽ ഇത് വലിയൊരു ഘടകമാണ്. തുടക്കത്തിൽ ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് അല്ലായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഭയങ്കര കോൺഷ്യസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ, നമ്മൾ ഫിൽട്ടറിങ്ങും കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു വേർഷനാണ് കാണുന്നത്. ഈ 30 സ്റ്റെപ്സ് 40 സ്റ്റെപ്സ് ഉള്ള പല സ്കിൻ കെയർ റുട്ടീനും ചെയ്ത് എന്ത് പറ്റും? നമുക്ക് ചെറിയൊരു ഏജിൽ തന്നെ നമ്മുടെ സ്കിൻ കെയർ നാച്ചുറൽ ബാരിയർ, നാച്ചുറൽ പ്രൊട്ടക്ഷൻ ലെയേഴ്സ് ഒക്കെ പോകും. പിന്നെ എന്ത് പറ്റും? ഓരോ സിറം, ഓരോ അസിഡിക് ആയിട്ടുള്ള സിറംസ് ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിനകത്ത് അതിൻ്റെ റിയാക്ഷൻസ് ലോങ് റണ്ണിൽ വരും. ഇതിനെല്ലാം തുടക്കത്തിൽ ഭയങ്കര എഫക്ട് വരുന്നു. ഇനി തന്നെ കാണുന്നുണ്ട് കിഡ്നിയിലും ലിവറിലും ഒക്കെ എങ്ങനെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നു. കാരണം ഇതിന് സ്കിന്നിന് ഭയങ്കര അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ്, അത് മനസ്സിലാവുന്നില്ല. നല്ല ആഹാരവും നല്ല മാനസികാരോഗ്യവും ഉണ്ടെങ്കിൽ സ്കിൻ അടിപൊളിയായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു 6 മന്ത്സ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, സ്റ്റാർട്ട് ഗ്ലോയിങ്. നല്ലൊരു സെൽഫ് കെയർ ഒക്കെ എടുത്ത് സമാധാനത്തിൽ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല നാച്ചുറൽ ഗ്ലോയിലിരിക്കും. പിന്നെ ബോഡി ഷേമിങ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയില്. ചെല്ലുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ഒട്ടും അറിയാത്തൊരു വലിയ സ്പേസിലേക്ക് പോയിട്ട് വി ആർ ഗെറ്റിംഗ് ബുള്ളീഡ്, ജഡ്ജ്മെന്റ്, പിന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു, ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റം സർവൈവലിന് വേണ്ടിയിട്ട് മാക്സിമം പണിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. നെഗറ്റീവ് തോട്ട്സ് പെട്ടെന്ന്, ത്രെറ്റ് പെട്ടെന്ന് അത് പിടിക്കും, എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിലും നമ്മളുടെ പുറത്തും ജനറേറ്റ് ചെയ്യുന്നത് നിസ്സാരമല്ല. അതിന് നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുക്കണം, കുറെ കൂടെ അവെയർ ആയിരിക്കണം. യുവജനങ്ങളുടെ കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഡോക്ടർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മനസ്സ് സെറ്റാണ്, ഞാൻ ഇന്ന ഇന്ന ജങ്ക് ഫുഡൊക്കെ കഴിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എ യങ് ബോഡി ക്യാൻ ടോളറേറ്റ് അലോട്ട് ബട്ട് ടോളറൻസ് ഇസ് നോട്ട് ഹെൽത്ത്. ഇറ്റ്സ് എ വെരി പവർഫുൾ എൻജിനുള്ള നല്ല മെറ്റബോളിക്, അത് ആ ഏജിന്റെ പ്രത്യേകതയാണ്, എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തിക്കും, അത് ദഹിപ്പിക്കും. ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഇസ് ഹെൽത്തി. ഇതിന് മുന്നേ 30s കഴിയുമ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ 25 ബുദ്ധിമുട്ടാണ്, PCOD വരുന്നു, അല്ലെങ്കിൽ ഇറഗുലർ ഇപ്പം മെൻസ്ട്രുവൽ ഹെൽത്ത് മോശമാവുന്നു, പിന്നെ ഗട്ട് ഹെൽത്ത് മോശമാവുന്നു, സ്കിൻ ഹെൽത്ത് മോശമാവുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും അതാത് പ്രശ്നങ്ങൾ മാത്രം പുറമേ നിന്ന് കണ്ടിട്ട് പുറമേ നിന്ന് പെയിന്റ് അടിക്കണ പോലെയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ നമ്മളെ ജീവനോടെ നിലനിർത്തുന്നതും മാനസികമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരുത്തുന്നതും നമ്മളുടെ മെറ്റബോളിസം തന്നെയാണ്. എത്രയും നേരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു അത്രയും നല്ലത്.
1: ഈ മാനസികാരോഗ്യത്തെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഏത് പ്രായം മുതലാണ്, അല്ലെ സീരിയസ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഏത് പ്രായത്തിലായിരിക്കും?
2: സീരിയസ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്ന് ഇപ്പൊ ചോദിച്ചില്ലേ, അതായത് നമ്മൾ അതിനെ ഒരു പ്രശ്നമായി കണ്ടെത്തുന്ന ഏജ് ഇപ്പൊ കുറെ കൂടെ ആൾക്കാർ അവെയർ ആയതുകൊണ്ട് ടീനേജിൽ കണ്ടെത്താറുണ്ട്. ഇപ്പൊ വളരെ റെയർ ആയിട്ടാണെങ്കിലും സ്കൂളുകളിൽ വളരെ അതിനേക്കാളും യങ് ആയിട്ട് കണ്ടെത്താറുണ്ട്. കപ്പിൾസിനകത്ത് ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായതിനു ശേഷമായിരിക്കും ഇവരിത് കണ്ടെത്തി പ്രശ്നം സോൾവ് ചെയ്യാൻ വരിക. എന്തുകൊണ്ട്? കുട്ടികളെ എഫക്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ മാരേജ് ബ്രേക്ക് ആവാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു ഏജിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജോലിക്ക് പോകുന്ന സ്റ്റേജിലെ ആൾക്കാർ ഇത് മനസ്സിലായി തുടങ്ങി, എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിനും മുന്നേ ഇപ്പോൾ കോളേജ് ഗോയിങ് ഏജിലും സ്കൂൾ ഗോയിങ് ഏജ്, സോ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. എത്രയും നേരത്തെ നമ്മൾ കണ്ടെത്തുന്നു അത്രയും നേരത്തെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്, അതിന് യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ സ്കൂൾ ലെവലിലെ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ടീച്ചേഴ്സിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം, ബിക്കോസ് ടീച്ചേഴ്സാണ് ഇത് ആദ്യം കണ്ടെത്തേണ്ടത്, പേരൻസ് പോലും അല്ല. ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബ്രോഡ് ടേം ആയിട്ട് ആൾക്കാർ, ഇറ്റ്സ് ഗുഡ് അങ്ങനത്തെ ഒരു ഡയഗ്നോസിസ് വന്നതും കുറേ കുട്ടികൾക്ക് അത് ഹെൽപ്പാവുന്നുണ്ട്. പക്ഷേ ആൾക്കാർ വീട്ടിലത്തെ സാഹചര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറില്ല, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്കൂൾ ലെവലിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒരു കാരണമാണ്, റാഗിങ്ങും ബുള്ളിങ് എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന കുട്ടികളും ട്രോമറ്റൈസ്ഡ് ആണ്, കൊടുക്കുന്ന കുട്ടികളും ട്രോമറ്റൈസ്ഡ് ആണ്. ബിക്കോസ് ഒരു കുഞ്ഞും ജനിച്ച ഉടനെ അല്ലെങ്കിൽ നാച്ചുറലി മറ്റൊരാൾ ഉപദ്രവിക്കുന്നതിന് ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ മേലിൽ തട്ടിയിട്ട് നമ്മൾ കരയാൻ തുടങ്ങുമ്പോൾ കുഞ്ഞു നമ്മുടെ കൂടെ കരയും അല്ലേ. ഇപ്പോൾ കുട്ടികളുടെ ജന്മന വളരെ എംപത്തറ്റിക് ആണ്. അപ്പം അതും കടന്നിട്ട് അവർ വേറൊരാളെ ബുള്ളി ചെയ്ത് അവരെ വേദനിപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു സന്തോഷം കണ്ടെത്തുന്ന പോയിന്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഓൾസോ ഹാസ് ഗോൺ ത്രൂ സംതിങ് ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇത് തന്നെ കോളേജിൽ റിപ്പീറ്റ് ചെയ്യും, വർക്ക് സ്പേസിൽ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുക? വർക്ക് സ്പേസിലാണ് ഈ പറഞ്ഞ പോലെ വീടിന്റെ ഷെൽട്ടർ ഇല്ല, പേരൻസിന്റെ ഷെൽട്ടർ ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് പെട്ടെന്നൊരു ഒരു വേറൊരു വേൾഡിലോട്ട് ഷിഫ്റ്റ് ആവുക ചെയ്യണേ. ആ വേൾഡിലോട്ട് ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ തന്നെ ഇരിക്കുന്ന സ്പേസിലാണ് ഈ പ്രശ്നങ്ങൾ സർഫേസ് ചെയ്യാൻ തുടങ്ങുക. പ്രത്യേകിച്ച് മാനസിക പ്രശ്നം തന്നെ ഇരിക്കുന്ന സ്പേസിൽ ഈ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ആ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് സ്പേസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു സൈലൻസ് ഉണ്ട്, ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്, അവിടെ ചിന്തകൾ വരാൻ തുടങ്ങും. പിന്നെ നമ്മുടെ മുകളിലുള്ള ബോസ്മാർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതിയിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ആങ്സൈറ്റി ഒക്കെ ചില ആൾക്കാർക്ക് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. മുന്നേ ഉണ്ടായിരുന്നോ അറിയില്ലായിരുന്നു, പക്ഷേ ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യുക, ശരിയൊരു കാര്യം അയ്യോ ആകെ വെപ്രാളപ്പെടുക, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ തലേന്നാകുമ്പോൾ ആങ്സൈറ്റി അറ്റാക്കായി, തലവേദനയായി, ഛർദിയായി, ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചില ആൾക്കാരിൽ അവർ സ്വയം കണ്ടെത്തും, അല്ലെങ്കിൽ ഓ സംതിങ് ഇസ് റോങ് വിത്ത് മീ എന്ന് ഫീൽ ചെയ്യും. ചില ആൾക്കാരുടെ കേസിൽ അവർക്ക് മനസ്സിലാവില്ല, ചുറ്റുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പം എനിക്ക് കൈവേദന, കാലുവേദന, ലിവറിനോ കിഡ്നിക്കോ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ സഫർ ചെയ്യുന്നുള്ളൂ, പക്ഷെ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും സഫർ ചെയ്യും.
1: അതാണ് ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ആദ്യം തിരിച്ചറിയേണ്ടത് കുടുംബം അല്ലെ സമൂഹമാണെന്ന് പറയുന്നത് അല്ലേ?
2: അതെ, തിരിച്ചറിയേണ്ടത് മാത്രമല്ല ഇതിനെ ഹീലിംഗ് പ്രോസസ്സിനകത്തും ഒരിക്കലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ നമുക്ക് ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല.
1: ഹീലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞല്ലോ, അതിനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് പറയാൻ?
2: നമ്മളുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ഏതാണ്? ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവരുടെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരാളാണെങ്കിൽ അവരുടെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അവരുടെ പേരൻസ്, അവരുടെ ഫാമിലി. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഈ ട്രോമറ്റൈസിങ് ഫാക്ടർ അവരുടെ ഇമ്മീഡിയറ്റ് പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ലൊരു കമ്മ്യൂണിറ്റിയിലോട്ടും നല്ലൊരു സറൗണ്ടിങ്ങിലോട്ടും നല്ലൊരു നെയ്ബർഹുഡിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹീലാവും. അതിൻ്റെ കൂടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, അസിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ആ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നടക്കും. അതിന് റീസൺ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഫാക്ടേഴ്സ് കാരണമാണ് നമ്മൾ രോഗിയാവുന്നത്. അതേ സോഷ്യൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും.
1: സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെയാണ് ഒരാളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്?
2: സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് ആദ്യം ഞാൻ പറഞ്ഞ ഡൂം സ്ക്രോളിംഗ് ഉണ്ട്, സ്ലീപ്പ്. എല്ലാവരും ഇപ്പം എന്താ ചെയ്യണേ, ലേറ്റ് നൈറ്റ് വരെ ഇങ്ങനെ
1: ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഫോണിൽ നോക്കും.
2: ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ എന്നല്ല, ഫോൺ മടുക്കുമ്പോഴാണ് ഉറങ്ങണേ. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ സ്ലീപ്പ് അവേഴ്സ് കുറയും. സ്ലീപ്പ് അവേഴ്സ് കുറഞ്ഞു കഴിയുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം. അപ്പോൾ നമ്മൾ ആ സ്ലീപ്പ് അവേഴ്സിനകത്തുനിന്നുള്ള ക്ഷീണം മാറ്റാനായിട്ട് എന്ത് ചെയ്യും? കഫീൻ എടുക്കും, നിക്കോട്ടിൻ എടുക്കും, ചിലപ്പോൾ സ്മോക്കിംഗ് ആയിരിക്കും, കോഫി ആയിരിക്കും, എന്തെങ്കിലും നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം വേണം. ഇത്രയും വെച്ചിട്ട് നമുക്ക് കോഫി കുടിക്കാൻ പറ്റും. ഗ്രാജുവലി എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പം വർക്ക് സ്പേസിൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, സ്ട്രെസ് കൂടി. ഈ സ്ട്രെസ് കൂടുമ്പം ഇപ്പം ഇന്ന് നമുക്ക് ചോദിക്കാൻ ചാറ്റ് ജിപിടി ഉണ്ട്, എന്ത് ചെയ്യാം? അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്ക്രീൻ ടൈം കൂടി. സോ ഇതൊരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞ റെസ്റ്റ് കിട്ടുന്നില്ല. സെക്കൻഡ് തിങ് ഇസ് സബ്സ്റ്റൻസ് അബ്യൂസ് ഭയങ്കര കോമൺ ആയിട്ട് ഇതുമായിട്ട് ക്ലബ് ചെയ്തിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ് വരിക. എന്തുകൊണ്ടാ? ലെറ്റ് ഇറ്റ് ബി സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊന്ന് പ്ലഗ് ഔട്ട് ചെയ്യാനായിട്ട് ആൽക്കഹോൾ. അപ്പൊ അതും കഴിഞ്ഞിട്ട് നമുക്കല്ലാത്ത റീക്രിയേഷണൽ ഡ്രഗ്സ്, ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര നെഗറ്റീവ് സൈഡുള്ള ഡ്രഗ്സ് ആൾക്കാർ എടുക്കുന്നുണ്ട്. നമ്മുടെ വേക്ക് അവേഴ്സ് അലർട്ട്നെസ് കൂട്ടിവെക്കാനും, പിന്നെ നമുക്ക് ഒരു നാച്ചുറലി നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആക്റ്റീവ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നാച്ചുറലി ഉറങ്ങാൻ പറ്റണം. പക്ഷെ ഇപ്പൊ നമുക്ക് എണീറ്റിരിക്കാനും സബ്സ്റ്റൻസ് വേണം, ഉറങ്ങാനും സബ്സ്റ്റൻസ് വേണം, റെസ്റ്റ് ചെയ്യാനും, ബിക്കോസ് റെസ്റ്റ് കിട്ടുന്നില്ല. സോ കമ്മിങ് ബാക്ക് ടു സോഷ്യൽ മീഡിയ, ഈ പറഞ്ഞ ഡൂം സ്ക്രോളിംഗ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഞാൻ പറഞ്ഞ ബുള്ളിങ്, നമ്മുടെ സെൽഫ് ഇമേജ്, ബോഡി ഇമേജ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയയിലെ കാര്യം വരുമ്പോഴത്തേക്ക് വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം, നമുക്ക് വാലിഡേഷൻ ഇല്ലാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോലിക്ക് വരുന്നു ഡെയിലി രാവിലെ, ശമ്പളം മേടിക്കുന്നു, പോകുന്നു, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ചെയ്ത വർക്കിനെ ഒന്ന് വാലിഡേറ്റ് ആക്കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പം, നമ്മൾ ഡെയിലി ഇതിലേക്ക് വരാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ സാലറി മാത്രമല്ല, നമുക്കൊരു വാലിഡേഷൻ വേണം. വീട്ടിലാവട്ടെ, നമ്മളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് വാലിഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ എന്താകട്ടെ. സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ വാലിഡേഷൻ കമ്മിങ് ത്രൂ ഈ പറഞ്ഞ ലൈക്സ്, വ്യൂസ്, ഫോളോവേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. സൈബർ ബുള്ളിങ്, നമുക്ക് നേരിട്ടൊരാളുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു പറയാൻ പാടില്ല, പറയണ മോശമാണെന്ന് നമുക്കൊരു ഇന്റേണൽ ഫിൽട്ടർ ഉണ്ട്. സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം വന്നപ്പം അത് തീരെയില്ല, ആർക്കും ആരോടും എന്തും പറയാം. എന്തുകൊണ്ടാ? നമ്മളെ ആർക്കും കാണാൻ പറ്റുന്നില്ല, നമുക്കാരും കാണാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖം, നമ്മളുടെ മൈൻഡ് സെറ്റിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ മറ്റുള്ളവർ കാണുന്നത്. സോ ഒരിക്കലും ഹാപ്പി ആയിട്ട് സ്വന്തം ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാൾ വേറൊരാളെ വന്നിട്ട് ബുള്ളി ചെയ്യില്ല. പിന്നെ ക്രിറ്റിസിസം, എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായമുണ്ട്, എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ

0: ഈ ക്രിറ്റിസിസം കേട്ട് കേട്ട് കേട്ട് എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നേരത്തെ പറഞ്ഞ വാലിഡേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മുടെ സെൽഫ് എസ്റ്റീം സെൽഫ് വർത്ത് ഇതൊക്കെ ഇടിച്ച് താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടു ക്രിട്ടിസൈസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് വഴി കൂടെ പോകുന്ന ഒരാളെ നമ്മൾ വെറുതെ എടുത്ത് വെച്ച് ഉപദേശിക്കുവോ? ചേട്ടാ ഒന്നിങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം. ഇല്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത് പറ്റും. ഈ ബൗണ്ടറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബൗണ്ടറി എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ആരും എടുക്കുന്നില്ല. ആർക്കും ആരടുത്ത് എന്തും ചോദിക്കാൻ പറയാം. യൂത്തിൻ്റെ അടുത്ത് പറയുന്നവരെയോ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, അവരെക്കാളും കൂടുതൽ അവരുടെ ഭാവിയെക്കുറിച്ച് വേറെ ആരും ചിന്തിക്കാണ്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും കോമ്പറ്റീഷൻ കൂടി വരിക. അതൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കയറാനാണെങ്കിലും ജോലി സ്ഥലത്ത് കയറാനാണെങ്കിലും ഓൾറെഡി ഈ റേസ് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുക.
1: എപ്പോഴാണ് ഈ മാനസികാരോഗ്യം വഷളായി ഒരു ആത്മഹത്യാ പ്രവണതയിലേക്കൊക്കെ നീങ്ങുന്നത്?
0: ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നെന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറയുക, ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും ഡിപ്രഷൻ വന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയാറ്. അത് തെറ്റാണ്. അതായത് സൂയിസൈഡൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരുപാട് മൾട്ടിപ്പിൾ റീസൺസിൽ നിന്ന് സ്റ്റെം ഔട്ട് ചെയ്യും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെഡൻറി ലൈഫ് സ്റ്റൈല് തൊട്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ തൊട്ട്, സ്കൂളിലും കോളേജിലും വർക്ക് സ്ഥലത്തുള്ള ബുള്ളിങ് തൊട്ട്, അങ്ങനെ ഒരുപാട് റീസൺസ്, നോളജിൻ്റെ കുറവ് കാരണം നമ്മൾ കുറേ അബദ്ധങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ അറിവില്ലായ്മ കാരണം പല സാഹചര്യത്തിലും ചെന്നുപെടും. ആ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അവർക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റിൽ നിൽക്കുമ്പം ചുറ്റുമുള്ള ആൾക്കാരെ ബുള്ളി ചെയ്ത് അവരെ കൂടുതൽ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് അവരെ കൂടുതൽ പ്രഷറിലാക്കും, അവർ സൂയിസൈഡ് ചെയ്യും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ് കയറി ഓവർവെൽമ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യും. പ്ലാൻ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ പറയാം ആ ഒരു പീക്ക് ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇഫ് യു ക്യാൻ ഗിവ് 8 മിനിറ്റ്സ് എന്ന്. അതായത് സൂയിസൈഡൽ ബിഹേവിയറിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തോ ചിലപ്പം പെട്ടെന്നൊരു ക്രൈസിസിൽ വിളിക്കുവാണ്, നമുക്കെപ്പോഴും അവൈലബിൾ ആകാൻ പറ്റണമെന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഇഫ് യു ക്യാൻ ഗിവ് ദം 8 മിനിറ്റ്സ് അവരാ തീരുമാനത്തിൽ നിന്ന് പിന്മാറും എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും ഒരുപാട് കേസസിൽ കണ്ടിട്ടുള്ളതും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആക്ച്വലി ശ്രമിക്കുന്ന ആൾക്കാരെല്ലാവർക്കും സൈക്യാട്രിക് ഇൽനെസ് ഇല്ല, മാനസിക പ്രശ്നം വന്നിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളത് തെറ്റായ ധാരണയാണ്. അത് വലിയൊരു റീസണാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇനി അതേസമയം ഡിപ്രഷനുള്ള എല്ലാവരും സൂയിസൈഡിലും അല്ല. അപ്പോൾ പല റീസൺസ് ആണ് ആത്മഹത്യയിലേക്ക് ചെല്ലാൻ കാരണം. നമുക്കിതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇന്റേണൽ റീസൺസ് ഉണ്ട്, എക്സ്റ്റേണൽ റീസൺസ് ഉണ്ട്. എക്സ്റ്റേണൽ റീസൺസിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞത്. ഇന്റേണൽ റീസൺസ് എന്തൊക്കെയാണ്? ഈ നേരത്തെ പറഞ്ഞ സെൽഫ് വർത്ത് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളോട് മാത്രമല്ല, ഒരാളോട് പൊതുവെ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നതും പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് തിങ്ക് അബൌട്ട് യുവർ പേരൻസ്, നിന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ചിന്തിച്ച് അവര് എന്തൊരു വിഷമിക്കൂ എന്ന് ആലോചിച്ച് നോക്ക്. രണ്ട്, നീ ചുറ്റും നോക്ക്, അവർക്കൊക്കെ എന്തും വേണ്ടി പ്രശ്നങ്ങളാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ അവരുടെ ബുദ്ധിമുട്ടിനെ നമ്മൾ ഇല്ലാണ്ടാക്കി ഇൻവാലിഡേറ്റ് ചെയ്ത് കളയുവാണ്. അപ്പം ആ ആള് ആ ബുദ്ധിമുട്ടും കൊണ്ട് പിന്നെ എങ്ങോട്ട് പോകും? അവർക്കത് പുറത്തേക്ക് പ്ലേസ് ചെയ്യാൻ ഒരു പ്ലേറ്റ് ഇല്ല. മൂന്നാമത്തത്, നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാ, ജോലിയില്ലേ, കാശില്ലേ, അല്ലെങ്കിൽ ഒരു കുടുംബവും ഇല്ലേ, ഇതൊക്കെയുണ്ട്. സി, റിസോഴ്സസിന്റെ പ്രസൻസും ആബ്സെൻസും ആണ് ഒരാളുടെ സൂയിസൈഡോ അല്ലെങ്കിൽ ഡിപ്രഷനോ അടിസ്ഥാന ഘടകം ആയിരുന്നെങ്കിൽ ഈ ലോകത്ത് കാശുള്ള ആൾക്കാരെ സെൽഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരും ആത്മഹത്യയില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഡിപ്രഷൻ വരില്ല. എന്തിൻ്റെ കുറവുണ്ടായിട്ടാന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ അവരോട് നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണെന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പറയും അങ്ങനെ ചിന്തിക്കണ്ട, ഓവർ തിങ്കിങ് അല്ലേ, അങ്ങനെ ചിന്തിക്കല്ലേ. എനിക്ക് അതിനകത്ത് യുക്തി മനസ്സിലാവാറില്ല, അങ്ങനെ ചിന്തിക്കല്ലേ എന്ന് പറയുമ്പോൾ ആ ചിന്ത ഓൾറെഡി സംഭവിച്ചു, ഇനി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഇരുന്ന് കേൾക്കാന്നുള്ളൂ.
1: ഇപ്പൊ ഒരു ആത്മഹത്യാ ചിന്ത ഒരാളിലുണ്ട്, അവരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
0: മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഓൾറെഡി ആക്റ്റീവ് ആയിട്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് സൈലന്റ് ആവും. ഒരു എംപ്റ്റിനെസ്, ഒരു സൈലൻസ്, അവർ ചിരിക്കുന്നത് ചിലപ്പം ചിരി ഇല്ലാണ്ടാവും, ചിലർ എക്സാജറേറ്റഡ് ആയിട്ട് ചിരിക്കാൻ തുടങ്ങും, കാരണം അത് അവരുടെ നോർമൽ ബിഹേവിയർ അല്ല. പിന്നെ ലൈഫിനെ കുറിച്ച് ഭയങ്കര ഫിലോസഫിക്കലായിട്ട് ഇതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല, ജീവിച്ചിട്ടൊക്കെ ഇപ്പം എന്തിനാന്ന് പറയുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സ് മാറുന്ന അവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മണല് ചോരുന്ന പോലെ പയ്യാണിത് ചോർന്ന് തുടങ്ങാറ്. നല്ലോണം അറിയുന്ന ആൾക്കാരിലെ നമുക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ. സോ വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്യുക. ഒരു ഇൻട്രസ്റ്റ് ഒന്നിനോടും ഇല്ലാതിരിക്കുക, ഒരു നംനെസ്. പൊതുവെ ചില ആൾക്കാർക്ക് എല്ലാത്തിനോടും സങ്കടവും ദേഷ്യവും വെറുപ്പും ആയിരിക്കും, ചില ആൾക്കാർ ജസ്റ്റ് സ്വിച്ച് ഓഫ് ആയിട്ട് അങ്ങ് മാറും. സം പീപ്പിൾ സ്റ്റാർട്ട് ടേക്കിംഗ് ആൽക്കോഹോൾ. സോ നമുക്ക് മനസ്സിലാവണം സംബഡി ഈസ് ഡ്രോപ്പിംഗ്. ആ പോയിന്റിൽ നമുക്ക് അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റണം.
1: ഒരാളുടെ ആത്മഹത്യാ പ്രവണതയുണ്ട്, ഒരു ചെറിയ ചിന്തയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ചുറ്റുമുള്ളവർ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്?
0: 4 പോയിന്റ്സ് ഞാൻ പറയും. ലിസൺ, ആസ്ക്, സ്റ്റേ കണക്ട്. ഫസ്റ്റ് ലിസൺ. നമ്മൾ ഈ ഒരാളിങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നമ്മളങ്ങ് തുടങ്ങും നമ്മുടെ ലെക്ചർ. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതും അവിടുന്ന് കേട്ടതും ഇവിടുന്ന് നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ വെച്ച് നമ്മൾ ലെക്ചർ തുടങ്ങും.

0: ഒരാൾ ഓൾറെഡി അകത്ത് പ്രഷർ കുക്കറായിട്ട് നടക്കുക, അത് ഇപ്പോൾ പൊട്ടും, നമ്മുടേതും കൂടെ എടുക്കാൻ അവർക്ക് സ്പേസ് ഇല്ല. എന്തു പറ്റും, അവർ ഷട്ട് ഡൗൺ ആവും, പിന്നെ അവർ സംസാരിക്കുകയില്ല. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, വാട്ട് ഡു യു ഫീൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നല്ല, അവരാ പറയുന്ന കാര്യത്തിന് അവരെങ്ങനെ കാണുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, അവരതിനെ എങ്ങനെ ഇമോഷണലി എടുക്കുന്നു, അവർക്ക് തോന്നുന്ന ഇമോഷൻ എന്താണ്, അതിനെ നമ്മൾ സ്പേസ് കൊടുക്കുക. നമ്മൾ നല്ല കേൾവിക്കാരാവുക. സെക്കൻഡ് തിങ് ഇസ് ആസ്ക് ദെം വാട്ട് ആർ യു തിങ്കിങ്. ഇപ്പം നിനക്ക് എന്താ തോന്നണേ, നിനക്ക് എന്ത് ചെയ്യാനാണ് തോന്നണേ, അല്ലെങ്കിൽ എന്ത് പറയാനാണ് തോന്നണേ, നിനക്കത് പറയാനാണോ മിണ്ടാണ്ടിരിക്കാനാണോ. ജസ്റ്റ് ബി ക്യൂരിയസ്, യു ജസ്റ്റ് ഹാവ് ടു ലിസൺ. മൂന്നാമത്തത് സ്റ്റേ, വിച്ച് മീൻസ് ഒന്ന് ഫിസിക്കലി സ്റ്റേ വിത്ത്. ഇതിനകത്ത് പറഞ്ഞ 8 മിനിറ്റ്സ് അല്ലേ, ആ 8 മിനിറ്റ്സ് അവർക്ക് പറ്റുന്ന പോലൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക. ഇനി അടുത്തില്ലാന്നുണ്ടെങ്കിൽ ഫോണിലെങ്കിലും വല്ലപ്പോഴും വിളിച്ച് ചോദിക്കുക. എനിക്കൊരാളുണ്ട് ഷെയർ ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. പിന്നുള്ളത് കണക്ട്, ഓൾവേസ് കണക്ട് വിത്ത് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മളുടെ ഫ്രണ്ടോ നമ്മളുടെ ഫാമിലി മെമ്പറിനോ ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. കാരണം നമുക്ക് ഇവരെ കേൾക്കാൻ സാധിക്കും, പക്ഷെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ടെക്നിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ളത് പ്രൊഫഷണൽസ് ആയിരിക്കും. ബി വിത്ത് ദം, ബി എ ഗുഡ് ഫ്രണ്ട്, ബി എ ഗുഡ് ലിസണർ. അവർക്ക് സ്പേസ് കൊടുക്കുക.
1: എപ്പോഴാണ് ഒരു കൗൺസിലേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശമോ ഡോക്ടറെ പോയി കാണേണ്ടത് എപ്പോഴാണ്?
0: ഫേസ് ചെയ്യുന്ന മാനസിക പ്രശ്നത്തിന്റെ ഡെപ്ത് കൂടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂടിയാലോ ഡ്യൂറേഷൻ കൂടിയാലോ യു നീഡ് ഹെൽപ്പ്. ഒരു പെർട്ടിക്കുലർ ഗോളിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനെയോ ഇവന്റിനെയോ ബേസ് ചെയ്തിട്ടാണ് ഈ ടെൻഷൻ. അത് കഴിയുമ്പോൾ അത് മാറും, അതുവരേക്ക് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ, നമ്മളുടെ സ്ട്രെങ്ത്തിന്റെ ഭാഗമാണ്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ്. ഇനി നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ്. കാരണം നിങ്ങളുടെ അപ്പുറത്തിരുന്ന് നിങ്ങളെ കൗൺസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുന്ന ആൾ ഇതിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മുടെ മനസ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നു.
1: ഈ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: ശാരീരികാരോഗ്യം വളരെ പ്രധാനമാണ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര പ്രധാനമാണ്, ആഹാരം വളരെ വളരെ പ്രധാനമാണ്, നല്ല ക്വാളിറ്റി ഫുഡ് കഴിക്കുക, നല്ലോണം റെസ്റ്റ്. റെസ്റ്റ് ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻ്റ്. സ്ലീപ്പ് അല്ല, റെസ്റ്റ് വേണം, റെസ്റ്റ്ഫുൾ സ്ലീപ്പ് വേണം. പിന്നെ നമ്മളുടെ ചുറ്റുപാട് വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഒട്ടുമിക്ക എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളും സോഷ്യൽ ഇഷ്യൂസാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ ചുറ്റും നല്ല ഫ്രണ്ട്സ്, നല്ലൊരു സർക്കിൾ ഉണ്ടാക്കുക. ഒട്ടുമിക്ക ആൾക്കാർക്കും ഫ്രണ്ട്സ് ഇല്ല, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നമ്മളെപ്പോലും അറിയാത്ത സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി പരിചയപ്പെട്ട ആൾക്കാരുമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നെല്ലാവരും AI ആയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഹെൽത്തി ഫ്രണ്ട്ഷിപ്സ് വേണം, നല്ല ഒരു ഹൈജീൻ. നമ്മുടെ മെന്റൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് എങ്ങനെയാണ്, കഴിക്കുന്ന ഫുഡ് എത്ര നല്ലതാണോ അതിൽ നിന്നാണ് ശരീരം ഉണ്ടാവണം എന്ന് പറയണ പോലെ നമ്മുടെ മൈൻഡ് തോട്ട്സിനെയാണ് ഡൈജസ്റ്റ് ചെയ്യണത്. ഏതൊക്കെ ചിന്തകളാണ്, എങ്ങനത്തെ ചിന്തകളാണ് നമ്മൾ ഡെയിലി പ്രോസസ്സ് ചെയ്യണത്, വേറൊരാളുടെ കാര്യമാണോ, ഒരാളെക്കുറിച്ചുള്ള നെഗറ്റീവാണോ, ഒരാളുടെ കുറ്റമാണോ, അതിനനുസരിച്ച് നമ്മുടെ മെന്റൽ ഹൈജീൻ ഇരിക്കും. നല്ല കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യണോ, നല്ല വൃത്തിയായിട്ടിരിക്കും മനസ്സ്. ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ടൊരു ഫേസ് ഉണ്ടാവണം. നമുക്ക് നമ്മളെ തന്നെത്താൻ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റണം. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് നേച്ചറിലൊക്കെ പോയി ഒരു വെക്കേഷനൊക്കെ എടുത്ത് മീഡിയ ഒക്കെ മാറ്റി വെച്ചിട്ട് വി നീഡ് ആർ ഓൺ സ്പേസ്, യു സ്റ്റേ ദെയർ. ആൻഡ് നമ്മളുടെ ഉള്ളിൽ നല്ലൊരു പൂങ്കാവനം ഉണ്ടാക്കി എടുക്കുക, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ഹെൽപ്പ് എടുക്കാം, അതിനുശേഷം യു ബി യുവർ ഓൺ ഗൈഡ്.
1: മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരാളോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്, ഒരു മെസ്സേജ്?
0: ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. അത് ഏതൊരു പ്രശ്നമാണെങ്കിലും എങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്കത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
1: യുവതലമുറയുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും അതിൽ പ്രധാന പങ്കുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് ആനച്ചാൽ ധാതു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ഡോക്ടർ തസ്നീം നിസാറാണ്. ഡോക്ടറിന് വളരെയധികം നന്ദി.
0: നന്ദി.
2: നിർവഹണ സഹായം സെറീന.
3: ആരോഗ്യവേദി സമാപിക്കുന്നു.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പുതുമയുടെ കാറ്റിൽ പാട്ടുകൾക്ക് പുതിയൊരു താളം പിറക്കുമ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സംഗീതത്തിന്റെ പുതുവസന്ധത്തിലേക്ക് നമുക്കും കാതോർക്കാം. പുതിയ തലമുറയുടെ സ്വപ്നങ്ങളും പ്രണയവും പ്രതീക്ഷകളും ജീവിതത്തിന്റെ വർണ്ണങ്ങളും ഇഴചേർത്തുകൊണ്ട് മലയാള സിനിമയുടെ സംഗീതലോകത്ത് പിറന്ന പുത്തൻ ഗാനങ്ങൾ. വരികളിൽ പുതുമ, ഈണങ്ങളിൽ വൈവിധ്യം, ആലാപനത്തിൽ ഹൃദയസ്പർശിയായ ഭാവങ്ങൾ, ഇവയെല്ലാം ചേർന്നൊരുക്കുന്ന ഈ സംഗീതയാത്രയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന പഴയ ഈണങ്ങൾക്കൊപ്പം ഇന്നിൻ്റെ മനസ്സിൽ ഇടം നേടിയ പുതിയ പാട്ടുകൾക്കായി ഇനി നമുക്ക് കാതോർക്കാം. പുത്തൻ പാട്ടുകളുടെ ഈ സംഗീത വിരുന്നിലേക്ക് സംഗീതപ്രേമികളായ ഏവർക്കും സ്നേഹപൂർവ്വം

സ്വാഗതം. ഈ പരിപാടിയിൽ ആദ്യം ആശാന നക്ഷത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. രചന വിനായക്, ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

പുത്തൻ പാട്ടുകളിൽ ഇനി നമുക്ക് അച്ചപ്പാസ് ആൽബം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗുൽരാജ് സിംഗ് ഈണം നൽകി ഗാനം പാടിയത് ഹരിശരണും ശേഷ ത്രിപാഠിയും സംഘവും.

പുതിയ ഈണങ്ങൾ പകർന്ന സന്തോഷവും പുത്തൻ വരികൾ സമ്മാനിച്ച ഓർമ്മകളും ഹൃദയത്തിൽ ചേർത്തുവച്ച് ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാലം മാറും, പാട്ടുകൾ മാറും, പക്ഷേ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന സംഗീതത്തിന് ഒരിക്കലും പുതുമ നഷ്ടമാകില്ല. ഇന്നത്തെ പുത്തൻ പാട്ടുകളോടൊപ്പം സഞ്ചരിച്ച പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും പുതിയ ഈണങ്ങളുമായി പുതിയ ഗാനങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സംഗീതം ഹൃദയത്തിൽ സൂക്ഷിക്കൂ, ഈണമുള്ള നിമിഷങ്ങളെ സ്നേഹിക്കൂ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. തൊഴിലില്ലായ്മയെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പാടെ തുടച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പുത്തൻ ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ തൊഴിൽ പരിശീലനത്തിൽ ഏർപ്പെടാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടപ്പാക്കുന്ന ഈ പദ്ധതി വഴി കോഴ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തൊഴിൽ മേഖല ഉണ്ടോ അവിടെയൊക്കെ വൈദഗ്ധ്യം ഉള്ളവരാക്കിയവരെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ള വിദ്യാഭ്യാസ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഏതു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് നൈപുണ്യം, വിജ്ഞാനമാർജിക്കുന്നത്, നിർമ്മാണ പ്രക്രിയ എന്നിവ അത്യന്താപേക്ഷിതമാണ്. പ്രതിവർഷം 13 ദശലക്ഷം യുവജനങ്ങൾ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. വ്യവസായവൽകൃത ലോകത്ത് തൊഴിൽ ആവശ്യകത 4% കണ്ട് കുറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ 20 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് 32% വർദ്ധിക്കുകയാണുണ്ടായത്. തൊഴിൽ ശക്തിയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നതിൻ്റെ സൂചനയാണ് ഇത്. നൈപുണ്യ വികസനം സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയാണ്. ഭാവിയിലേക്കുള്ള ആവശ്യം കണക്കിലെടുത്ത് കരുത്തും കഴിവുമുള്ള പരിശീലനം സിദ്ധിച്ച 500 ദശലക്ഷം മനുഷ്യശക്തി എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ നീങ്ങുന്നത്. ഇന്ത്യയിൽ 4.69% മാത്രമാണ് ഔപചാരികമായി നൽകുന്ന പരിശീലനം ലഭിച്ചിട്ടുള്ളത്. ചില വികസ്വര രാജ്യങ്ങളുടെ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കാണിത്. നൈപുണ്യമുള്ള മനുഷ്യ വിഭവശേഷിയിൽ മുൻപന്തിയിലുള്ള അമേരിക്കയിൽ ഇത് 96%. നൈപുണ്യ വികസനങ്ങളുടെ അളവും വേഗവും വർദ്ധിപ്പിക്കാനുള്ള കരുത്തുറ്റ ഒരു നയരൂപരേഖയും കർമ്മ പരിപാടിയും വികസിപ്പിക്കുന്നതിന് സർക്കാർ 2014 ഡിസംബറിൽ ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചിരുന്നു. BA, BSc, BCom കോഴ്സുകൾ പഠിക്കുന്ന നോൺ ടെക്നിക്കൽ സ്റ്റുഡൻസിനാണ് സ്കീം അവസരമൊരുക്കുക. യുവാക്കളുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തൊഴിലില്ലായ്മയ്ക്ക് പല നിർവചനങ്ങളുണ്ട്. ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ കിട്ടാത്ത ആളാണ് തൊഴിൽ രഹിതനെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്, NSSO. ഇന്ത്യയിലെ സെൻസസ് റിപ്പോർട്ടിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ റിപ്പോർട്ടിലും തൊഴിലില്ലായ്മ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പലതരത്തിലാണ്. 1. പ്രത്യക്ഷ തൊഴിലില്ലായ്മ. 2. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. 3. കാലിക തൊഴിലില്ലായ്മ. ഒരാൾ പണിയെടുക്കാൻ തയ്യാറായിട്ടും പണിയൊന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. വികസ്വര സമ്പദ് വ്യവസ്ഥകളിലെ കാർഷിക മേഖലയിൽ കാണുന്ന ഒരു സവിശേഷതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കൃഷിക്ക് ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകളെ പണിക്ക് നിയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. കൃഷിക്ക് നിയോഗിച്ചവരിൽ കുറെ പേരെ പിൻവലിച്ചാലും ഉത്പാദനത്തിൽ കുറവ് വരുന്നില്ല. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രച്ഛന്ന തൊഴിലില്ലായ്മ വ്യാപകമാണ്. കാലിക തൊഴിലില്ലായ്മ, ഇത് കാലാവസ്ഥയനുസരിച്ച് കുറച്ചു കാലം മാത്രം തൊഴിലുണ്ടാവുകയും മറ്റുള്ള സമയങ്ങളിൽ തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കൃഷിപ്പണി ഇതിനുദാഹരണമാണ്. ഇത്തരത്തിലുള്ള വിവിധ തൊഴിലില്ലായ്മകളെ തുടച്ചു നീക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി സമാപിക്കുന്നു. രചന മാധ്യമപ്രവർത്തകനായ രാജു ശ്രീധർ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമവിരുദ്ധധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 നിന്ന് 1 കുറച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഫ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25 2027 മാർച്ച് 31 ഇടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. തിരുവോണത്തിന് ഇനി 5 കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പെട്രോളിംഗും ശക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് 230 മില്യൺ ഡോളറിന്റെ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ, നഗരത്തെ പ്രാപ്തമാക്കാനും പൊതുജനാരോഗ്യം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനും പദ്ധതി സഹായകരമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.

0: എന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ മൂന്നാമത്തേതായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് കെ എം ആർ എൽ പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. ഇപ്പോൾ ആഗതൻ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയൊരു ഗാനം കേൾക്കാം.

ആഗതൻ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: contributed. In hockey, the Indian women's team will take on the Netherlands in the opening match of the second pool phase of the FIH World Cup in Amstelveen, the Netherlands today. The match is scheduled to begin at 9:30 p.m. Indian Standard Time. In the BWF Badminton World Championships, India's Trisha Jolly and Gayatri Gopichand stormed into the women's double semifinals and assured the country of a coveted medal at the prestigious championship. However, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty crashed out of the tournament after losing to China's Liang Wei Kang and Wang Chang in the quarterfinals today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India is emerging as a global bright spot for growth amid concerns over global growth and weaponization of resources. Home Minister Amit Shah reiterates government's commitment to deport every illegal immigrant from the country. Government assures availability of adequate sugar stocks to meet domestic demand. Union Minister Ashwani Vaishnav launches mobile phone manufacturing scheme with outlay of over 62,000 crore rupees to enhance domestic supply chain and global competitiveness. Health and Family Welfare Minister J.P. Nadda reviews situation and preparedness for H1N1 influenza in the country. And in Hockey World Cup, Indian women's team to take on the Netherlands in the second pool phase match. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഓണം അന്നും ഇന്നും കവിഭാവനയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം പാലോട് BRM ഹൈസ്കൂൾ അധ്യാപിക മായ ജി നായർ.
2: പ്രിയമുള്ളവരെ, മലയാളി മനസ്സിൽ മങ്ങാതെ മായാതെ കിടക്കുന്ന ഓർമ്മകളുടെ, ഗൃഹാതുരത്വത്തിൻ്റെ നഷ്ടസൗഭാഗ്യങ്ങളുടെ ഓർമ്മകൾ പേറുന്ന കാലം. ആർപ്പുവിളിയുടെയും പൂപ്പൊലിയുടെയും അത്തപ്പൂക്കളത്തിൻ്റെയും കാലം. ഒത്തൊരുമ, സൗഹാർദ്ദം, മതേതരത്വം, വിളവെടുപ്പ് തുടങ്ങിയ മൂല്യങ്ങളുടെ അനുഭൂതിദായകമായ അനുഭവമാണ് ഓരോ മലയാളിക്കും ഓണം. പ്രകൃതി ഓണത്തപ്പനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി. തുമ്പയും മുക്കുറ്റിയും തെച്ചിയും ചേമന്തിയും എന്ന് വേണ്ട പൂക്കളാൽ സമൃദ്ധമായ വസന്തകാലം അതിൻ്റെ പരമോന്നത പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങുന്നു ഓണത്തെ വരവേൽക്കാൻ. പ്രകൃതിയോട് ചേർന്ന് പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊണ്ട മഹാബലിയുടെ സമത്വസങ്കല്പത്തിൻ്റെ പൂർത്തീകരണമാണ് ഓരോ ഓണക്കാലവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്തെ പ്രകൃതിയുടെ മനോഹാരിതയിൽ വയലുകളിലെത്തുന്ന ഓണത്തുമ്പിയും ഓണക്കാലത്ത് മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഞ്ഞക്കിളിയുമൊക്കെ എത്തിയിരുന്ന ആ കാലത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് സാഹിത്യത്തിലാണ്, വിശിഷ്യ കവിതകളിൽ. ഇവിടെയാണ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ പ്രസക്തി. ഓണം അന്നും ഇന്നും കവിഭാവനയിൽ. ഓണം വിഷയമായ കവിതകൾ അന്നും ഇന്നും ധാരാളമുണ്ട്. പക്ഷേ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് കവിതാഗതിയിൽ വ്യത്യാസം വന്നു. അതായത്, അമ്മ മണമുള്ള വീട്ടുവളപ്പുകളിൽ നിന്ന് ഫ്ളാറ്റിൻ്റെ ഇടുങ്ങിയ ചുമരുകളിലുള്ളിലേക്ക് ഓണവും ഇടുങ്ങുന്നു. ഇതപര്യന്തമുള്ള കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിത്രം നമുക്ക് വ്യക്തമാകും. ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ട കവിതകൾ എഴുതിയവരിൽ പ്രമുഖരാണ് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, പി കുഞ്ഞിരാമൻ നായർ, ONV കുറുപ്പ് തുടങ്ങിയവർ. ഇതിൽ മഹാകവി കുമാരനാശാൻ്റെ ഓണാഘോഷവും പ്രകൃതി ഭംഗിയും പ്രതിഫലിക്കുന്ന പ്രസക്തമായ കവിതകളാണ് ഉൾനാട്ടിലെ ഓണം, പൂക്കാലം എന്നിവ. കൃത്രിമമായ ആഘോഷങ്ങളില്ലാത്ത ഗ്രാമങ്ങളിലെ, അതായത് കേരളത്തിലെ ഉൾനാടുകളിലെ ഓണത്തെ വളരെ

സന്തോഷം എത്രത്തോളം ആണെന്നും ഇങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ വരവിനെ അതിഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു കവി ഈ കവിതയിൽ. പ്രകൃതി കർക്കിടക പെയ്ത്തൊഴിഞ്ഞ് പുതിയ വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന അനുഭൂതിദായകമായ അനുഭവമാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെ ഓണപ്പുടവ എന്ന കവിതയിൽ. പ്രകൃതിയും മനുഷ്യനും പഴയതെല്ലാം ഉപേക്ഷിച്ച് പുതുമയിലേക്ക് മാറുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. പഴയത് മാറ്റിയൊടിപ്പതിനായി പരദേവത തന്നൊരു പുടവയിതാ എന്ന് പാടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഓരോ ഓണദിനത്തിനും സമ്മാനമായി കിട്ടുന്ന പുതുവസ്ത്രങ്ങളെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ സാഹിത്യമഞ്ജരിയിലുള്ള ഓണം എന്ന കവിതയിൽ വറുതിയുടെ ചുളിവ് നിവർത്തി മാലോകർ മഹോത്സവത്തിലേക്കിറങ്ങുമ്പോൾ കയ്യിലെ പൊടിയരിപ്പൊതി വഴിയിൽ വീണ് പാദമണ്ണിനും പരുന്തിനും ഓണസദ്യയായി മാറുന്ന നനവാർന്ന ചിത്രത്തിലൂടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനും തിരുവോണത്തിൻ്റെ സമൃദ്ധിയും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കുന്നതോടൊപ്പം പൂവിളികളെയും ആഹ്ലാദ പ്രകടനങ്ങളെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള എതിർപ്പായി മാറ്റുകയും ചെയ്യുന്നു ഈ കവിതയിൽ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നാടൻ ശീലുകളാൽ രചിച്ച ഓണപ്പൂക്കൾ എന്ന കവിതയിൽ മണിമുറ്റത്തെ മാവേലിക്ക് മരതക പീഠം വച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓണക്കാലത്തെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും പൂക്കളുടെ നിറപ്പകിട്ടിനെയും കുറിച്ച് കവി പാടുന്നത്. മലയാളിയുടെ ഗൃഹാതുരത്വം ആഘോഷത്തിൻ്റെ സന്തോഷം ഇവയെല്ലാം ഈ കവിതയിൽ കാണാം. മാവേലി നാടുവാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടിക്കൊണ്ട് മാനവികതയെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണൊരു കാലം മനസ്സിൻ കോണിൽ മായാതെ സൂക്ഷിച്ച മലയാളിതൻ മാവേലി സങ്കല്പമാണീ ഓണം. ഈ വരികളിലൂടെ അതിദാരിദ്ര്യത്തിലും നന്മ വറ്റാത്ത മനുഷ്യ മനസ്സിനെയാണ് കവി കാണുന്നത്. എത്ര പാട്ടുകൾ പാടി നമ്മൾ, എന്നാൽ ഓണത്തെപ്പറ്റി പാടിയ പാട്ടിൻ മാധുരി വേറൊന്നല്ലേ. ഈ മാധുര്യം മലയാളി നുണഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ കൂടിയാണ്. മധുരോദാരകം തന്നെയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓരോ ഓണപ്പാട്ടുകളും. എന്നാൽ ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നു ഞങ്ങളിൽ ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് ONV കുറുപ്പ് ഇങ്ങനെയാണ് പാടിയത്. എന്നാൽ അദ്ദേഹത്തിന് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത് നഷ്ടബോധം വിരഹം എന്നിവയാണ്. നീയില്ലാത്തൊരോണം എന്ന കവിതയിൽ നമുക്കിത് കാണാൻ കഴിയും. യുദ്ധങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ ലോകത്ത് എങ്ങനെ ഓണം ആഘോഷിക്കും എന്ന ചിന്തയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പറഞ്ഞു പോയ കവിതകളിൽ ഓണസങ്കല്പത്തിലെ പ്രകൃതി, ഗ്രാമീണ ജീവിതം, കൂട്ടായ്മ തുടങ്ങിയ വിഷയങ്ങളാണ് അധികമായും കടന്നു വന്നതെങ്കിൽ ആധുനിക കവികളിൽ ഓണം പഴയതുപോലെ ഒരുമയുടെ ആഘോഷമല്ല, മറിച്ച് നഗരവൽക്കരണം, സാമ്പത്തിക അസമത്വങ്ങൾ, പ്രകൃതിനാശം, മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. എന്നാൽ ചില കവിതകളിലെങ്കിലും നഷ്ടപ്പെട്ട മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള ആഹ്വാനം കാണാം. അത്തരത്തിലുള്ള ചില കവിതകൾ കൂടി പരാമർശിക്കാം. ചില നഷ്ടപ്പെടലുകളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കവിതകൾ എഴുതിയവരിൽ എടുത്തു പറയേണ്ട ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിന് ഓണമെന്നാൽ ജന്മനാട്ടിൽ ചെന്നു വണ്ടിയിറങ്ങവേ പുണ്ണുതോറും കൊള്ളിവച്ച പോലെ ഓർമ്മകൾ ആകുന്നു. ഇവിടെ കവിക്ക് ഓണം സന്തോഷത്തേക്കാൾ
ഓർമ്മകളുടെ

യും നഷ്ടബോധത്തിൻ്റെയും അനുഭവമാണ് നൽകുന്നത്. ജന്മനാട്ടിൽ ചെന്നപ്പോൾ കഴിഞ്ഞുപോയ മനോഹര ബാല്യം, പഴയ ഓണക്കാലം, നഷ്ടങ്ങൾ എന്നിവ ഓർമ്മയിൽ വേദനയായി എത്തുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ഓണം എന്ന കവിതയിൽ കൂടി പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ കവിക്ക് പരമ്പരാഗതമായ ആഹ്ലാദത്തിന് പകരം ഗൃഹാതുരത്വവും വേദനയും കലർന്ന അനുഭവമാണ് ഓണക്കാലം നൽകുന്നത്. എന്നാൽ കെ സച്ചിദാനന്ദനിലാകട്ടെ, മാവേലി നാടുവാണകാലം പഴയ സുവർണകാലത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, പിന്നെയോ കാലിക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുടെ നേർരേഖകൾ കൂടിയാണ്. സമത്വവും സാമൂഹ്യ നീതിയും ചോദ്യം ചെയ്യുന്ന ഓണമായി അദ്ദേഹത്തിൻ്റെ കവിതകൾ മാറാറുണ്ട്. ഓർമ്മയ്ക്കു

0: വാക്കിൻ്റെ നിറവാണിതോണം. ഇങ്ങനെ ഓണത്തെക്കുറിച്ച് പാടിയതാരാണ്? മുരുകൻ കാട്ടാക്കടയാണ് ഓണത്തെക്കുറിച്ച് ഇപ്രകാരം ഓർമ്മിക്കുന്നത്. ഇവിടെ ഓണം സന്തോഷം തരുന്ന ഒരു ദിവസം മാത്രമല്ല, മറിച്ച് കടന്നുപോയ നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. റഫീഖ് അഹമ്മദിൻ്റെ ഓണസങ്കല്പം എങ്ങനെയെന്ന് വെച്ചാൽ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയുമാണ്. ബാല്യകാല ഓർമ്മകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലളിതമായ അന്നത്തെ ആഘോഷങ്ങൾ കടന്നു വരുന്നവയാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ ഓണം. ചെറിയ ദൃശ്യങ്ങളെയും സൂക്ഷ്മമായ അനുഭവങ്ങളെയും വലിയ ആശയങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി. നാട്ടിൻപുറത്തെ ഓണാനുഭവങ്ങൾ, മാറുന്ന ജീവിതം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ പോകുന്നു വീരാൻകുട്ടിയുടെ ഓണവായന. ഓണം എന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സങ്കല്പത്തിൽ അടിയുറച്ചതാണ്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന, അതായത് സമകാലിക അനുഭവങ്ങളിലൂടെ ഓണത്തിൻ്റെ ഒത്തൊരുമ എന്നത് എത്രത്തോളം കൃത്യമാണ് എന്നൊരു ചിന്തയാണ് അൻവർ അലിയുടെ കവിതകളിൽ ഉള്ളത്. ചുരുക്കത്തിൽ, മനുഷ്യനെ ഒന്നിപ്പിച്ചിരുന്ന മനോഹരമായ ഓണക്കാലത്തെ ആവിഷ്കരിച്ചുകൊണ്ട് വേറെയും പല കവിതകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രകൃതി രമണീയതയുടെയും മനോഹരമായ ചിത്രങ്ങളായി വാഴ്ത്തപ്പെട്ട ആ കാലത്തിൽ നിന്നും മാറിപ്പോയ മനുഷ്യ സമൂഹത്തിൻ്റെ, അതിനനുസരിച്ച് മാറിയ പ്രകൃതിയുടെ, ഒരുമയുടെ, നഷ്ടങ്ങളുടെ വേദനയായി ഓണം ഇപ്പോൾ മാറുന്നു. തൊടിയിലും പറമ്പിലും ഓടി നടന്ന് തുളസിയും തുമ്പയും കാക്കപ്പൂവും പറിച്ചെടുത്ത് അത്തപ്പൂക്കളം ഒരുക്കിയപ്പോൾ അവിടെ മത്സരമുണ്ടായില്ല. ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വില കൂടിയ പൂക്കളുടെ മത്സരങ്ങൾ നടക്കുന്നു. നാടൻ പച്ചക്കറികളും തവിട് കളയാത്ത കുത്തരിച്ചോറും വീട്ടിൽ അരച്ചുണ്ടാക്കിയ കറികളും ചേർത്ത് തൂശനിലയിൽ ഉണ്ടിരുന്ന നമ്മൾ ഇന്ന് പാക്കറ്റ് ഓണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇഷ്ടാനുസരണം പുതുവസ്ത്രങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് ഓണക്കോടിക്കും മാറ്റില്ലാതായി. തുമ്പിതുള്ളലും വടംവലിയും മൊബൈൽ ഗെയിമുകൾക്ക് വഴിമാറിക്കൊടുത്തു. കുടുംബ കൂട്ടായ്മയുടെ ഓണവും വിരളമാകുന്നു. ഇന്നിതെല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ട ആഘോഷമാണ്. അതുകൊണ്ടുതന്നെ അനുഭവിച്ചറിഞ്ഞ ഓണത്തിൽ നിന്ന് ഓർത്തെടുക്കുന്ന ഓണത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. അതുതന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും കവിതകളിൽ കാണുന്ന പ്രകടമായ വ്യത്യാസവും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏറ്റവും നല്ലതാണ്. എന്നാൽ പരമ്പരാഗത മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള മാറ്റമാകും ഉചിതം എന്ന് തോന്നുന്നു. പണ്ടത്തെ കവികൾ പാടിയതും ഊന്നിപ്പറഞ്ഞതും അതുതന്നെയാണ്. നന്ദി, തിരുവോണമേ നന്ദി എന്ന് ആവർത്തിച്ചു പറയാൻ പറ്റുന്ന കാലം ഇനിയുമുണ്ട് എന്ന പ്രത്യാശയോടെ നന്ദി.
1: ഓണം അന്നും ഇന്നും കവിഭാവനയിൽ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം പാലോട് BRM ഹൈസ്കൂൾ അധ്യാപിക മായ ജി നായർ.

0: ഈ ഒരു ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് ആരംഭിക്കാം.
1: എനിക്ക് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഞാൻ തൃശ്ശൂര് നെല്ലിക്കുന്നതിനടുത്ത് കാച്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ അമ്പലക്കുളങ്ങൾ, ഒത്തിരി അമ്പലങ്ങളുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ പൂക്കൾ പറിക്കാനായിട്ട് പോവും. ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് പൂക്കളം ഇടുകയും അങ്ങനെ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓരോ ഓർഗനൈസേഷൻസ് ഓരോരോ ജംഗ്ഷനിൽ പൂക്കളമിടും, എന്നിട്ട് ഭയങ്കര പാട്ട് അവിടെ പ്ലേയിങ്ങും. അപ്പം അതൊരു ഈ സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും ഇതെല്ലാം കാണാനും ഒക്കെ. പിന്നെ അതുപോലെ കുമ്മാട്ടിക്കളി, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് പോയി. അവിടെ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വീണ്ടും ശക്തമായിട്ട് വന്നത്. ഓണത്തിൻ്റെതായ പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓണപരിപാടികൾക്ക് മ്യൂസിക് കൊടുക്കണം. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും യാത്രകളായിരിക്കും.
0: ഇനി നമുക്ക് ആവണി പൊന്നൂഞ്ഞാലിലെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
1: എൻ്റെ പാട്ടുകൾ വെച്ച് പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട് എങ്കിലും രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് മനസ്സിൽ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പാട്ടുകളാണ്. എസ്പെഷ്യലി ജലോത്സവം എന്ന ചിത്രത്തിൽ കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, ഈ പാട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഈ പാട്ടിന് കിട്ടിയത് കേരളത്തിന് പുറത്തും. ഇപ്പം നമ്മൾ പല പ്രോഗ്രാമുകൾക്കായിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ യു എസിലോ യൂറോപ്പിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഡാൻസായിട്ട് അല്ലെങ്കിൽ പാട്ടായിട്ട് ആളുകൾ ഈ പാട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേരനിരകളാടും. ആ പാട്ടിൽ തുടങ്ങിയാലോ? ഓക്കെ.

0: ഈ ഒരു ഗാനത്തിന്റെ പിറവിയെ കുറിച്ച്.
1: ഈ പാട്ട് ബി ആർ പ്രസാദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കമ്പോസിഷനായിട്ട് വന്നിരുന്ന സമയത്ത് സിബി സാർ കഥയെല്ലാം പറഞ്ഞു തന്നു. അപ്പം അതിനിടയിൽ ഓരോ പാട്ടുകളുടെ സിറ്റുവേഷൻ എല്ലാം പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് സിബി സാറ് ചോദിച്ചു, അൽഫോൻസ് കുട്ടനാട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടില്ല. അപ്പം കുട്ടനാട് കാണാതെ എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്? കാര്യം ഇതിനകത്ത് ഓരോ സീനുകളും എസ്പെഷ്യലി താറാവിൻ കൂട്ടം അങ്ങനെ അങ്ങനെ അവിടുത്തെ പ്രത്യേകതകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും ഞാനും പ്രൊഡ്യൂസേഴ്സും പാടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ചെന്നു വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടു, അവരുടെ കുറേ വായ്ത്താരികളും കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനകത്തൊരു വഞ്ചിപ്പാട്ടുണ്ട്, ഇറത്തവും തരികിടത്തവും തക്കിടത്ത താരക പൊടി പൊടി എന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കൊക്കെയുള്ള കുറേ എലമെൻസ്

0: അങ്ങനെ നമുക്ക് കിട്ടിയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ടിരുന്നു. അതുവരെയുള്ള പാട്ടുകളെല്ലാം ടിപ്പിക്കൽ ഒരു ഓണത്തിൻ്റെ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ ചായയിലാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂട്ട് പിടിച്ചാൽ എങ്ങനെയാണ്, ഒരു സജഷൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വന്ന്, നമുക്ക് സരസ്വതി രാഗം സാധാരണ അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ച് അത് ശരിയാണല്ലോ, ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. പാട്ടിൻ്റെ ട്രെൻഡൊക്കെ പതുക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം നമ്മൾ ജലോത്സവത്തിലെ പാട്ടുകളെല്ലാം തന്നെ ആ ഒരു കുറച്ചൊരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സൗണ്ടിങ്ങിൽ കുറച്ച് പുതിയത് കൊണ്ട് അങ്ങനെ ഇതിലാണ് ചെയ്തത്. പാട്ട് നല്ല വൈറലായി, പാട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് അങ്ങ് ഗ്രോ ചെയ്തു, എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക്, ഒരു കോമ്പോസിഷനായിട്ട് അത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
1: അതുപോലെ മലയാള സിനിമയിലേക്ക് വലിയൊരു തരംഗമായിട്ടാണല്ലോ അങ്ങ് കടന്നു വന്നത്.
0: വെള്ളിത്തിരയാണ് ശരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമി കോമ്പോസിഷൻ. വെള്ളിത്തിരയിലെ പാട്ടുകൾക്ക് ഭദ്രൻ സാറ് തന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആ വിഷ്വൽ ശരിക്കും വരും സാറ് ആ കഥ പറയുമ്പോഴത്തേക്കും. എനിക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്രൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടാ നീ ഇത്രയും നാൾ പല ആൽബംസ് നീ ചെയ്തിട്ടുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ ഇനിയൊരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഏത് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് വേണമെങ്കിൽ നിനക്ക് തിങ്ക് ചെയ്യാം. ഞാൻ കഥ പറയുമ്പോഴാണെങ്കിലും അൺലിമിറ്റഡ് ഓപ്ഷൻ ആയിരിക്കണം എൻ്റെ മനസ്സിൽ വരേണ്ടത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ. ഉദാഹരണം പറഞ്ഞ കുടമുല്ലക്കടവിൽ സുജാത ചേച്ചി പാടി, നീ മണിമുഗില് പി ജയചന്ദ്രൻ ചിത്ര ചേച്ചി പാടി, ഹൃദയസഖി എന്നുള്ള പാട്ട് ഹരിഹരൻ സാറ് പാടി, അതുപോലെ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവനും ചിത്ര ചേച്ചിയും കൂടി പാടി. എനിക്ക് ഒരു പുതുമുഖ സംഗീത സംവിധായകൻ എന്നുള്ള ഒരു രീതിയിനേക്കാളപ്പുറത്ത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് നല്ല ലാവിഷായിട്ട് എന്നെ പാട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അപ്പോൾ പാട്ട് എഴുതാൻ വന്ന ഷിബുചേട്ടനായിക്കൊള്ളട്ടെ, കൈതപ്പുറം തിരുമേനി ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രേസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഡയറക്ടർ സംസാരിക്കുന്നത്, നമുക്കിത് അതിൻ്റെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയല്ലോ, ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു മാങ്ങ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ പോലും ഇതിനകത്തൂടെ പാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. അത് ശരിക്കും ഞാനൊരു ഡമ്മി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാതെ നീ കൊണ്ടുപോകാടാ, ഞാൻ ചുമ്മാ വെറുതെ ഇതിലിട്ടതാ. ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് മാങ്ങ കളയണ്ട, മാങ്ങ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് പച്ചമാങ്ങയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വന്നത്. അതിനകത്തൊരു ചെട്ടി മദ്ദളം കൊട്ടി ഒരു ഭാഗമുണ്ട് ഒരു പാട്ടിനകത്ത്, അത് തൃശ്ശൂരത്തെ ഒരു ഫേമസ് സംഭവമാണ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് കയറ്റണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹൃദയസഖിയും നീ മണിമുഗിലാടകൾ എന്നുള്ള പാട്ടും.

0: അപ്പച്ചൻ പാട്ട് പാടുന്ന ആളാണ്, തബല വായിക്കും ഹാർമോണിയം വായിക്കും. പള്ളിയിൽ ക്വയർ മാസ്റ്റർ ആയിരുന്നു അപ്പച്ചൻ. തന്നെ കമ്പോസ് ചെയ്യും പാട്ടുകൾ. കെ കെ ജോസഫ് തമ്പി എന്നാണ് പേര്. സബ് എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോൾ അപ്പച്ചൻ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കും. ആ കുഞ്ഞിലെ മുതൽ ആ ഒരു പഠനം കിട്ടി കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചൻ്റെ ബ്രദർ കെ കെ പോൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യനായിരുന്നു. ഔസപ്പിച്ച മാഷായിട്ടും ജോൺസൺ മാസ്റ്ററായിട്ടും മോഹൻ സിത്താര ഇവരൊക്കെ കൂടെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. വലിയൊരു മ്യൂസീഷ്യനായിരുന്നു തൃശ്ശൂരത്തെ. അപ്പോൾ ഇളയപ്പനാണ് സജസ്റ്റ് ചെയ്ത് നല്ലൊരാളുടെ അടുത്ത് വിട്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മങ്ങാട്ടെ നടേശൻ എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക. അപ്പം ഞാൻ ഒരു നാലാം ക്ലാസ്സോ അങ്ങനെ ഉള്ളു. ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ മാഷിൻ്റെ ശിഷ്യനായിരുന്നു. എൻ്റെ ഒരു വളർച്ചയുടെ എല്ലാ കാലഘട്ടം അറിയാവുന്ന മാഷാണ് നടേശൻ. മാഷയുടെ ഒരു പഠനത്തിൻ്റെ പ്രത്യേകത നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ബാൻഡ് അതുപോലെ വെസ്റ്റേൺ ബാൻഡും അങ്ങനെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോയി. ഒരു 10 വർഷത്തോളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർണാട്ടിക്കിൻ്റെ ഒരു മൂഡ് വിട്ട് വേറെ ജോണറുകളും വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ പല മേഖലകളൊക്കെ അങ്ങനെ അന്വേഷിച്ച് കുറേ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കർണാട്ടിക്കിൻ്റെ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു MA ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായി കർണാട്ടിക് മ്യൂസിക്കിൽ. ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ഞാനൊരു മ്യൂസിക് പ്രൊഫഷനായിട്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം മുളയിലേ നുള്ളി കളഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് MA ചെയ്യണം.
1: അതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു?
0: ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc മാത്തമാറ്റിക്സ്, MCA കഴിഞ്ഞ് ആണ് ദുബായിൽ ജോലിക്ക് പോകുന്നതൊക്കെ. അവിടുന്ന് നാട്ടിൽ വന്ന് സിനിമയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ മറ്റ് ഡിഗ്രി ചെയ്ത ആൾക്കാർക്കും മ്യൂസിക് ചെയ്യാം, MA ചെയ്യാം. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു

ജലജവർമ്മ ടീച്ചർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റുമോ ക്ലാസ്സിന്? അവിടെ റെഗുലർ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം ടീച്ചറെ എങ്ങനെയെങ്കിലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ടാണ് എം എ ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഉപകാരമായി. കാര്യം ഞാൻ വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാസിക്കൽ കോമ്പോസിഷൻ ചെയ്യാൻ പറ്റി.

0: ഇങ്ങനെ ഒരു പാട്ട് അതിനകത്ത് കമ്പോസ് ചെയ്തു. അപ്പൊ അത് ഫുള്ളി ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടായിരുന്നു, കാപ്പി രാഗം ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതൊക്കെ ചെയ്യാൻ പറ്റിയത് ഇത് പഠിച്ചതുകൊണ്ടാണ്. എല്ലാവരും സാധാരണ എന്നെ പറ്റി പറയും അയാള് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളല്ലേ എന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ എന്റെ ബേസ് മുഴുവൻ കർണാട്ടിക്കിലാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയും കുറെയൊക്കെ ഞാൻ എൻ്റെ കൂടെ, എൻ്റെ അനിയൻ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റ് ആണ്. അവന് BA എം എക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ സിത്താറ് വായിക്കുന്നു. പോൾസൺ എന്നാണ് പേര്. ഇപ്പോൾ ഒരുവിധ എല്ലാ കോൺസേർട്ടുകളിലും ഫിലിം സോങ് ഇതിലൊക്കെ പോൾസൺ ആണ് സിത്താറ് വായിക്കുന്നത്.
1: വരനെ ആവശ്യമുണ്ട് എന്ന ഈ ഒരു ഫിലിമിലെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു കർണാടിക്കല്ലേ?
0: ആ ഒരു കർണാടിക്ക
1: അത് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കേ.

0: ഓരോ പടത്തിന്റെ സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് പ്രചോദിപ്പിക്കുന്നത് ഓരോരോ. ഇപ്പം വെള്ളിത്തിരി പോലെയല്ല ജലോത്സവത്തിന് വന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടി പടം ചെയ്തപ്പോൾ കമൽ സാറിന് നിർബന്ധമായിരുന്നു അതൊരു വെസ്റ്റേൺ സ്റ്റൈൽ വേണം. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, എം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് പാടിയിട്ടാണ് സൈനോര വന്നത്. ഈ റീസെന്റ്ലി ചെയ്തൊരു സിനിമയുണ്ട് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്,
1: അതാണ് ഒ ടി ടിയിൽ ഒരുപാട് ഹിറ്റായത്. അതിലെ പാട്ടുകളും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു അല്ലേ?
0: അതൊരു ചാർലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് അതിനകത്ത് ഇവോൾവ് ചെയ്ത് വന്നത്. ഈ കോവിഡ് ഇങ്ങനെ അങ്ങോട്ട് തീരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ സിനിമയുടെ ഒരു ഇത് വരുന്നത്. അപ്പോ ഞാൻ സാധാരണ കമ്പോസ് ചെയ്യുന്ന പോലെയല്ല, ചാർലി വന്ന് എന്റെ മുറിയിൽ

0: ഇരിക്കും. ഞാനൊരു ലൈൻ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ അതിന്റെ എൻഡിലൊന്നും മാറ്റം വരുത്താവോ. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാര്യം നമ്മളൊരു സാധനം കൊണ്ട് ചെയ്ത് തുടങ്ങണുള്ളൂ, അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അഭിപ്രായം. പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റി. അതിലെ പാട്ടുകൾ എനിക്കിഷ്ടമുള്ള കുറെ പാട്ടുകൾ ഉണ്ട് അതിനകത്ത്.
1: സൈനോരയെ കൂടാതെ മറ്റ് ആരൊക്കെ പാടിയത്?
0: ഈ സിനിമയ്ക്കകത്ത് ഞാനും പൃഥുലിയാണ് പ്രധാനമായിട്ടും പാടിയിരിക്കുന്നത്. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്, ഇവർ രണ്ടുപേരും ഒരു കഫേയിൽ വരുന്ന ഒരു സീനുണ്ട്. ആ കഫേയിൽ വരുമ്പോ ഞാനും സിത്താരയും ഇരുന്ന് പാടുന്നതായിട്ടാണ് സിനിമയില് രംഗം.
1: അങ്ങനെ അഭിനയിക്കൂടി
0: ചെയ്തു.
1: അതായിരുന്നു ആദ്യത്തെ അഭിനയം?
0: ആദ്യ അഭിനയം മഞ്ഞു പോലൊരു പെൺകുട്ടിയിലായിരുന്നു. ഞാന് ലാലു ലക്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത് ലാലു ലക്സ് അവിടെ പെൺകുട്ടികൾ വന്ന് അവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, ഞാനിപ്പുറത്ത് ഞങ്ങൾക്കും ഐസ്ക്രീം മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടൊന്ന്.

കുറേ നാൾക്ക് ശേഷം ചെയ്ത നല്ല കുറേ പാട്ടുകൾ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയും കൂടിയായിരുന്നു. പക്ഷെ ഒ ടി ടി വഴി കേട്ടിട്ട് മലയാളികളല്ലാത്ത ഒത്തിരി പേര് പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു. ബിഗ് ബിയില് ഒരു വാക്കും മിണ്ടാതെ ആ പാട്ടിൽ ഡ്യൂറ്റ് ആയിട്ട് ആണ് ഫസ്റ്റ് പാട്ട്. മൃദുലയുടെ സിത്താരയുടെ ഫസ്റ്റ് പാട്ട് എൻ്റെ പാട്ടായിരുന്നു അതിശയ എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ ശ്രേയ ഘോഷലിന്റെ ആദ്യത്തെ മലയാളം പാട്ട് വിട പറയുകയാണ്.

ശ്രേയ ഘോഷല് അങ്ങനെ ഇതുവരെയും മലയാളത്തിൽ ഇതുവരെയും പാട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ശ്രേയ ഘോഷലിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ആൽബം വർക്ക് ചെയ്ത, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിലൊരു സോങ് ഉണ്ടായിരുന്നു, അത് ശ്രേയ കൊണ്ട് പാടിച്ച നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് പാടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പുള്ളിക്കാരി ഒരു മലയാളം ക്ലാസ് കുറേ സമയം എടുത്തതിന് ശേഷം പാടാൻ വേണ്ടി കയറുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ശ്രേയജി ഞാനത് പഞ്ചിൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞു, പഞ്ചിനൊന്നും ചെയ്യണ്ട, ഐ വോണ്ട് ടു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ടുഗെദർ അറ്റ് വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മുഴുവൻ വീണ്ടും പാടി. അപ്പോൾ അന്നേരം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കും എന്ന്. അങ്ങനെയാണ് ബിഗ് ബി വന്ന സമയത്ത് അമലിനോട് പറഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അവർക്കും സന്തോഷമായി. അപ്പം അങ്ങനെയാണ് ഈ പാട്ട് അതിനകത്തോട്ട് വരുന്നത്.

0: ഈ ജീവിതത്തിനും കരിയറിനും ഇടയ്ക്കുണ്ടായ ചില മറക്കാനാവാത്ത നിമിഷങ്ങളെക്കുറിച്ച്, ആ ഒരു അനുഭവങ്ങൾ, അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം ആവുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയത്ത് നമ്മൾ വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ വാതിലുകൾ അടഞ്ഞു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നറിയത്തില്ല. എസ്പെഷ്യലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് ഒരു മ്യൂസിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയക്ക് ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഗിറ്റാറ് നല്ല വെയിറ്റുള്ള ഗിറ്റാറായിരുന്നു, തണുപ്പുള്ള സമയമായിരുന്നു. ഞാൻ ഗിറ്റാർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ ഇടയ്ക്ക് ചാടി, പല പ്രാവശ്യം ഇങ്ങനെ ചാടി ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഈ ഗിറ്റാറിൻ്റെ സ്ട്രാപ്പ് വന്നടിച്ചിട്ട് എൻ്റെ നെർവ് കംപ്രസ്ഡ് ആയിപ്പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പോണ്ടിലൈറ്റിസ് അഗ്രവൈറ്റ് ചെയ്തിട്ട് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാനൊരു 4 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊജക്റ്റും ക്യാൻസൽ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ ലൈഫിലൊരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ഡെസ്പെറേറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് കുറെ കൂട്ടുകാരും, ആ സമയത്താണ് എനിക്കൊരു ദൈവവിശ്വാസം, ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വഴി നടത്തുന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറേയും കൂടി ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിലൊരു നന്മയുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയത് ആ സമയത്താണ്. അപ്പം നമ്മൾ അവിടെ എന്താ വേണ്ടത് വെച്ചാൽ അവിടെ ട്രസ്റ്റ് ചെയ്യുക, ദൈവം എൻ്റെ കൂടെയാണ്, ദൈവം ആ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുന്നത്. ഇത് എൻ്റെ ഒരു പക്ഷേ എൻ്റെ റെസ്റ്റിനാകാം, അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കും. അങ്ങനെ ഞാനത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിറാക്കുലസ് സംഭവം ഉണ്ടായത് ആ സമയത്താണ്. എ ആർ റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പം അതുവരെ ഞാനൊരു പാട്ടുകാരനായിട്ട് പോലും അങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ലേ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോള് വരിക, അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൽ എന്നെ കൊണ്ട് പാടിക്കണമെന്ന്. ഏത് പടമാണെന്ന് ചോദിച്ചപ്പോൾ വെണ്ണൈത്താണ്ടി വരുവായി. അങ്ങനെ ചെന്നൈ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു പാട്ട് പടത്തിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് തോന്നാണ് ഒരു പാട്ട് കൂടി കമ്പോസ് ചെയ്യണം, അപ്പോൾ അത് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിറിക്ക് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതുന്നു, ഓൺ ദ സ്പോട്ട് സ്റ്റുഡിയോയിലിരുന്ന് കമ്പോസ് ചെയ്ത് ഞാൻ പാടുന്നു. മലയാളത്തിലാണ് ലിറിക്സ്. അങ്ങനെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്ത് ഈ പാട്ട് പടത്തിൻ്റെ ഏറ്റവും പ്രോമിനൻറ്റ് പാട്ടായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല പാട്ടുകാരനും കൂടിയായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠം അതാണ്, നമ്മളൊരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തീർന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആ പോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോക്കായിരുന്നു അത്. കാര്യം ഞാൻ റഹ്മാൻ സാറിൻ്റെ കൂടെ വേൾഡ് മുഴുവൻ ടൂർ ചെയ്തു. മരിയ കാരി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വേൾഡ് ഫേമസ് സിംഗറിൻ്റെ ട്രെയിനർ കം സ്റ്റേജ് ഡയറക്ടറുടെ കൂടെ ഞാൻ അവിടെ പെർഫോം ചെയ്തു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറയുന്ന വലിയ സിംഗറിൻ്റെ ഡ്രമ്മറിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഷക്കീറയുടെ പെർക്കഷനിസ്റ്റിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഇതൊക്കെ നമ്മളെ സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംഭവമാണ് സംഭവിക്കുന്നതിന് ശേഷം.

0: അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകളാണല്ലോ. ഇതില് ഏതാണ് അങ്ങേക്ക് കൂടുതൽ ആത്മാവ് നൽകിയിട്ടുള്ളത്?
1: രണ്ടും രണ്ട് രീതിയിലാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലുണ്ടാവും. ഇപ്പോൾ ഒന്നുകിൽ ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മൂഡ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെൻ്റൽ ഒരു ബാക്കിങ്. ഇപ്പോൾ വിട പറയുകയാണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടല്ല ആദ്യം വന്നത്, എനിക്ക് ഇങ്ങനെ ഗിറ്റാറിൻ്റെ ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് ട്യൂണ് വരുന്നത്. ചിലത് നമുക്ക് ആ വരി നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. യാ, ഓഫ് കോഴ്സ് അതിൻ്റെ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ ബൗണ്ടഡ് അല്ല. ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു സോങ് ചെയ്ത്

0: പറയുമ്പോൾ ആ സോങ്ങിന് അനുസരിച്ചിട്ടാണ് അവർ വിഷ്വൽ ക്രമീകരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയല്ല, ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നു, ഡയലോഗ് ഉണ്ട്, ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് ആർ ദെയർ. മ്യൂസിക് എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഇമോഷനെ എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സട്ടിലായിട്ട് ആളുകൾ പോലും അറിയാൻ പാടില്ല അതിനെങ്ങനെ മ്യൂസിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചലനം, ഫാസ്റ്റായിട്ടുള്ളൊരു പേസിങ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മ്യൂസിക് നമ്മൾ. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയിലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ചാലഞ്ചസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം, വെള്ളിത്തിരയും എൻ്റെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇതാണ്. പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, അതിശയൻ ഉണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ്. സുന്ദരി ഗാർഡൻസ് സിനിമ കണ്ടിട്ടാണ് വി കെ പ്രകാശ് സാർ എന്നെ വിളിക്കുന്നത്. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞങ്ങൾ ചെയ്തായിരുന്നു. ഈവൻ വരണാശുണ്ടാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ, അതിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അവിടെ മ്യൂസിക് ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇന്റർലീവ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ മ്യൂസിക്കിനോട് ചേർന്ന് തന്നെയാണ്. കുട്ടിക്കുറുമ്പ ഒരു അമ്മ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു സംഭവത്തിലേക്ക് കയറി പോവുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് തനിയെ എന്നുള്ളതല്ലേ കാണുന്നത്, ഓവറോൾ അതിൻ്റെ ഒരു സൗണ്ട്, അതിൻ്റെ ഡയലോഗ്, ഇതെല്ലാം കൂടി ഒരു മെറ്റീരിയലായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടിൻ്റെ അപ്ലിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പാട്ടിനെ വെച്ച് പ്ലേ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറെ കാര്യങ്ങൾ. അതൊരു തീമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ ചാലഞ്ചസ്, നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ.
1: ഇനിയൊരു ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനം,
0: മറ്റൊരു പാട്ട് പിഗ്ബിയിലത്തെ മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് പറഞ്ഞിട്ട്.

വലിയൊരു അച്ചീവ്മെന്റായിട്ട് ഞാൻ കരുതുക. കാര്യം അവിടുത്തെ ന്യൂസ് പേപ്പറിൽ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് വന്ന കൂട്ടത്തിൽ എൻ്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നൊരു പാട്ട് ഡെഫിനറ്റ്ലി ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: അതോടൊപ്പം കുടുംബത്തെ കുറിച്ച്.
1: കുടുംബം എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഭാര്യ രജനി, മൂത്ത ആള് ജോസഫ്, മോള് മരിയ. ജോസഫ് ഞങ്ങൾ ജോക്കുട്ടെന്ന് വിളിക്കും. മോൻ എൻ്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, ചിങ്കാരിയാ പൂങ്കുയിലും ചങ്ങാതിയാ മുയലും എന്ന് പറഞ്ഞ്, നമ്മളുടെ ലോനപ്പൻ്റെ മാമുദീസ എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞു വോയിസായിട്ട് അവൻ പാടി. പിന്നെ അതിനുശേഷം വേറെയും മൂന്ന് സിനിമകളിൽ അവൻ പാടിയിട്ടുണ്ട്, സോങ്സ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആക്ച്വലി അവൻ കമ്പോസിംഗ് ഒക്കെ ഉണ്ട്, അവനിപ്പം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ അവൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, പാട്ടും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. ഇവൻ അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യു എസ് എല്ലേക്ക് പോയിരിക്കുന്നത്, അവൻ എല്ലയിലാണ്, കാലിഫോർണിയയിലെ. മോള് പ്ലസ് ടു കഴിഞ്ഞു, അവള് മ്യൂസിക്കും ഡാൻസും ഉണ്ട് അവൾക്ക്. പിന്നെ ഇപ്പം ഈ റീസെൻ്റ്ലി ഒരു ഇവൻറ്റ് ഞങ്ങൾ ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവൻറ്റ് ഞങ്ങൾ ഡെവലപ്പ്

0: ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമായിട്ട് മാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും പരസ്പരം എന്താ പറയുക, നമ്മൾ ഓണത്തിന്റെ സമയത്താണല്ല ആൾക്കാർ വന്ന് കാണുന്നതും ഒക്കെ. അപ്പോൾ ആ റിലേഷൻഷിപ്സിന് ഒരു ഊഷ്മളത ഉണ്ടാവണം. എല്ലാവരും പരസ്പരം ഐ ബിലോങ് ടു യു അല്ലെങ്കിൽ യു ബിലോങ് ടു മീ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ളൊരു സമയമാണ് ഓണത്തിൻ്റെ സമയം. അപ്പോൾ ഒരു നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ശ്രുതിയുടെ നേർത്ത നൂലിൽ ഹൃദയത്തെ ചേർത്ത് കെട്ടുന്ന ചില ഇണങ്ങളുണ്ട്. ഓർമ്മകളുടെ വാതിൽ പതിയെ തുറന്ന് മറന്നുപോയ നിമിഷങ്ങളെ വീണ്ടും നമ്മുടെ അരികിലെത്തിക്കുന്ന ഇണങ്ങൾ. പ്രണയത്തിൻ്റെ മധുരവും വിരഹത്തിൻ്റെ നൊമ്പരവും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുമെല്ലാം സംഗീതത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തോട് സംസാരിക്കുന്ന ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും പെട്ടുപോയ ഓർമ്മകളുടെ താളുകളിൽ നിന്നും മായാതെ കിടക്കുന്ന ആ ഹൃദയസ്പർശിയായ ഗാനങ്ങളിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്. ഓർമ്മകൾക്ക് ഈണം പകരുന്ന, വികാരങ്ങൾക്ക് സ്വരം നൽകുന്ന, മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഹൃദയരാഗങ്ങൾ. ഈ സംഗീതവേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഓണക്കാലം കൂടി ഇങ്ങ് എത്തിയിരിക്കുകയാണ്. നാടും നഗരവും മുറ്റത്ത് പൂക്കളങ്ങൾ കൊണ്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആ സന്തോഷ നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം നമുക്ക്. മാവേലി തമ്പുരാനെ വരവേറ്റുകൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ് ഇന്ന് ഹൃദയരാഗത്തിൽ ആദ്യം. കാലം കാത്തുനിന്നില്ല എന്ന ചിത്രത്തിനു വേണ്ടി മങ്കോമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് ഏറ്റവും അറിയണം നൽകി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം മങ്കോമ്പ് ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിന് സമർപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നു സജി മീനത്തേരിൽ എടത്തുവ.

ഹൃദയരാഗത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ എരിയുന്ന കരളിൻ്റെ എന്ന ഗാനം വെച്ചു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സെബീന മതിലകം. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ, രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ ഗാനം നമുക്ക് കേൾക്കാം.

ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ

സ്ഥിതി എന്ന ചിത്രത്തിന് വേണ്ടി പ്രഭാവർമ്മ രചിച്ച ഉണ്ണിമേനോൻ സംഗീതം നൽകി പാടിയ ഈ ഗാനം. കുറേ നാളായി ഈ പാട്ട് കേൾക്കാൻ മെസ്സേജ് അയക്കുന്നു. ഇന്നെങ്കിലും കേൾപ്പിക്കുമോ എന്ന് ചെറിയൊരു പരിഭവത്തോടെ ആവശ്യപ്പെടുന്നു വിജി തിരുവനന്തപുരം. ഹൃദയരാഗത്തിനോട് ഒരു പരിഭവവും വേണ്ട ഇഷ്ടഗാനം ഇതാ.

ഹൃദയരാഗത്തിൽ ഇനി നമുക്ക് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെടുന്ന ശ്രോതാവ് പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി.

പി വി മുഹമ്മദ് വടക്കേ വാമനൂരിൻ്റെ ഇഷ്ടഗാനമാണ്. ഇനി ചിത്രം അങ്ങാടി, പാടിയത് വാണി ജയറാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത്

നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ വള്ളം കളി മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രിയ സുഹൃത്ത് ഷീബ കുമരകത്തിനും കൂട്ടുകാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തച്ചിലയിടത്ത് ചുണ്ടനെന്ന ചിത്രത്തിലെ ആലപ്പുഴ വാഴും എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ. ഈ ഗാനം പാടിയത് യേശുദാസും സംഘവും, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ഹൃദയരാഗത്തിൻ്റെ ശ്രോതാവ് കൂടിയായ ഷീബയ്ക്ക് എല്ലാ വിജയാശ

ആരാധന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും യേശുദാസും പാടിയ താളം താളത്തിൽ എന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ബിച്ചു തിരുമല, ഈണം നൽകിയത് കെ ജെ ജോയ്.

ഈണങ്ങളുടെ മൃദുസ്പർശത്തിൽ ഓർമ്മകളുടെ സുഗന്ധം നിറച്ച് നമ്മൾ പിന്നിട്ടത് ഹൃദയത്തിൻ്റെ വഴികളിലൂടെയായിരുന്നു. ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കുകയല്ല, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഏടുകളാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ഈണങ്ങൾ അവസാനിച്ചാലും അവയുടെ മധുരം മനസ്സിൽ ബാക്കി നിൽക്കുന്നത്. അത്തരമൊരു സംഗീത സായാഹ്നത്തിൻ്റെ ഓർമ്മകളുമായി ഹൃദയരാഗങ്ങൾ ഇവിടെ വിരാമമിടുന്നു. ഇനി കേൾക്കാനിരിക്കുന്ന ഓരോ ഗാനവും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറുനിലാവായി പെയ്യട്ടെ. അത്തരമൊരു സംഗീതവേളയിൽ വീണ്ടും കാണാം. അതുവരെ ഈണങ്ങളെ സ്നേഹിക്കൂ, ഓർമ്മകളെ ചേർത്തു പിടിക്കൂ.

0: 1 at half time. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഇന്നലത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.